Radio Suno 91.7 FM. 91.7 FM. Qatar's favorite radio station.

सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।

0: 91.7 FM.
1: Qatar's favorite radio station.

റേഡിയോ സുനോ 91.7 FM. 91.7 FM. കഥർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു റേഡിയോ സുനോ. കൂടെയത്തെ ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ദിവസം തന്നെ ഉണ്ടാവട്ടെ ഞാൻ ആശംസിക്കുന്നു. നമുക്ക് സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് ഇത്തിരി ധൈര്യമൊക്കെ വേണം കേട്ടോ. മനസ്സിന് ധൈര്യമില്ലാത്തവർക്ക് സന്തോഷിക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാ? ധൈര്യമില്ലെങ്കിൽ നമ്മൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് നേടാനായിട്ട് സാധിക്കില്ല. നമ്മൾക്ക് ഒരു കാര്യവും നമുക്ക് മുന്നോട്ട് പോവാനായിട്ട് പറ്റില്ല. പിന്നെ എങ്ങനെയാ നമുക്ക് സന്തോഷം ഉണ്ടാവുക? അപ്പൊ സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് നല്ല ധൈര്യം വേണം. ഒരു ആത്മവിശ്വാസമാണ് വേണ്ടത് എന്ത് കാര്യവും ചെയ്യാനും മുന്നിട്ടിറങ്ങാനും അത് വിജയിക്കും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസവും ഇതെല്ലാം കൂടിക്കലർന്നതാണ് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത്. എന്ന് കരുതി ഓവർ കോൺഫിഡൻസ് അല്ല പറയുന്നത്. പക്ഷെ ഒരു കാര്യത്തെ ഫേസ് ചെയ്യാൻ ഒരു പേടിയില്ലാതെ, ഓക്കെ ഇത് എൻ്റെ ലൈഫിന് ആവശ്യമുള്ള ഒരു കാര്യമാണ്, അപ്പൊ ഇതെനിക്കത് ചെയ്തേ പറ്റൂ, അത് ചെയ്തു കഴിഞ്ഞാൽ അതിന് വിജയമായിരിക്കും, അല്ലാതെ ഫെയിലിയർ ഉണ്ടാവില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അത് നമുക്ക് എല്ലാവർക്കും വേണം. അപ്പൊ ആത്മവിശ്വാസം നിറഞ്ഞൊരു ദിവസം തന്നെ എല്ലാവർക്കും ഉണ്ടാവട്ടെ. സ്റ്റേ ട്യൂൻഡ്.

ആത്മവിശ്വാസമുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തിനേയും നേരിടാനായിട്ട് പറ്റുള്ളൂ. ഇത് റേഡിയോ സുനോവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ചച്ചു. ഈ നേരിടുക എന്ന് പറയുമ്പോൾ കലുഷിതമായിട്ടുള്ള കാലഘട്ടങ്ങൾ മാത്രമൊന്നുമല്ല നമ്മുടെ ലൈഫിൽ നടന്നു പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു സമയത്തെ മാത്രം നേരിടുക അങ്ങനെയല്ല പറയുന്നത്. അതായത് നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. ഇന്നലെ ചെയ്ത കാര്യമായിരിക്കില്ല നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോണത്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത കാര്യമായിരിക്കില്ല അതിന് മുന്നത്തെ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ഓരോ ദിവസവും ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ലൈഫിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലത് നമ്മൾ പ്ലാൻ ചെയ്ത് തരും, ചിലത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഇതിനെല്ലാം ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ആ ആത്മവിശ്വാസം ഇല്ലാതെ എങ്ങനെയാണ് ഒരാൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുക? അങ്ങനെയാണെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്? ഓരോരുത്തർക്കും എനിക്ക് തോന്നണോ ഓരോന്നായിരിക്കും അവരവരുടെ ആത്മവിശ്വാസം, അല്ലേ? ഒന്ന് സ്വയം ആലോചിക്കൂ, എന്താണ് നമ്മുടെ ആത്മവിശ്വാസം? കേൾക്കൂ, ഇത് റേഡിയോ സുനോ.

എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മവിശ്വാസം? കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനുവാണ്, കൂടെയുള്ളത് ഞാൻ ചച്ചു. നമുക്ക് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ചിലർക്ക് അക്കാഡമിക്കലി ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാകും, ഒരുപാട് ഗ്രാജുവേറ്റ് ഡിഗ്രീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആയ ഒരാൾക്ക് നമ്മുടെ ഒരു ബാക്കപ്പ് എന്ന് പറയുന്നത് ആ സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കും. എവിടെ ചെല്ലുമ്പോഴും നെഞ്ച് നിവർത്തി വെച്ച് ആ ഒരു ഫയൽ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഓക്കെ, എനിക്ക് ഇത്രയും ക്വാളിഫിക്കേഷൻസ് ഉണ്ട് എന്നതായിരിക്കും അവരുടെ ഒരു ആത്മവിശ്വാസം. മറ്റു ചിലർക്ക് പല പല വലിയ വലിയ കമ്പനീസിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും, അതായിരിക്കും ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അതേസമയം ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് എന്തായിരിക്കും ആത്മവിശ്വാസം? ചിലപ്പോൾ ആ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഓക്കെ, ഞാൻ പഠിക്കുന്നു എന്നതായിരിക്കും ആ കുട്ടിയുടെ ആത്മവിശ്വാസം. ഇനി പത്രിക്കും സ്റ്റുഡിയോ സ്റ്റുഡൻ്റ് അല്ലാത്തൊരു കുട്ടിക്കോ പേരൻസ് കൊടുക്കുന്ന സപ്പോർട്ടായിരിക്കും ആത്മവിശ്വാസം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. നമ്മളൊരു ഒന്ന് സ്വയം വിലയിരുത്തി നോക്കിക്കേ, എന്താണ് നമ്മുടെ ആത്മവിശ്വാസം? കേൾക്കൂ, ഇത് റേഡിയോ സുനോ.

പലർക്കും പലതാണ് ആത്മവിശ്വാസം. എന്താണ് നമ്മുടെ ഒരു നമ്മളെ കുറിച്ച് തന്നെയുള്ള ഒരു വിശ്വാസം? എന്തിനു ബേസ് ചെയ്തിട്ടാണുള്ളത്? റേഡിയോസിനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുള്ളത് ഞാൻ ചച്ചു. ഓരോരുത്തർക്കും ഓരോന്നാണല്ലോ അവരവരുടെ അവരെ കുറിച്ചുള്ളൊരു വിശ്വാസം എന്ന് പറയുന്നത്. ഇപ്പൊ അക്കാഡമിക്കലി അത്രത്തോളം ക്വാളിഫൈഡ് അല്ലാത്ത ഒരാളെന്ന് വിചാരിക്കാം, അയാൾക്ക് ഭാഷകൾ അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം, ഒരു അഞ്ചിൽ കൂടുതൽ ഭാഷകൾ വെള്ളം പോലെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയാമെന്ന് വിചാരിക്കാം. അയാളുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് അയാളുടെ ഭാഷയായിരിക്കും. ചിലർക്ക് പുസ്തകം വായിക്കുന്നു, ഒരുപാട് വായനയിൽ കൂടിയുള്ള അറിവുണ്ടെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ അറിയുമെന്ന് വിചാരിക്കുക. ഓരോരുത്തർക്കും ഓരോന്നാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ആ ഒരു സ്ട്രോങ് പോയിന്റ് ഏതാണെന്ന് നമ്മൾ കണ്ടെത്തണം. അതറിഞ്ഞാൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് എന്താണ് നമ്മുടെ ആവശ്യം, അല്ലെങ്കിൽ എന്തിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആത്മവിശ്വാസം വേണം, നമുക്ക് നമ്മളിൽ തന്നെയുള്ള ഒരു കോൺഫിഡൻസ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

0: കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: ഇന്റർനാഷണൽ ഡേ ഓഫ് ഫുട്ബോൾ ഇൻ അസോസിയേഷൻ വിത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് അക്കാദമി. എലീറ്റ് ടീം സെലക്ഷൻ ട്രയൽസിനായി കോൺടാക്ട് 3343-3597. ഫോർ മോർ ഡീറ്റെയിൽസ് വിസിറ്റ് blasterskatha.com.

0: this Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
2: In association with
3: Commercial Bank, we are saving more turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
4: And Lulu, hypermarkets, supermarkets, and department stores, where the world comes to shop. Just feel

ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആണ് കേട്ടോ. മെയ് 25-ാം തീയതിയാണ്, തിങ്കളാഴ്ച ദിവസമാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം. തിങ്കളാഴ്ച നമ്മൾ എപ്പോഴും പറയാം, തിങ്കളാഴ്ച നല്ല ദിവസം എന്നാണല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ലൈഫിലെ ഒരു നല്ല ദിവസമായിട്ട് മാറട്ടെ എന്നുള്ള നല്ലൊരു ആശംസ നൽകിക്കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഓൾറെഡി നിങ്ങളുടെ എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകളൊക്കെ എനിക്കിവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അതിലേക്കൊക്കെ ഞാൻ വരുന്നതായിരിക്കും. എല്ലാ ദിവസവും നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണോ? ഇടയ്ക്കൊക്കെ നമ്മളതൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് കേട്ടോ. ചിലപ്പോൾ ഒന്ന് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് എനിക്കൊരു ഒരു ബോധമുണ്ടോ എന്നുള്ളത് ഇടയ്ക്ക് നമ്മളോട് തന്നെ ചോദിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. മാത്രമല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജേണൽ എഴുതുക എന്ന് പറയുന്ന ആ ഒരു കാര്യം അത് വളരെ വളരെ നല്ലൊരു സംഗതിയാണ് കേട്ടോ. എല്ലാവർക്കും ചിലപ്പോൾ അതിലേക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല. എത്താൻ പറ്റുന്ന ആളുകൾക്കൊക്കെ ജേണൽ എഴുതുകയും അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് എഴുതുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. ഓരോ ദിവസവും വളരെ പ്രൊഡക്റ്റീവ് ആക്കുന്നതിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ഒരു പ്ലാൻ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റ് നമ്മളുടെ മനസ്സിലുണ്ടാവണം. അല്ലെങ്കിൽ നമ്മളൊന്ന് എഴുതി വെക്കുന്നതൊക്കെ നല്ലതാണ്. കാര്യങ്ങളൊക്കെ തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അതനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അനാവശ്യ സ്ട്രെസ്സോ അല്ലെങ്കിൽ ഒരു ഒരു പരക്കം പാച്ചിലൊക്കെ ഉണ്ടല്ലോ ജോലിയിൽ, ജോലിയിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ഒക്കെ അത്തരത്തിലുള്ള പരക്കം പാച്ചിലുകളെയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലൈഫിലെ ഓരോ ദിവസവും നമ്മളൊന്ന് ചിട്ടപ്പെടുത്തി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ ആ ഒരു വിജയത്തിലേക്ക് നമുക്ക് അധിക ദൂരം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നല്ല ചിന്ത നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ ഒരുമിച്ച് ഇതാ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോൾട്ട് മാംഗോ ട്രീ എന്ന മൂവിയിലെ പാട്ടാണ് ഇനി നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നത്. ഹിഷാം അബ്ദുൽ വഹാബിൻ്റെ പാട്ടാണിത് കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകളിലേക്കും വരാം. അതിന് മുൻപായിട്ട് ഈ പാട്ടുകൾ കൂടി കേൾക്കാനായി

0: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 Million Reals.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 Real ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 Realsോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: This is Morning Safari.
5: Malabar Golden Diamonds Morning Safari,
6: brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം pay ചെയ്ത് നിങ്ങളുടെ പഴയ 22 carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും swap ചെയ്യൂ dazzling new designsുമായി.
7: In association with
8: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger.
9: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
10: സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ സാർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കേട്ടോ. എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകളുണ്ട്. അപ്പം ഞാൻ ആദ്യം ഒന്ന് മെസ്സേജുകളിലേക്കൊന്ന് പോവാണ്. ഷബീറിൻ്റെ മെസ്സേജ് ഉണ്ട്, ഒരു ബർത്ത്ഡേ വിഷ് ഉണ്ട് മിന്നിച്ചേക്കണേ. ഓ ഉറപ്പായിട്ടും. എൻ്റെ ബ്രദർ നൂഹ് ജിലാനി ചാവക്കാട്. ഓക്കെ, നൂഹിൻ്റെ ബർത്ത്ഡേ ആണിന്ന്. അപ്പോൾ ഒന്ന് വളരെ സ്പെഷ്യലായിട്ട് ആശംസകൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഷബീർ ജിലാനി മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന നൂഹിന് വളരെ സ്നേഹത്തോടു കൂടി ഹാപ്പി ബർത്ത്ഡേ.

ഹിഫ്തിഹാറുദ്ദീന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിന് പറയുന്നു. കൂടെ തന്നെ ഇഷാനിക്കുട്ടി ജോയിൻ ചെയ്യുന്നു. അരുൺ എസ് ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് അരുൺ. ജിയോന്റെ വക ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. അൻസൽ ഹബീബ് ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ഡിയർ സിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്യൂട്ടിഫുൾ ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് റിയാസ് കൂർഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ഒരു നല്ല ചിന്ത, ഒരു ചെറിയ ചിരി, സ്നേഹമായ ഒരു വാക്ക്, ഇതെല്ലാം ചേർന്നാൽ ദിനം വളരെ മനോഹരമാകും. ശ്രദ്ധയോടെ, ഹൃദയപൂർവ്വം, സ്നേഹത്തോടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ചേച്ചിയുടെ സ്നേഹം നിറഞ്ഞ ഒരു സ്പെഷ്യൽ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളുടെയും സ്നേഹം നിറഞ്ഞ ആശംസകൾ ആൻഡ് സ്പെഷ്യൽ ഡേ ജസ്റ്റ് ചേച്ചിക്കും ഫാമിലിക്കും വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ഈദ് ഫ്രം ഇറ്റ്സ്താക്ക് എന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് ആയിട്ടുള്ള വിഷസ് ലിജിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ജിസൽ ആൻഡ് ജിയാൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു വണ്ടർഫുൾ ഡേ വിഷ് ചെയ്യുന്നു. ഹാപ്പി ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് കൂടി അവർ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണല്ലേ, ഇന്നും കൂടിയാണ് ഇനി ക്ലാസ് ഉള്ളത്. അതിനുശേഷം പിന്നെ അവധിയിലേക്ക് പോവാണല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഇന്ന് മുതൽ ഇന്നിന് ശേഷം അവധിയിലേക്ക് പോകുന്നു. ജിസൽ ആൻഡ് ജിയാൻ്റെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. അൽബിയാൻ അല അൽസയാൻ മാലിക്കിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ വിഷസ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സ്പെഷ്യൽ വിഷസ് ഇങ്ങനെയാണ്, നാളെ സിസ്റ്ററുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. വാവയുടെ ഫോട്ടോയൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. നല്ലൊരു ഒരു ക്യൂട്ട് ഫോട്ടോയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാളെ സിസ്റ്ററുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒന്ന് സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യണം, ബർത്ത്ഡേ സോങ് ഒക്കെ ഇടണം. ഇന്ന് ലാസ്റ്റ് ഡേ ആണല്ലോ സ്കൂളിൻ്റെ, അതുകൊണ്ടാണ് ഇന്ന് ഞാൻ മെസ്സേജ് അയക്കുന്നതെന്ന് പറഞ്ഞിട്ട് അൽബയാൻ മാലിക്കും അൽസയാൻ മാലിക്കുമാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. മയാസ എന്നാണ് മോളുടെ പേര് കേട്ടോ. അപ്പോൾ മോളുടെ ഒരു നല്ല ക്യൂട്ട് ഫോട്ടോയും നല്ലൊരു ബർത്ത്ഡേയുടെ സ്പെഷ്യൽ പോസ്റ്ററൊക്കെ അവർ അയച്ചു തന്നിട്ടുണ്ട് ഷമാസിൻ്റെ അക്കൗണ്ടിൽ നിന്നും. അപ്പോൾ നാളെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്ന വാവയ്ക്ക് വളരെ വളരെ സ്നേഹത്തോടു കൂടിയുള്ളൊരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ.

അക്ഷര അക്ഷജ് എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പറയുന്നു. കൂടെ തന്നെ നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് എവ്രി വൺ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് മെസ്സേജ് എത്തിയിട്ടുള്ളത്, ഈദ് മുബാറക് ടു എവ്രി വൺ എന്ന് പറഞ്ഞിട്ട് ജാസ്ലിൻ, ഓസ്റ്റിൻ ആൻഡ് ജോബ്ലിൻ അവർ അഡ്വാൻസ് വിഷസ് വളരെ സ്നേഹത്തോടെ അറിയിക്കുന്നു. ജെറിൻ പെരുമ്പാവൂർ ജോയിൻ ചെയ്യുന്നുണ്ട്. തനീഷ് കരീം എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറയുന്നു. നെക്സ്റ്റ് സച്ചിൻ പറയുന്നത് മെസ്സേജ് വായിക്കുന്നതാണ് കേട്ടോ. സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് ഓൾ ഫ്രം ജിൽന ആൻഡ് സച്ചിൻ. ഓക്കെ, ജിൽനയുടെയും സച്ചിൻ്റെയും വക ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജും കിട്ടിക്കഴിഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ടൈം ആണോ നിങ്ങൾ മെസ്സേജ് അയക്കുന്നത്, ജിൽന ആൻഡ് സച്ചിൻ? എനിവേ, നിങ്ങൾക്കൊരു നല്ല ഡേ, വളരെ വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം ഞാൻ ബാക്കി വിശേഷങ്ങളിലേക്ക് വരുന്നതായിരിക്കും. ഇപ്പം കേട്ട് പോകുന്ന നമ്മുടെ കൂട്ടുകാർക്കൊക്കെ തന്നെ മെസ്സേജുകളിൽ അയക്കാം കേട്ടോ. നെക്സ്റ്റ് പ്രദീപിൻ്റെ വക ഒരു ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് പ്രദീപ്. മന്നക്കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഹായ്, മന്നക്കുട്ടിയുടെ ആർട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവർക്കും ഒരു ഹായ് പറയണം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് മന്നക്കുട്ടി. മന്നക്കുട്ടി ഇന്നൊരു എന്താ പറയുക, നല്ല ഭംഗിയുള്ളൊരു ചിത്രം കൂടി എനിക്ക് വരച്ച് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി മന്നക്കുട്ടി. ഓക്കെ, ഇനിയും ഇതുപോലെ നല്ല നല്ല ചിത്രങ്ങളൊക്കെ വരച്ച് പോരട്ടെ കേട്ടോ. ഓൾവിൽ ആൻഡ് എവ്ലിൻ ജോയിൻ ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ മന്നക്കുട്ടി എല്ലാവർക്കും ഒരു ഹാപ്പി ഹോളിഡേയ്സ് വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളിലേക്ക് ഞാൻ വരാം. അതിന് മുൻപായിട്ട് നമുക്ക് അടുത്ത പാട്ട് കൂടി കേൾക്കേണ്ട സമയമാണ് കേട്ടോ. ഓൾവിൽ ആൻഡ് എവ്ലിൻ ഒരു ഫോട്ടോ അയക്കുന്നുണ്ട്. ഞാനതെന്തായാലും എത്തുന്ന സമയത്ത് കണ്ടു നോക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് അടുത്ത പാട്ടിലേക്ക് കൂടി പോയതിന് ശേഷം ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കുന്ന പാട്ട് തേൻമാവിൻ കൊമ്പത്ത് എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് ഇന്ന് വളരെ സ്പെഷ്യലായ ഒരു ബർത്ത്ഡേ കൂടിയാണ്. നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗർ എം ജി ശ്രീകുമാർ, അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ കൂടിയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ കൂടി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പാട്ട് കേൾക്കുന്നത് മോർണിംഗ് സവാരിയിൽ.

0: ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
1: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 കത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 കത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
0: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ് ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം ആഘോഷമാക്കൂ.
2: ലുലു, where the world comes to shop. Just

0: Suno 91.7.
1: You're listening to
2: Morning Sabah.
3: On Radio Suno 91.7 FM.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 21 മിനിറ്റാണ്. ഇന്ന് ഫുട്ബോൾ ഡേ കൂടിയാണ് കേട്ടോ. അപ്പം നമ്മളുടെ സ്കൂളിലേക്ക് കേട്ടു പോകുന്ന കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയർ ആരാണ്, നിങ്ങളുടെ ഫേവറേറ്റ് പ്ലെയർ ആരാണ് എന്നുള്ളത് ഒന്ന് മെസ്സേജിൽ ടൈപ്പ് ചെയ്യുക കേട്ടോ. 5000 9017 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഫുട്ബോളർ ആരാണ് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാം കേട്ടോ. അതോടൊപ്പം തന്നെ ഞാൻ 2 കുട്ടീസ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഓഫീസിലേക്ക് കുറച്ചധികം കുട്ടീസൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവരിങ്ങനെ കുറേ ഫുട്ബോൾ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു നമുക്കൊന്നൊന്ന് സംസാരിച്ചാലോ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ 2 കുട്ടീസ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവർ പറഞ്ഞ ആ വിശേഷങ്ങളൊന്ന് കേൾക്കാം. 2 കുഞ്ഞുമക്കൾസ് ജോയിൻ ചെയ്യുന്നുണ്ടേ.
5: എൻ്റെ പേര് മുഹമ്മദ് റയാനാണ്. എൻ്റെ ഫേവറേറ്റ് പ്ലെയർ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഒരു നല്ല മോട്ടിവേഷൻ, അവരുടെ ഡിസിപ്ലിൻ ആലെല്ലാം ആണ് റൊണാൾഡോ തന്നെ. നല്ല മോട്ടിവേഷൻ ഉണ്ട്.
6: എൻ്റെ പേര് ഹാസിം അഹമ്മദ് സുഹൈല. എൻ്റെ ഫേവറേറ്റ് പ്ലെയർ റൊണാൾഡോ റൊണാൾഡീനോ.
4: ഓക്കെ, രണ്ടുപേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരാൾ പറഞ്ഞു നല്ല മോട്ടിവേഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പറഞ്ഞു. അടുത്ത ആൾ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു പേരാണ് പറഞ്ഞത്, റൊണാൾഡീനോയുടെ പേരാണ് അടുത്ത ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഫുട്ബോൾ ദിനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ആ ഒരു കുഞ്ഞു വിശേഷം, രണ്ട് കുഞ്ഞു മക്കൾസ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗുഡ് മോർണിംഗ് നിസ ഒരു നെസ്റ്റോ പാട്ട്, ഒരു നൊസ്റ്റാൾജിയാണ് ഉദ്ദേശിച്ചല്ലേ, ഒരു നെസ്റ്റോ സോങ് പാട്ട് വെച്ച് വരുമ്പോൾ മഞ്ഞിൽ വിരിയുന്ന വെള്ളരി പ്രാവ എന്നുള്ള വേണുഗോപാൽ സോങ്, ഞാൻ അതിലേക്ക് വരാം കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് മെസ്സേജ് എത്തിയിരിക്കുന്നത് നീതി മോഹൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ജിയോ മെസ്സി അതാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുട്ബോളർ എന്ന് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് ഓസ്റ്റിൻ ലവ്സ് മെസ്സി, ഓക്കെ ബിഗ് ഫാനാണ്, മെസ്സിയുടെ ഭയങ്കര ഫാനാണ് ഓസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. അടിപൊളി. കൂടെ തന്നെ CR7 അതാണ് അതിലപ്പുറത്തേക്കില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത ആളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. സാഹിദ് ആൻഡ് വാഹിദ് മെസ്സേജ് ചെയ്യുന്നുണ്ട് CR7 ആണ് ഫേവറേറ്റ് ഫുട്ബോൾ പ്ലെയർ എന്ന് പറയുന്നത്. ഇപ്പം ഇത് ഭയങ്കര കൺഫ്യൂഷനുള്ള കാര്യം, CR7 ആണോ മെസ്സി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈക്വലി രണ്ടുപേരെയും നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ്. മാത്രമല്ല മെസ്സി ആണെങ്കിലും CR7 ആണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടീസും ഉണ്ട് അല്ലേ. സൂര്യദർശ് ദിനേശ് ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ആള് പറഞ്ഞ് എംബാപ്പയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ആദം ബിൻ അൻസബും ആയിഷ മക്ദൂമും ഇസ അഫ്സലും ഐസ അഫ്സലും ജോയിൻ ചെയ്യുന്നുണ്ട്. അവർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് നെയ്മറാണ് കേട്ടോ. നെയ്മറാണ് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു താരം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ദക്ഷിത് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിസ്റ്റ്യാനോ തന്നെയാണ്, വേറെ ആരും അല്ല എന്നാണ് ദക്ഷിത് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഷാസ ഷബീറാണ്. ഷാസ ഷബീർ മെസ്സി തന്നെയാണ്, മെസ്സിനെയാണ് കൂടുതൽ ഇഷ്ടം, മെസ്സി അല്ലാതെ പിന്നെ ആര് എന്ന് ചോദിച്ചിട്ട് ജാസിം ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഫുട്ബോൾ ദിനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയ ചോദ്യം ഒന്ന് ചോദിച്ചു പോയത് കേട്ടോ. എല്ലാവരും വളരെ ഇഷ്ടത്തോടു കൂടി മറുപടി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണല്ലോ അത്, അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത് കേട്ടോ. അപ്പം ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ഫുട്ബോൾ താരം, ഫുട്ബോൾ പ്ലെയർ ആരാണ്? ഇപ്പോൾ ദേ നമുക്ക് വന്നിരിക്കുന്നത് മെസ്സി, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, എംബാപ്പി, അതുപോലെ തന്നെ പിന്നെ വന്നിരിക്കുന്ന ഒരു പേര് കൂടി നെയ്മറിൻ്റെ പേര് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ള താരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മെസ്സി അപ്പുറത്തേക്കൊന്നും ഇല്ല, ചോദിക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ജെറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫുട്ബോൾ ദിനത്തിൽ ചോദിക്കാനായിട്ടുള്ള കാര്യം നിങ്ങളുടെ ഫേവറേറ്റ് പ്ലെയർ ആരാണ്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ടീം ഉണ്ടെങ്കിൽ ടീമിൻ്റെ പേരൊക്കെ മെൻഷൻ ചെയ്യുക കേട്ടോ. നിങ്ങളൊരു ടീമിനൊപ്പമൊക്കെ കളത്തിലേക്ക് ഇറങ്ങുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിനെ ഒന്ന് പരിചയപ്പെടുത്താവുന്ന സമയം കൂടിയാണ് കേട്ടോ. നിങ്ങളുടെ ഫുട്ബോൾ ടീമിനെ പരിചയപ്പെടുത്താം, ക്യാപ്റ്റൻ ആരാണെന്ന് പറയാം, എന്താണ് നിങ്ങളുടെ ടീമിൻ്റെ വിശേഷങ്ങൾ എന്നുള്ളത് പറയാം. അതൊക്കെ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഷെയർ ചെയ്യാം കേട്ടോ. ബ്ലെസൻ ബെന്നിയുടെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നമ്മുടെ ബെൻലിൻ പറയുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്താണ് സംശയം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. ബെൻലിനും ഓക്കെ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, മെസ്സി ഉണ്ട്, ബ്രെൻലിൻ ഉണ്ട്, അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട പ്ലെയേഴ്സിൻ്റെ പേരുകളൊക്കെ തന്നെ ബെൻലിൻ പറഞ്ഞിട്ടുണ്ട്. അടിപൊളി, ഭയങ്കര ഒരു നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നല്ലോ നമ്മുടെ ബെൻലിൻ അല്ലേ. നല്ല രീതിക്ക് ഫുട്ബോളൊക്കെ ഫോളോ ചെയ്ത് പോകുന്ന ആളാണെന്ന് തോന്നുന്നു. നിങ്ങൾ സ്കൂൾ ടീമിലൊക്കെ ഉള്ള ആരെങ്കിലും നമ്മളെ കേട്ടു പോകുന്ന കുട്ടീസ് ഉണ്ട്, സ്കൂൾ ടീമിൽ ഫുട്ബോൾ ടീമിൽ ഉള്ള ആരെങ്കിലും കുട്ടീസ് ആരെങ്കിലും ഇപ്പം നമ്മളെ കേട്ടു പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് മെസ്സേജ് അയക്കണേ 5000 9017 എന്ന നമ്പറിലേക്ക്. അൽബിയാൻ അൽസിയാൻ ലവ് CR7. അതാണ് അതിലപ്പുറത്തേക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ മെസ്സേജ് ഉണ്ട്. ഹാരിസ് സി പി ആണ് നെക്സ്റ്റ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് നിസ, അയ്യോ ഓക്കെ അതൊക്കെ പറഞ്ഞ് വരികയാണെങ്കിൽ അടിച്ച പൊറോട്ടയും ചായയും കുടിക്കാം എന്ന് പറഞ്ഞിട്ട് അടിപൊളി അടിപൊളി സി ആർ സെവൻ തന്നെയാണ് ഫേവററ്റ് എന്ന് പറഞ്ഞിട്ട് ഹാരിസ് ഇടവനക്കാട് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ടെൻഷൻ ഒന്നും അടിക്കട്ടെ, ഒക്കെ എല്ലാം ശരിയാവും ഹാരിസ് ജി. എന്നാൽ തൽക്കാലം ആ ഫുഡ് അങ്ങനെ കഴിച്ച് കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവും, എല്ലാം സെറ്റ് ആവും. നെക്സ്റ്റ് ലഞ്ചുവിൻ്റെ വക ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ലഞ്ചു. ഈതൻ എവ്ലിൻ എസ്ഹാൻ ജോയിൻ ചെയ്യുന്നുണ്ട് എം ഇ എസ്സിൽ നിന്നും. അവർ ഫേവററ്റ് ഫുട്ബോൾ പ്ലെയർ ഈസ് ക്രിസ്റ്റ്യാനോ. എനിക്ക് തോന്നി ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ വന്നത് ക്രിസ്റ്റ്യാനോൻ്റെ പേരാണോ? ഇതിപ്പോൾ ഞാനൊരു ക്രിസ്റ്റ്യാനോ ഫാൻ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയാണോ എന്ന് അറിയില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് എത്തിയിരിക്കുന്നത് നൗഷാദിൻ്റെയാണ്. ഹായ് ഇറ്റ്സ് മീ നൗഷാദ്. എല്ലാവർക്കും ഒരു വലിയൊരു വാം ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ഇറ്റ്സ് മൈ ബോയ്സ് ബർത്ത്ഡേ ടുഡേ. ഓക്കെ, നബാഹ് അഹമ്മദിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പം നബാൻ അഹമ്മദിന് ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ. വളരെ വളരെ സ്നേഹത്തോടുകൂടി നമ്മളും ദാ വിഷ് ചെയ്യുന്നു, എല്ലാവിധ ആശംസകളും ദാ പറയുന്നു കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ.

കെവിൻ സോജുവിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. CR7 പിന്നെ അല്ലാതെ ആര്? ഓക്കെ, എന്തോ ഇഷ്ടമാണ് CR7, അതാണ് ദീപക്. ദീപക് ജി ആർ ജോയിൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ബാക്കി താരങ്ങളും ഇഷ്ടമില്ലായല്ലോ, എല്ലാ താരങ്ങളോടും നമുക്കൊരു പ്രത്യേക സ്നേഹം ആൻഡ് ഇഷ്ടമൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അത് ഏത് സ്പോർട്സ് ഐറ്റം ആണെന്നുണ്ടെങ്കിലും ഏത് സ്പോർട്സ് ഇനം ആണെങ്കിലും ഭയങ്കര ഒരു പ്രത്യേക ഇഷ്ടം എനിക്ക് പേഴ്സണലി ഉള്ള ആളാണ് കേട്ടോ, എല്ലാ താരങ്ങളോടും. ഷാജഹാന്റെ ഒരു ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് ഓക്കെ, മാധവ് മനോജും മാനവ് മനോജും ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ സ്കൂൾ ടീമിലുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ചോദിച്ചിരുന്ന സ്കൂൾ ടീമിലുള്ള ആരെങ്കിലും നമ്മളെ കേൾക്കുന്നുണ്ടോ എന്ന്. ഓക്കെ, വി ആർ ഇൻ ദ സ്കൂൾ ടീം. മീ മാനവ് റൊണാൾഡോ ഫാനാണ്, മാധവ് മെസ്സി ഫാനാണ്. ഓ, അടിപൊളിയായിരിക്കുമല്ലോ വീട്ടിൽ. വീട്ടിലെന്താണ് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ഡിസ്കഷൻ വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? വീട്ടിലെ രണ്ടുപേരിൽ ഒരാൾ മെസ്സി, ഒരാൾ റൊണാൾഡോ ആണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, വി ആർ ഇൻ സ്കോളേഴ്സ് സ്കൂൾ ടീമിലാണ് അല്ലേ? ഓ, അടിപൊളി. അപ്പോൾ അവർക്കൊരു വലിയൊരു ഒരു കയ്യടി കൂടി നമ്മളിത്. റൊണാൾഡോ ആണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, വി ആർ ഇൻ സ്കോളേഴ്സ് സ്കൂൾ ടീമിലാണ് അല്ലേ? ഓ, അടിപൊളി. അപ്പോൾ അവർക്കൊരു വലിയൊരു ഒരു കയ്യടി കൂടി

ഗുഡ് മോർണിംഗ് പറയുന്നു. മാനവ് ആൻഡ് മാധവ് അവർ സ്കോളേഴ്സ് സ്കൂൾ ടീമിലുള്ള ഫുട്ബോൾ ടീമിലെ പ്ലെയേഴ്സ് കൂടിയാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നൗറിൻ നസ്രിൻ, ഗുഡ് മോർണിംഗ് പറയുന്നു അടിയിൽ നിന്നും. വെരി വെരി ഗുഡ് മോർണിംഗ് അതീബ് എത്തിയിട്ടുണ്ട്. അതീബ് CR7 ഫാനാണ് ഒന്നും പറയാനായിട്ടില്ല, ബട്ട് വേർ ഫ്രണ്ട്സ്. ഓക്കെ അടിപൊളി, അങ്ങനെ തന്നെയാണല്ലോ, അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും. ഞാൻ ജസ്റ്റ് ഒരു പേച്ചയ്ക്ക് അങ്ങ് പറഞ്ഞേ ഉള്ളൂ കേട്ടോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞ. ഇല്ല ജസ്റ്റ് ഞാൻ തീർന്ന് തമാശക്ക് പറഞ്ഞാണ്. ഓക്കെ, ഞങ്ങൾ നമ്മളുടെ ഓഫീസിൽ തന്നെ റൊണാൾഡോ ഫാൻസും മെസ്സി ഫാൻസും തമ്മിൽ ഉണ്ടാവുന്നൊരു ഒരു സ്നേഹം വെച്ച് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, എനിവേ അവരുടെ ആ ഒരു വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു. അപ്പോൾ എന്നാലും നിങ്ങളുടെ ഫേവറേറ്റ് ഫുട്ബോൾ പ്ലെയർ ആരാണ്? ഇന്ന് ഫുട്ബോൾ ഡേ ആണ് കേട്ടോ, അങ്ങനൊരു പ്രത്യേകത ഇന്നത്തെ ദിവസത്തിനുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി വിശേഷങ്ങളിലേക്ക് ഞാൻ വരാം. ഒരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്, ബിനു റാഫേലിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് തിരിച്ചു പറഞ്ഞുകൊണ്ട്. ഏത് പാട്ട് വേണം എന്നൊരു കൺഫ്യൂഷനിലാണ്. സുഡാനി ഫ്രം നൈജീരിയ വേണോ, സെവൻസ് മൂവിയിലെ പാട്ട് വേണോ എന്നുള്ളൊരു ഒരു ചെറിയ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. കാരണം രണ്ടും ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള പാട്ടാണ്, സിനിമയാണ്. അപ്പം നമ്മൾ തൽക്കാലം നമുക്ക് സെവൻസിലെ പാട്ട് കേൾക്കാം. ഓക്കെ, അപ്പോൾ സെവൻസ് മൂവിയിലെ പാട്ടാണ് ഇനി നമ്മൾ കേട്ട് ആസ്വദിക്കാനായിട്ട് പോകുന്ന ഈ ഒരു ഫുട്ബോൾ ഡേയിൽ. അതിനുശേഷം ഞാൻ ബാക്കി നിങ്ങളുടെ വിശേഷങ്ങളിലേക്കൊക്കെ വരുന്നതായിരിക്കും. നൗഫലിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. കെ എം നൗഫൽ, ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും സ്നേഹത്തോടു കൂടിയുള്ള ഈ വിഷസ് കൂടി അഡ്വാൻസ് ആയിട്ട് അറിയിക്കുന്നുണ്ട്. ഹെലൻ മെസ്സി ഫാനാണ് കേട്ടോ, അതാണ് ഹെലൻ ഭയങ്കരമായിട്ടുള്ള ഒരു മെസ്സി ഫാനാണ് എന്നുള്ള മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ചോദ്യത്തിലേക്കൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. സിമ്പിളായിട്ട് ഈ ഒരു നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു, ഫുട്ബോൾ ഡേ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ചോദ്യം വേണോ, ഇനി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ചോദ്യം വേണമെങ്കിൽ നമ്മൾ ഈ പാട്ടിന് ശേഷം നേരെ ചോദ്യത്തിലേക്ക് വരുന്നതായിരിക്കും. ചോദ്യം വേണം എന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജിൽ പറയുകയാണെങ്കിൽ ഞാൻ ചോദ്യത്തിലേക്ക് വരുന്നതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് ഈ ഒരു ചോദ്യത്തിൽ ഇഷ്ടപ്പെട്ട ഫേവററ്റ് പ്ലെയർ റിലേറ്റഡ് ആയിട്ട് സംസാരിച്ചു പോകും. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കൗതുകമുള്ള വിശേഷം ഉണ്ടെങ്കിൽ നിങ്ങളെടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ചോദ്യം വേണം എന്നുള്ളവരൊന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ചോദ്യത്തിലേക്കും വരാം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് സെവൻസ് മൂവിയിലെ ആ ഒരു അടിപൊളി പാട്ട് കേട്ടാലോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി brought to you by shine smarter this season with മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്മാർട്ട് എക്സ്ചേഞ്ച് മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
4: home. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആണ്. ഒരു ചെറിയ ചോദ്യം ഞാൻ ചോദിക്കാം കേട്ടോ. ഇൻട്രസ്റ്റഡ് ഐ മീൻ അറിയാവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മെസ്സേജ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് മെൻഷൻ ചെയ്തു പോയൊരു കാര്യമാണ് കേട്ടോ. എത്ര വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണൽ ആ ഒരു കിരീടത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്? ആ ഒരു ടൈറ്റിൽ സ്വന്തമാക്കിയത് എത്ര വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ആഴ്സണൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അവരുടെ ആ ഒരു ടൈറ്റിൽ സ്വന്തമാക്കിയത്? അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ ആ ഒരു വിശേഷം പറഞ്ഞോളൂ കേട്ടോ. കൂടെ തന്നെ നെക്സ്റ്റ് മെസ്സേജ് എത്തിയിട്ടുള്ളത് ഷഹീർ മുഹമ്മദ് ആണ്. ആളൊരു പാട്ടാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഞാനത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ. ഉറപ്പ് പറയുന്നില്ല, ട്രൈ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നമ്മുടെ ഗുഡ് മോർണിംഗ് ഓൺ വേൾഡ് ഫുട്ബോൾ ഡേ വിഷസ് ടു ഓൾ ഓ ഞാനിപ്പോൾ അത് പറഞ്ഞങ്ങോട് നിർത്തിയതുള്ളല്ലേ. എല്ലാ ആഴ്സണൽ ഫാൻസിനും വി ആർ ദ ചാമ്പ്യൻസ് എന്ന് പറഞ്ഞിട്ട് പ്രിൻസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഓക്കെ, നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് ഇയാൻ ഇവ ഈസ, അവരുടെ ഗുഡ് മോർണിംഗ് കൂടി വന്നിട്ടുണ്ട്. അടിപൊളി. അങ്കിത് അർപ്പിത് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്, നോബൽ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ്. ഫിറോസ് ജോയിൻ ചെയ്യുന്നു. ഫിറോസ് പറയുന്നത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഐദാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഹൈസ കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹൈസ നസൽ ഗുഡ് മോർണിംഗ് പറയുന്നു. അബിൻ തോമസ് ആൻഡ് ഫാമിലി രണ്ട് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അനീസ് ദോഹ പറയുന്നത് അഡ്വാൻസ് ഈദ് മുബാറക് ടു എവ്രി വൺ. അവർ മെസ്സി ഫാൻസ് ആണ് എന്ന് പറഞ്ഞിട്ട്, പക്ഷേ അവരുടെ ബ്രദർ നെയ്മർ ഫാനാന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചു തന്നിട്ടുള്ളത്. അടിപൊളി. ഓക്കെ, അപ്പം നിങ്ങളുടെ പേരുകൾ വന്നിട്ട് ഹൈസ അലീന അവരായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ, അടിപൊളി. നെക്സ്റ്റ് അലൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ബൈ അലൻ, അബു, ഫവാസ്, മഹേഷ്, ചെറിയാൻ ആൻഡ് 974 ഡയറീസ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, എനിവേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ്. അലൻ, അബു, ഫവാസ്, മഹേഷ്, ചെറിയാൻ എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നു. നറ്റാഷ കുടിയുടെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. ജിൽസ്, ജോവീറ്റ, ലോറിയൽ അവരുടെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അരുൺ തോമസ്, ഗുഡ് മോർണിംഗ്. ഒരു നല്ല ഡേ വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ജൂലി മരിയ ആൻഡ് ജെയിൻ മരിയ. റൈറ്റ് ആയിട്ട് തന്നെ അവർ എനിക്ക് മറുപടി തന്നിട്ടുണ്ട്. ആ ചെറിയ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് ഉത്തരം വന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് അമീൻ അമാൻ എം ഇ എസ് ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇന്നത്തെ ടുഡേയ്സ് ക്വസ്റ്റ്യൻ, ഓക്കെ, ചോദ്യം എന്താണെന്നാണ്. ചോദ്യം ഇതാണ്, എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണൽ ആ ഒരു ടൈറ്റിൽ സ്വന്തമാക്കിയത്? എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. നെക്സ്റ്റ് റഷീദിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹാപ്പി മോർണിംഗ് നിസാ എന്ന് പറയുന്നു. തിരിച്ചും നല്ലൊരു ഹാപ്പി മോർണിംഗ് തിരിച്ചും റഷീദിനും വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ അബു അല്ല അബ്ദു ആണല്ലേ. ഓ സോറി, ഓക്കെ, ഞാനിങ്ങനെ പേരുകൾ തെറ്റിക്കുന്നതിൽ ഒരു കില്ലാടിയാണ്, എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അബ്ദു, അബ്ദുവിന് നല്ലൊരു മോർണിംഗ് നമ്മൾ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് നമ്മുടെ മാനവും മാധവും ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അവരുടെ റൈറ്റ് ആൻസർ ഓക്കെ അതാണ്, അതാണ് എന്ന് മാറ്റിയതിൽ നന്നായിരിക്കുന്നു. ഓക്കെ, ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു വർഷങ്ങളുടെ. ഇനി റൈറ്റ് ആൻസറാണ് ഇപ്പം അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അടിപൊളി. അപ്പോൾ എന്തായാലും ഇന്ന് ഫുട്ബോൾ ഡേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഫുട്ബോൾ വിശേഷങ്ങളിലേക്ക് നമ്മളിന്ന് കാര്യമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങളുടെ ഫേവററ്റ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചു. അതോടൊപ്പം തന്നെ എത്ര വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ആഴ്സണൽ ആ ഒരു കിരീടം, ആ ഒരു ടൈറ്റിൽ അവർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് എന്നറിയാമോ എന്ന് കൂടി ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടികളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് കേട്ടോ. സജീഷ് സരിഷ, ഹായ് നിസ എന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് സജീഷെ, ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. കൂടെ നിങ്ങളുടെ ഡിയോ വൺസിന് ആർക്കെങ്കിലും ഇന്ന് May 25 തിങ്കളാഴ്ച ദിവസം വളരെ സ്പെഷ്യലായിട്ട് ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ അങ്ങനെ നല്ല നല്ല ആശംസകളൊക്കെ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് അയച്ചിടാം കേട്ടോ, 5000009 17. അതോടൊപ്പം തന്നെ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മളുടെ കുട്ടികളെ നമ്മളിനി മീറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഹോളിഡേ ഒക്കെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. ഒരുപാട് പ്രോഗ്രാംസൊക്കെ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് പോവുക, എൻജോയ് ചെയ്യുക, നന്നായിട്ട് ഫുഡൊക്കെ അടിക്കുക, നല്ല രീതിക്ക് ഇരിക്കുക എന്നൊക്കെ കൂടി ഈ സമയത്ത് അവരെ കൂടെ ഓർമ്മപ്പെടുത്തുന്നു കേട്ടോ. ഐഷക്കുട്ടി റൈറ്റ് ആയിട്ട് അയക്കുന്നുണ്ട്. ഓക്കെ, റയൽ മാഡ്രിഡിൻ്റെ ഫാൻസാണ് ഇവർ കേട്ടോ. നമ്മുടെ മാധവും മാനവും. ഇവർ വളരെ വളരെ കാര്യമായിട്ട് ഫുട്ബോളിനെ ഫോളോ ചെയ്യുന്ന രണ്ടുപേരാന്ന് തോന്നുന്നു. മെസ്സേജൊക്കെ കണ്ടപ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്തു. അഭിനവ് എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്. അഭിനവ് ആദിലാണ് മെസ്സേജ് ചെയ്യുന്ന. ഓക്കെ ഓക്കെ, റൈറ്റ് ആയിട്ട് തന്നെ അയക്കുന്നു. ആദിൽ റയൽ ഫാനാണ്, അഭിനവ് ബാഴ്സ ഫാനാണ് കേട്ടോ. ഓക്കെ, അടിപൊളി. ഓ, ഫാൻസൊക്കെ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അവർ സ്കൂളിലേക്ക് എത്തിയില്ലേ, മാധവും മാനവും സ്കൂളിലേക്ക് എത്തി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു ഹാപ്പി ഹോളിഡേസ് വിഷ് ചെയ്യുന്നു, വളരെ സ്പെഷ്യലായിട്ട് കേട്ടോ. അങ്ങനെ എന്തായാലും വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിയോ വൺസിന് ആർക്കെങ്കിലും സ്പെഷ്യൽ വിഷസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിലേക്ക് അയക്കാവുന്നതാണ്. മാത്രമല്ല മിക്കവാറും കുട്ടികളൊക്കെ സ്കൂളിനരികിലേക്ക് എത്തിക്കഴിയാനുള്ള സാധ്യതകളുണ്ട്, സമയം ആയിട്ടുണ്ടല്ലേ. ഹനോ ഖാന ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. കുറച്ച് ദിവസത്തിന് ശേഷമാണെന്ന് തോന്നുന്നല്ലോ നിങ്ങളുടെ മെസ്സേജ് എത്തുന്നത്. എനിവേ, നിങ്ങൾക്കും ഗുഡ് മോർണിംഗ്. അജീഷ് വയലിൽ കറക്റ്റാണ് പറഞ്ഞിട്ടുള്ളത്, കറക്റ്റായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് എന്നുള്ള മറുപടി നൽകിയിട്ടുണ്ട്. 22 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ആ ഒരു ടൈറ്റിലേക്ക് ആഴ്സണൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ആ ഒരു കിരീടത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ശരിയായ വിശേഷം കൂടി ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത് അർണവും അവന്നിയാണ് മെസ്സേജ് ചെയ്തത് കേട്ടോ. അവർക്ക് ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നു. കൂടെ ഒരിക്കൽ കൂടി നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ലൊരു ഹോളിഡേ ദിവസങ്ങൾ, അവധി ദിവസങ്ങൾ വിഷ് ചെയ്തുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോകുന്നു. അതിരടി മൂവിയിലെ പാട്ട്, ബ്രിജിൻ ആൻഡ്രിയ ഗുഡ് മോർണിംഗ്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: This is Morning Safari.
2: Malabar Golden Diamonds Morning Safari,
3: brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
4: In association with
5: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger.
6: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Hi everyone, ഞാൻ രഞ്ജിനി ഹരിദാസ്.
4: You are listening to
3: Radio Suno 91.7. Keep listening.
4: You're listening to
5: Morning Savari.
4: Morning Savari.
5: Only on Radio Suno 91.7 FM.

0: കതാഷ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: ഇന്റർനാഷണൽ ഡേ ഓഫ് ഫുട്ബോൾ ഇൻ അസോസിയേഷൻ വിത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് അക്കാദമി. എലീറ്റ് ടീം സെലക്ഷൻ ട്രയൽസിനായി കോൺടാക്ട് 3343-3597. ഫോർ മോർ ഡീറ്റെയിൽസ് വിസിറ്റ് blasterskatar.com.

0: Morning Safari, only on Radio Snow 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റാണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. May 25 തിങ്കളാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ച ഒരു നല്ല ദിവസമായി മാറട്ടെ എന്നുള്ള വിശ്വാസത്തോടുകൂടിയാണ് നമ്മൾ ഈ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഫുട്ബോൾ ദിനം കൂടിയാണ്, ഫുട്ബോൾ ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ കഴിഞ്ഞ മണിക്കൂറിൽ ചോദിച്ചു, ഒരുപാട് പേര് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തു. നമ്മുടെ അബിജ നിക്സൺ ജോയിൻ ചെയ്യുന്നുണ്ട്. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുട്ബോൾ പ്ലെയർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളെല്ലാവരും ഒന്നെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അതല്ലെങ്കിൽ മെസ്സി, അതാണ് എല്ലാവരുടെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ അബിജ നിക്സൺ ഫാമിലിയുടെ ഫുൾ ഇഷ്ടങ്ങൾ അയച്ചിട്ടുണ്ട് കേട്ടോ. ഫേവറേറ്റ് ഫുട്ബോൾ പ്ലെയർ ഓഫ് മീ ക്രിസ്റ്റ്യാനോ, ഫോർ മൈ ഫാദർ മെസ്സി, മദറിന് എംബാപ്പെ. മൂന്ന് പേരുടെ ഫാൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഉള്ള മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ബിജു ആളുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും മോർണിംഗ് വിശേഷങ്ങളും മെസ്സേജുകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ ശ്രദ്ധിച്ചൊരു ചില കൗതുകകരമായിട്ടുള്ള കാര്യങ്ങൾ നാട്ടിലൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മളത് ശ്രദ്ധിക്കാറുണ്ട്, അതിനെക്കുറിച്ചൊക്കെ വായിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു താരം ജസ്പ്രീത് ബുംറയെക്കുറിച്ച് പറഞ്ഞ കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെയും വാർത്തകളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം, അതായത് ജസ്പ്രീത് ബുംറയെ ഫുട്ബോൾ പ്ലെയർ എന്നുള്ള രീതിയിൽ ഒരു താരം അറിയാതെ വിശേഷിപ്പിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം പറഞ്ഞു അത് മനുഷ്യസഹജമായ ഒരു തെറ്റ് സംഭവിച്ചു പോയതാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പോസ്റ്റ് ചെയ്ത് പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ചില സമയത്ത് ഈ പേരുകൾ വിട്ടുപോവുക അല്ലെങ്കിൽ പേരുകൾ മറന്നു പോകുക എന്ന് പറയുന്നത് അറിയാതെ സംഭവിച്ചു പോകാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേരുകൾ സംബന്ധിച്ച് ചില ആളുകൾക്ക് ഇതുപോലെ സംഭവിക്കാറുണ്ട്, പേരുകൾ തെറ്റിപ്പോവുക. ഞാനിത് കഴിഞ്ഞ ദിവസം ആരുടെ അടുത്തോ സംസാരിച്ച സമയത്ത് ആളും പറഞ്ഞു, അയ്യോ ഞാനും ഇങ്ങനെ തന്നെ, പേരുകൾ എനിക്ക് എപ്പോഴും തെറ്റിപ്പോവാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേരുകൾ തെറ്റിപ്പോവുക എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ഈ പറഞ്ഞ പോലെ തന്നെ, ആ താരം പറഞ്ഞ പോലെ തന്നെ പേരുകളുടെ കാര്യത്തിൽ ഇതുപോലെ കൺഫ്യൂഷൻ വന്ന് പേരുകൾ എപ്പോഴും മറന്നു പോകുന്ന അല്ലെങ്കിൽ പേരുകൾ തെറ്റിപ്പോകുന്ന ചില സന്ദർഭങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ടോ എന്നുള്ള ഒരു ചെറിയ ചോദ്യം എനിക്ക് ചോദിക്കാനായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം വായിച്ച സമയത്ത് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന ഒരു ചോദ്യം അത് തന്നെയായിരുന്നു കേട്ടോ. ഈ പറഞ്ഞ പോലെ പേരുകളുടെ കാര്യത്തിൽ കൺഫ്യൂഷൻ, പേരുകൾ തെറ്റിപ്പോവുക, പേരുകൾ മറന്നു പോവുക, അയ്യോ ഇദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു എന്ന് ചിലപ്പോൾ ഒന്ന് ആലോചിച്ച് പോകുന്ന സിറ്റുവേഷൻസൊക്കെ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ട്? പേരുകളുടെ കാര്യത്തിലുള്ള കൺഫ്യൂഷൻസ് എപ്പോഴെങ്കിലും വരാറുണ്ടോ എന്നുള്ള ഒരു ചെറിയ ചോദ്യം എനിക്ക് ചോദിക്കാനായിട്ടുണ്ട്. മറുപടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം കേട്ടോ. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. രസകരമായിട്ടുള്ള സംഭവങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ. 444-444-917 എന്ന നമ്പറിലേക്ക് വിളിക്കാം. 444-444-917 എന്ന നമ്പറിലേക്ക് വിളിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജായിട്ട് അയക്കാം. 5000-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയം എന്ന സിനിമയിലെ പാട്ട് നമ്മൾ കേൾക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം പേരുകൾ മറക്കാറുണ്ടോ എന്നുള്ളതാണ്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദി ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
1: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം റിമി ടോമി.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി brought to you by shine smarter this season with മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്മാർട്ട് എക്സ്ചേഞ്ച് മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.

0: ഷിക്കാർ മൂവിയിലെ പാട്ടാണ് നമ്മളിത് ഇപ്പൊ അങ്ങോട്ട് കേട്ട് കഴിഞ്ഞത്. സമയം 7 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി കേട്ടു പോകുന്ന ടൈമാണ്. ഞാനിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞു വന്ന കാര്യം, കഴിഞ്ഞ ദിവസം രാം ശരൺ, അദ്ദേഹം ഒരു പേര് ഒന്ന് മാറിപ്പോയി, പേരല്ല പറഞ്ഞുള്ള തന്നെ ബുംറേനെ ഒന്ന് വിശേഷിപ്പിച്ച സമയത്ത് അതൊന്ന് ചെറുതായിട്ട് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ പേരുകൾ പറയുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള മറക്കലുകൾ അല്ലെങ്കിൽ മനുഷ്യ സഹജമായിട്ടുള്ള മറവികൾ സംഭവിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞാനിങ്ങനെ ആലോചിച്ച്, ശരിയാണല്ലോ, നമ്മളാണെങ്കിലും ചിലപ്പം ചില ആളുകളുടെ പേരുകൾ നമ്മുടെ മനസ്സിലേക്ക് കിട്ടൂല. ചിലപ്പോൾ മുഖം മനസ്സിൽ വരും, പേര് കിട്ടില്ല. അയ്യോ, എന്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പേര്, അല്ലെങ്കിൽ ഇയാളുടെ പേര് എന്തായിരുന്നു എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകാറുണ്ട്. ഇങ്ങനെ പേരുകൾ മറക്കൽ സംഭവം എപ്പോഴെങ്കിലും ഉണ്ടാവാറുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് രാജേഷ് ആളൂരാണ്. അദ്ദേഹം എനിക്കൊരു വോയിസ് നോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കൊന്ന് കേൾക്കാട്ടോ. അതിനുശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ ഷെയർ ചെയ്യാം.
1: ഗുഡ് മോർണിംഗ്. എന്നത്തെ പോലെ ഇന്നും അടിപൊളി സബ്ജക്ട് ആണ് രാവിലെ. നിങ്ങള് എനിക്ക് പഠിക്കേണ്ടിയിരിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഓരോ സബ്ജക്ട്സ് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ച്. അപ്രീഷിയേറ്റ് ദാറ്റ്. വണ്ടർഫുൾ ഡേ, വിഷിംഗ് എ വണ്ടർഫുൾ ഡേ ഇൻ മൊമെന്റ് ബിഗിനിങ് ഇറ്റ്സെൽഫ്. അതെ, ഒരു അടിപൊളി സ്റ്റോറി. സ്റ്റോറി അല്ല, ലൈക്ക് ആക്ച്വലി എന്ത് പറ്റിച്ചാല് എന്റെ കൂടെ എൽ പി സ്കൂളിലുണ്ടായിരുന്ന, എന്റെ ക്ലാസ്സിലുണ്ടായിരുന്ന എന്റെ ടീച്ചറുടെ മോള്, ഞങ്ങൾ ഏകദേശം തൊട്ടടുത്ത് തന്നെയായിരുന്നു വീട്. നമ്മള് വീട്ടുകാരും നമ്മൾ നല്ല അടുപ്പുണ്ട്. അതുപോലെ തന്നെ ടീച്ചറുടെ ഹസ്ബൻഡും ടീച്ചറാണ്, അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്. അപ്പൊ അത്രയധികം എന്താ പറയാ, അത്രയധികം ബന്ധമുള്ള ഫാമിലി. അതുപോലെ തന്നെ അവളെ എനിക്ക് നന്നായിട്ട് അറിയാം. കുറെ വർഷങ്ങൾക്ക് ശേഷം, 3-4 വർഷം മുമ്പാണ്, അച്ഛനായിട്ട് എന്റെ അച്ഛനുമായിട്ട് ഞാൻ അവരെ പെൻഷന്റെ കേസിന് വേണ്ടി നാട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് പ്രാവശ്യം ഞാൻ കൂടെ പോയി. ഞാനുള്ള സമയത്ത് ഞാനാണ് പുള്ളിയെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പം എന്നിട്ട് പുള്ളിയുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോയി അങ്ങനെ കറങ്ങിയിട്ടൊക്കെ തിരിച്ചു വരും. ഇതാണ് അവസ്ഥ. അപ്പൊ ഞാൻ അവിടെ പോയി, അച്ഛനകത്ത് കയറി, ഞാനിങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഉണ്ട് ഒരു മൂലയ്ക്ക് നിന്ന് ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. ഞാനും കണ്ടു, എനിക്ക് ഭയങ്കര ഫേസ്, ഇത്രയും ഫെമിലിയർ എന്ന് പറയാനില്ല. അപ്പൊ ഞാനും ചിരിച്ചു, ചിരിച്ച് ഞങ്ങളിങ്ങനെ കണ്ടു, അടുത്തു വന്നു. ഡാ എന്തടാ ചോദിച്ചു എന്റെ അടുത്ത്. അപ്പൊ ഞാൻ, എനിക്ക് ഇവരെ പേര് കിട്ടുന്നില്ലേ, എന്താലോചിച്ചിട്ട്, ജ്യോതിയാണ് പേര്, ജ്യോതിനെ കിട്ടണില്ല, ജ്യോതി വന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കാണ് ഞാൻ. അപ്പൊ സാധാരണ ഒരു സൂത്രം ഞാൻ പ്രയോഗിക്കാറുണ്ട്, എന്റെ സിസ്റ്റർ ഫ്രണ്ട്സ് ആയിരിക്കും മിക്കവാറും എന്നെ ഡാ എന്നൊക്കെ വിളിക്കുക. അപ്പൊ പറഞ്ഞു, ആ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം, സുഖല്ലേ. ഒരടിയെങ്കിലും കിട്ടി കൈക്കടല്ലിയത്. റെഡി, ഞാൻ ചേച്ചി ഒന്നുമല്ല, ഞാൻ ജ്യോതിയാ, കൊച്ചുലക്ഷ്മി ടീച്ചർ പോണം. ഞാൻ അങ്ങ് ഇരുന്നു പോയി എന്ന് പറയാനൊന്നും, എന്തു പറയാനാ ചെയ്യാ ആ ഒരു സാഹചര്യത്തിൽ. ആൻഡ് സീ, ആക്ച്വലി പേരുകൾ ഓർക്കുക എന്ന് പറയുന്നത് മിക്കപ്പോഴും നമ്മുടെ മൈൻഡിന്റെ ഒരു ഇതാണ്. ആക്ച്വലി നമ്മുടെ മൈൻഡില് ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നടക്കുക. നമ്മൾ പല കാര്യങ്ങൾ കൺസീവ് ചെയ്യുമ്പോഴും പുതിയ ആൾക്കാരെ കാണുമ്പോഴും എല്ലാം ഡിസ്റ്റോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കണ്ടന്റിലായിരിക്കും ശ്രദ്ധിക്കുക. അദ്ദേഹം അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുന്ന ആൾ പറയുന്ന കണ്ടന്റിൽ ശ്രദ്ധിക്കുന്ന സമയത്ത് ഇതിനൊരു ലീസ്റ്റ് ഒരു അറ്റൻഷൻ ആണ് നമ്മുടെ മൈൻഡ് സാധാരണ പേരുകൾക്ക് കൊടുക്കുക. അങ്ങനെ നമ്മൾ വളരെയധികം നന്നായിട്ട് സുഹൃത്തുക്കളായതിനു ശേഷവും പേരുകൾ തെറ്റിപ്പോകുന്ന അല്ലെങ്കിൽ മറന്നു പോകുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു സൂത്രം പ്രയോഗിച്ചു. ഈ പേരുകളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്റെ എനിക്കിഷ്ടമുള്ള വസ്തുക്കളുമായിട്ട് ബന്ധപ്പെടുത്തുക, അല്ലെങ്കിൽ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുക, അല്ലെങ്കിൽ മനസ്സിനകത്ത് ഒരു 2-3 പ്രാവശ്യം ഈ മുഖം ഓർത്തുകൊണ്ട്, അതായത് നമ്മുടെ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം ഓർത്തുകൊണ്ട് ഓർക്കാൻ ശ്രമിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് റീകോൾ ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഈസിയാണ്. അതൊരു നല്ല മെത്തഡാണ് പേരുകൾ ഓർത്തു വെക്കാനായിട്ട്. ആൻഡ് താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ സബ്ജക്ട് നിസ, ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ ഫോർ യുവർ ലിസണേഴ്സ് ആൻഡ് യു.
0: താങ്ക് യു സോ മച്ച് രാജേഷ് ആളൂർ. അദ്ദേഹം രസകരമായിട്ടുള്ളൊരു മൊമെന്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടെ. നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ചില ടിപ്സ് ആൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആളുകളെ പരിചയപ്പെടുന്ന സമയത്ത് അവരോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ അവരുടെ പേരുകൾ നമ്മൾ പറഞ്ഞുകൊണ്ട് 2-3 തവണയൊക്കെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതും നല്ലതാണ് എന്നുള്ളത് ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് മനോഹരമായിട്ട് 2 രസകരമായിട്ടുള്ള സംഭവം നമുക്ക് ഷെയർ ചെയ്തു. അതോടൊപ്പം നമുക്ക് കുറച്ചധികം ഇൻഫോയും അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, ഹ്യൂമൻ ലവർ രാജ് ആളൂർ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിഗംഭീരമായിട്ടുള്ള സെഷൻസ് അദ്ദേഹം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ആ ഒരു യൂട്യൂബ് ചാനലിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ സെഷൻസ് ഒക്കെ കാണാനും പുതിയ കുറച്ചധികം ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഇപ്പൊ പറഞ്ഞ അന്നുപോലെ തന്നെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടും സാധിക്കും. അപ്പൊ ആ ചാനലിന്റെ പേര് ഹ്യൂമൻ ലവർ രാജ് ആളൂർ എന്നാണ് കേട്ടോ. അപ്പൊ ആ ഒരു വിശേഷം കൂടി ഞാനൊന്ന് ഷെയർ ചെയ്ത് പോവുകയാണ്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പേരുകൾ എപ്പോഴെങ്കിലും ഒക്കെ മറന്നു പോകുന്ന ആളുകളാണോ? ചിലപ്പം ഈ പറഞ്ഞ പോലെ മനുഷ്യ സഹജമാണ് പേരുകൾ മറക്കുക എന്ന് പറയുന്നത്. അത്രമാത്രം കാര്യങ്ങൾ നമ്മുടെ തലയിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ പറഞ്ഞ പോലെ തന്നെ ഒരേ സമയം ഒരുപാട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറിയാണല്ലോ നമ്മളുടെ ഒരു ഒരു തലച്ചോറെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനിടയിൽ ചിലപ്പോൾ നമ്മൾ പേരുകളൊക്കെ മറന്നു പോകുന്നത് സ്വാഭാവികമായിട്ടുള്ള മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ പേരുകൾ മറന്നു പോയിട്ടുള്ള രസകരമായിട്ടുള്ള അനുഭവങ്ങൾ, ഇതുപോലെയുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ പേരുകൾ ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യുന്ന ട്രിക്സും ടിപ്സും എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി ഈ സമയത്ത് എനിക്ക് ചോദിക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം, സംസാരിക്കാം, അതല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയക്കാം. വിളിക്കേണ്ട നമ്പർ 444-9417 ആണ്. 444-9417 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം. 500-00-917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകൾ വരേണ്ടത്. കുറച്ച് പേരുടെ മെസ്സേജുകൾ ഓൾറെഡി എനിക്ക് നിൽക്കുന്നുണ്ട്. സുപ്രഭാതം നിസ, തിരിച്ചും സുപ്രഭാതം. കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല മോർണിംഗ് വിഷയണം. ഹമുസൈദ്, വെരി വെരി വെരി സ്പെഷ്യൽ ഗുഡ് മോർണിംഗ്. നാസർജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നാസർജി പറയുന്നത് ഓക്കെ, ഒരു ഒരു വലിയ സന്തോഷമാണ് ഷെയർ ചെയ്യുന്നുണ്ട്. ഹായ് നിസ, ഗുഡ് മോർണിംഗ്. എന്നെൻ്റെ പ്രിയ ഭാര്യ റജീന നാസറിൻ്റെ പിറന്നാളാണ്. ആള് നാട്ടിലാണ്. അപ്പോൾ സ്നേഹത്തോടുകൂടി വിഷസ് കൊടുക്കണം എന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും വളരെ വളരെ സ്നേഹത്തോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട ലിസ്ണർ നാസർ കാഞ്ഞിരപ്പള്ളി, അദ്ദേഹത്തിൻ്റെ വൈഫ് റജീന നാസറിന് സ്നേഹത്തോടുകൂടിയുള്ള ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ കൂടി നമ്മൾ ദാ വിഷ് ചെയ്യുന്നു.

കുടുംബശ്രീ സി ഡി എസ് കാഞ്ഞിരപ്പള്ളി ചെയർപേഴ്സൺ കൂടിയാണ് കേട്ടോ റജീന. ഓക്കെ, നമ്മളുടെ എല്ലാവിധ ആശംസകളും. രാജേഷ് മട്ടക്കൽ ഗുഡ് മോർണിംഗ് പറയുന്നു. നെക്സ്റ്റ് ഒരു രാകേഷ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഹായ് ഗുഡ് മോർണിംഗ്, ഇന്ന് മോന്റെ ബർത്ത്ഡേ ആണല്ലേ. ഓക്കെ, വളരെ സ്പെഷ്യലായിട്ട്, മോന്റെ പേര് പ്രണവ് എന്നാണ് കേട്ടോ. ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത്. രാകേഷും ആരാധനയും ഒത്തിരി സ്നേഹത്തോടു കൂടി പ്രണവല്ലേ. ഓക്കെ, വളരെ സ്പെഷ്യലായിട്ട്, മോന്റെ പേര് പ്രണവ് എന്നാണ് കേട്ടോ. ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത്. രാകേഷും ആരാധനയും ഒത്തിരി സ്നേഹത്തോടു കൂടി

സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. വിളിക്കാം 444-9417 എന്ന നമ്പറിലേക്ക്, അല്ലാന്നുണ്ടെങ്കിൽ മെസ്സേജിൽ പോരട്ടെ 500-00-917 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടിലേക്ക്, രാക്കിളി പാട്ട് മൂവിയിലെ പാട്ടാണ് നിങ്ങൾക്കരികിലേക്ക് വരുന്നത്, മോർണിംഗ് സവാരിയിൽ.

0: frequency. Now available on Vodafone Shuf app. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ, കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: The big biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
4: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
3: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
5: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
3: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
4: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
3: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
6: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
7: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഷൈൻ സ്മാർട്ടർ ദിസ് സീസൺ വിത്ത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്മാർട്ട് എക്സ്ചേഞ്ച്. മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
5: പേരുകൾ മറക്കുക, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ച് വന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. കുറച്ച് പേരുടെ വിഷസ് കൂടി എത്തിയിട്ടുണ്ട്, അത് മറക്കാതെ ഞാൻ അതിലേക്ക് പോട്ടെ. അഖിൽ ശശിധരൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഒന്ന് വിഷ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് അലൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ സ്നേഹത്തോടുകൂടി അഖിലിന് സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ അലൻ വിഷ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ റോഷലിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, ഗുഡ് മോർണിംഗ്, വെഡിങ് ആനിവേഴ്സറി വിഷസ് ടു റമിൻ ആൻഡ് ആൻസി. റമിൻ്റെയും ആൻസിയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്, അപ്പോൾ അവർക്കുള്ള ആശംസകൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിരിക്കുന്നത് ബൈ റോഷൽ ചേട്ടൻ ആൻഡ് സോഫി ചേച്ചി, താങ്ക്സ് റേഡിയോ സുനോ എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഇന്ന് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന റമിൻ ആൻഡ് ആൻസിക്ക് വളരെ സ്പെഷ്യലായ വിഷസ്. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ടുള്ള സ്നേഹം നിറഞ്ഞ ഈദ് വിഷസ് പറയുന്നത് മേഗൻ, ഹാറോൾഡ് ആൻഡ് ഷാഹിദ് ആണ്. അവരുടെ വളരെ സ്നേഹത്തോടുകൂടിയുള്ള അഡ്വാൻസ് വിഷസ് അവർ അയച്ചു വന്നിട്ടുണ്ട്. ഒരു ഫോട്ടോയും കൂടെ എനിക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി തത്ത ആളുടെ ഒരു ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. അജയ് കൊച്ചൻ അദ്ദേഹം ഗുഡ് മോർണിംഗ് പറയുന്നു. നാസർ ജിയുടെ മെസ്സേജും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, റേഡിയോയിലൂടെ അത് കേൾക്കുന്ന നമ്മളുടെ കുറച്ച് മുമ്പുള്ള വിഷസ് കേട്ട സമയത്ത് ഒരു വീഡിയോ എനിക്ക് അയച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് സ്നേഹത്തോട് കൊടുക്കുന്ന ഒരു സ്നേഹ സമ്മാനം അത് റേഡിയോ സിനോയിൽ നിന്നും ആകും. റേഡിയോയിൽ നിന്നും ആകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരിയായ നിസ ചങ്ക്, കൂട്ടുകാരനായ അപ്പുണ്ണി, കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന നമ്മുടെ റേഡിയോ സിനോ എല്ലാവർക്കും താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് നാസർജി ആ ഒരു വീഡിയോ ഒക്കെ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. വിഷസ് പറയുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, നൌഫാലിൻ്റെ മെസ്സേജാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് പറയുന്നു നൌഫാൽ അബൂബക്കർ, വെരി വെരി ഗുഡ് മോർണിംഗ്. അദ്ദേഹത്തിനും സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ചില സമയത്ത് നമ്മൾ ചില ആളുകളുടെ മുഖമോർക്കും പേര് മറന്നുപോകും. അയ്യോ, ഇതെന്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പേര്, അല്ലെങ്കിൽ എന്തായിരുന്നു ഈ ആളുടെ പേര് എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ വിട്ടുപോകാറുണ്ട്. അങ്ങനെ പേരുകൾ മറന്നു പോകുന്ന ആളുകളാണ്. എപ്പോഴെങ്കിലും പേരുകൾ മറന്നുപോയി രസകരമായ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ കൂടി ഒന്ന് ചോദിച്ചു. ഇതൊക്കെ മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങളാണ് പേരുകൾ മറന്നു പോവുക എന്ന് പറയുന്നത്. അതിന് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന കുറച്ചധികം ടിപ്സ് ഉണ്ട് കേട്ടോ. പുതിയ ആളുകളെ പരിചയപ്പെടുന്ന സമയത്ത് അവരുടെ പേര് ആവർത്തിച്ച് പറയുക എന്നുള്ളതാണ് അതിലൊരു ഒരു ടിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ആവർത്തിച്ച് അവരുടെ പേരുകൾ നമ്മൾ പറയുക എന്നുള്ളതാണ്. പേരിനെ മറ്റെന്തെങ്കിലും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊന്ന് അസോസിയേറ്റ് ചെയ്തിട്ട് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അതല്ലെങ്കിൽ അത്രയ്ക്ക് ഓർമ്മ വരുന്നില്ലാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് എഴുതി വെക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇതിന് ഒരുപാട് ടിപ്സും ഞാനിങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത് ഇതൊരു എന്താ പറയുക, മനുഷ്യ സഹജം എന്നതിന് അപ്പുറത്തേക്ക് എല്ലാവർക്കും പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് വ്യക്തികളുടെ പേരുകൾ മറന്നു പോകുക എന്നുള്ളത്. ചിലപ്പോൾ ഏതെങ്കിലും ചടങ്ങിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ പരിചയപ്പെടുക, ഏതെങ്കിലും ഒരു ഒക്കേഷനിൽ മാത്രമേ പരിചയപ്പെടുന്നുണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ചിലപ്പം ഫേസ് ഓർമ്മയുണ്ടാകും, പേര് ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാകും. എങ്ങനെ നമുക്കിത് ഓർത്ത് വെക്കാം എന്ന് നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്കിടെ പേര് ഇപ്പോൾ ഒരാളെ പരിചയപ്പെടുന്ന സമയത്ത് തന്നെ ഒരു തവണ നമ്മൾ ചിലപ്പോൾ പേര് ചോദിക്കും, പിന്നെ നമ്മളത് മൈൻഡ് ചെയ്യാൻ പോകത്തില്ല. ആൾ പറയുന്ന കാര്യമായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പം അതായത് ഒരാൾ പേര് പറയുന്ന സമയത്ത് തന്നെ അത് കറക്റ്റാണോ എന്നുള്ളത് ആവർത്തിച്ച് ശരിയാണോ എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ സംസാരത്തിനിടയിൽ പേര് വിളിച്ചുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം. 2-3 തവണ പേര് വിളിച്ച് സംസാരിക്കാം. അപ്പോൾ പേര് വ്യക്തമായിട്ട് കേട്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ പ്രയാസമുള്ള പേരാണെങ്കിൽ സ്പെല്ലിംഗ് എന്താണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അപ്പോൾ എന്തായാലും ദീർഘകാലത്തേക്ക് ഈ പേരുകൾ ഓർമ്മയിൽ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇതുപോലുള്ള ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് പേരുകളൊക്കെ ഓർത്തിരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പേരുകൾ ഓർത്തിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മറന്നുപോകുന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചോദിച്ചു വന്നത്. അഫ്സറിൻ്റെ മെസ്സേജ് ഉണ്ട്. അയ്യോ, എൻ്റെ അവസ്ഥ എന്ത് പറ്റി അഫ്സറെ, പേരുകൾ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്ന ആളാണ്. എനിക്കൊന്ന് ഞങ്ങളുടെ ഇവിടെ തന്നെ പേരുകൾ മറന്നുപോയി, വെറുതെ ബാലകൃഷ്ണ എന്നൊക്കെ ഇങ്ങോട്ട് വിളിക്കും, ചിലപ്പോൾ പേര് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയും രസകരമായിട്ടുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. ജ്യോതി ബാസിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ജ്യോതി ബാസ്, നല്ലൊരു ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. അപ്പോൾ പേരുകൾ ഓർത്തിരിക്കാനായിട്ടുള്ള ചിന്ന ചിന്ന ടിപ്സും ട്രിക്സും ഒക്കെയാണ് ചോദിച്ചു വരുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ പേരുകൾ എപ്പോഴും മറന്നു പോകാറുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടെ എനിക്ക് ചോദിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടികൾ നൽകാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജിൽ അവശേഷം ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. വിളിക്കേണ്ട നമ്പർ 444-9917 ആണ്, അല്ലെങ്കിൽ മെസ്സേജിൽ പറയാം 5000-9917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ കേൾക്കുന്നത് ശ്രദ്ധ മൂവിയിലെ പാട്ട്.

0: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
0: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: ഒരു കിൻഡലടിയുമായി ആന്റണി പെപ്പേ.
5: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
4: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
6: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവെന്ന ചൊല്ല്.
4: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ May 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
0: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
7: എല്ലാവർക്കും നമസ്കാരം, ഇത് സച്ചിൻ വാര്യരാണ്.
0: റേഡിയോ സുനോ 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി brought to you by shine smarter this season with മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്മാർട്ട് എക്സ്ചേഞ്ച് മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals dream dream bigger
3: and lulu hypermarkets supermarkets and department stores where the world comes to shop just

0: 91.7 FM. Katos Happiness Frequency. Radio Sunum.
1: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി DMR പഴവവിൽ.

0: നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
1: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ഇപ്പോൾ ബിൻ ഇമ്രാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മതർ കദീം, ഡൈസോ ജപ്പാൻ.
2: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
3: ഫ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ഫ്രാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ് at Selva Road.
1: Golden, flaky, irresistible snacks croissant from Cubic. Baked to perfection, filled with delicious chocolate anytime, snacks time.
2: And
1: Grand Mall Hypermarket,
0: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
1: You're listening to...
5: on Radio Suno 91.7 FM.
6: Chennai Beats.
7: Tamil, head of the hour.
8: In the art of Podumakulanda.

0: കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: International Day of Football in association with Kerala Blasters Academy. Elite team selection trials in I contact 3343597. For more details visit blasterskata.com.
2: പുതിയൊരു ദിനം അതിനൊരു സ്വരം.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
2: In association with
3: Commercial Bank, we are saving more turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: home. Suno updates.
6: Suno updates like swagatham, updatesukalumayi Nisa. ഖത്തറിൽ ബലിപെരുന്നാൾ പൊതു അവധി നാളെ ആരംഭിക്കും. രാജ്യത്തെ മന്ത്രാലയങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും മറ്റു പൊതുസ്ഥാപനങ്ങൾക്കും മെയ് 26 ചൊവ്വാഴ്ച മുതൽ 30 ശനിയാഴ്ച വരെയാണ് അവധി. പെരുന്നാൾ അവധിക്ക് ശേഷം മെയ് 31 ഞായറാഴ്ച ജീവനക്കാർ തിരികെ ജോലിയിൽ പ്രവേശിക്കണം. ഇന്ത്യൻ എംബസി ഒരുക്കുന്ന മന്ത്ലി മീറ്റിംഗ് വിത്ത് ദ അംബാസിഡർ മെയ് 28 തീയതി വ്യാഴാഴ്ച 3 മുതൽ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 550-97295 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈദുൽ അദ്ഹ പ്രമാണിച്ച് രാജ്യത്തെ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങൾക്കും മെയ് 26 മുതൽ 28 വരെ ഖത്തർ സെൻട്രൽ ബാങ്ക് അവധി പ്രഖ്യാപിച്ചു. ഫിഫ ലോകകപ്പിനുള്ള ഇംഗ്ലണ്ട് ടീമിനെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. 26 ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 38°C, കുറഞ്ഞ താപനില 29°C.
7: Powered by Qatar Meteorology Department.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ, 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. May 27 to June 2 ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
6: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
7: Joyalukkas, world's favorite jeweler.
8: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
9: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ്, ഇപ്പോൾ ബിൻ ഇമ്രാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
10: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
11: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ് at Salva Road.
12: Golden, flaky, irresistible snacks croissant from Cubic. Baked to perfection, filled with delicious chocolate anytime snacks time.
13: And
12: Grand Mall Hypermarket,
14: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
15: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: This is
16: Morning Safari.
17: Malabar Golden Diamonds Morning Safari,
18: brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം pay ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ, അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും, സ്വാപ്പ് ചെയ്യൂ dazzling new designsുമായി.
19: In association with
20: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger.
21: And
22: Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണ്. രസമുള്ള ഒരുപാട് മറുപടികൾ ഇന്നത്തെ ചോദ്യത്തിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കോൾസ് ഉണ്ട്, ഞാൻ ആ കോൾസിലേക്കൊക്കെ വരുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് നമുക്ക് ചില അപ്ഡേറ്റ്സിലേക്ക് കൂടി പോകാനായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്ന വിശേഷം എന്ന് പറയുന്നത്, ചില സമയത്ത് നമ്മൾ ചില ആളുകളുടെ പേരുകൾ മറന്നുപോകും. ഇത് ആരാണ്, ഫേസ് മനസ്സിലേക്ക് വരും, പക്ഷെ പേര് ഓർമ്മ വരില്ല. അങ്ങനെയുള്ള പേര് മറക്കൽ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. തൽക്കാലം ഞാൻ മറക്കാതെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. നമുക്ക് പൊതു അവധിയും കാര്യങ്ങളും ഒക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബലിപെരുന്നാളിനോട് അനുബന്ധിച്ചിട്ടുള്ള ആ ഒരു അവധി ദിനങ്ങൾ നാളെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ രാജ്യത്തെ മന്ത്രാലയങ്ങൾക്കാണെങ്കിലും സർക്കാർ സ്ഥാപനങ്ങൾക്കാണെങ്കിലും മറ്റ് പൊതുസ്ഥാപനങ്ങൾക്കൊക്കെ 26 ചൊവ്വാഴ്ച മുതൽ 30-ാം തീയതി വരെയായിരിക്കും അവധി ദിവസങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അവധിക്ക് ശേഷം 31-ാം തീയതി ഞായറാഴ്ച ജീവനക്കാർ തിരികെ ജോലിയിൽ പ്രവേശിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വാർത്താക്കുറിപ്പിൽ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നാളെ മുതലായിരിക്കും നമ്മുടെ അവധിയും കാര്യങ്ങളും ഒക്കെ നടക്കാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇനി വരും ദിവസങ്ങളിൽ അവധി ദിവസങ്ങളിലേക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനും ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാനുമായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ ഖത്താറിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അതിഗംഭീരമായിട്ടുള്ളൊരു ഫയർ വർക്ക്സ് ആസ്വദിക്കാനായിട്ട് സാധിക്കും. 27, 28, 29 തീയതികളിലായിരിക്കും ഖത്താറ കൾച്ചറൽ വില്ലേജിൽ ആ ഒരു ഫയർ വർക്ക്സും കാര്യങ്ങളും ഒക്കെ നടക്കാനായിട്ട് പോകുന്നത്. ഫയർ വർക്ക്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ സ്വദേശികളാണെങ്കിലും തമസക്കാരാണെങ്കിലും സന്ദർശകരാണെങ്കിലും ഒക്കെ എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ഫയർ വർക്ക്സ് ആയിരിക്കും ഇത്തവണത്തെ ആഘോഷങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത്. മാത്രമല്ല കേട്ടോ, ഈ ഒരു ആകാശ വിസ്മയങ്ങൾക്ക് അപ്പുറമായിട്ട് രാജ്യത്തുടനീളം വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികൾ പല ഭാഗങ്ങളിലായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. പല ഭാഗങ്ങളിൽ പേൽക്കത്തറാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ജുവാൻ ഐലൻഡ് ആണെങ്കിലും അങ്ങനെ പല ഭാഗങ്ങളിലെ വൈവിധ്യമാർന്ന വിനോദ പരിപാടികളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് നടക്കാനായിട്ട് പോകുന്നത്. ഈ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പല വേദികളിലായിട്ട് ലൈവ് പെർഫോമൻസുകൾ, മ്യൂസിക് സ്റ്റേജ് ഷോസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്കും കോൾസിലേക്കും ഒക്കെ വരാനായിട്ടുണ്ട്. ഇപ്പം കേൾക്കാൻ പോകുന്ന പാട്ട് കസിൻസ് മൂവിയില് ഹരിചരണും ചിന്മയും പാടി ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നുണ്ട്. സമയം 8 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആണ്. ജനസ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു $5 million ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million riyals.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 riyal ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 riyalോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
4: ആന്റണി നാമം നനച്ച മാതിരി ഇല്ല.
3: പോൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
5: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
3: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ May 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
1: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
6: ഹായ്, ഞാൻ സലീം കൊടത്തു.
1: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ 91.9.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by shine smarter this season with മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്മാർട്ട് എക്സ്ചേഞ്ച് മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ
4: and Lulu hypermarkets supermarkets and department stores where the world comes to shop
5: just feel like you
6: സമയം 8 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആണ്. ഗുഡ് മോർണിംഗ് അപ്പുണ്ണി. ഇങ്ങനെ
7: വെരി ഗുഡ് മോർണിംഗ്.
6: ഇങ്ങനെ മോർണിംഗ് സവാരി ഇന്ന് നമ്മൾ സംസാരിച്ചു വന്ന കാര്യം, കഴിഞ്ഞ ദിവസം ജസ്പ്രീത് ബുംറ അദ്ദേഹത്തെ ഒരു താരം ഇങ്ങനെ സംസാരിച്ച സമയത്ത് ആൾക്ക് ക്രിക്കറ്റ് നല്ല
7: ഫുട്ബോൾ
6: ഫുട്ബോൾ എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പോസ്റ്റ് ഇട്ടതിനകത്ത് പറഞ്ഞു, മനുഷ്യ സഹജമായിട്ട് ചിലപ്പോൾ ഇതുപോലെ ഉണ്ടാവുന്ന തെറ്റുകളൊക്കെ നമുക്ക് പ്രത്യേകിച്ച് പേരുകളുടെ കാര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, പേരുകൾ ഇങ്ങനെ മറന്നു പോകുന്ന അനുഭവങ്ങളുണ്ടോ?
7: ഒരാൾ എന്നെ മുമ്പിൽ
6: വന്ന് നിൽക്കുന്നില്ലേ, മറ്റേ ഓറയൊക്കെ ഇട്ട് വന്നിരിക്കുന്നില്ലേ,
7: ദിവ്യപ്രകാശമായിട്ട് ഒരാൾ വന്നിങ്ങനെ.
6: ഞാൻ ഇൻഡയറക്ട്ലി ഒന്നും പറഞ്ഞിട്ടില്ല, ആരോന്ന് പറഞ്ഞിട്ടില്ല,
7: ഞാനത് അങ്ങ് പറഞ്ഞേക്കാം. ഞങ്ങളുടെ ബോസ് അമീർ സാറ് അദ്ദേഹത്തിന് എല്ലാവരും പേര് പറഞ്ഞു. സാറിത് കേൾക്കുന്നുണ്ടാവില്ല എന്ന് കരുതുന്നു.
6: ആ ഒരു ഉറപ്പുള്ളി
7: പറയുന്നു, സാറിന് എല്ലാവരും പേര് മാറിപ്പോ. സാറിന് ഓഫീസിൽ ആരെങ്കിലും പേര് മാറിപ്പോയാ അപ്പൊ സാറ് വിളിക്കുന്ന പേര് ഗോപാലകൃഷ്ണ,
6: ബാലകൃഷ്ണ,
7: ബാലകൃഷ്ണ അല്ലെങ്കിൽ ഗോപാലകൃഷ്ണ.
6: എനിക്ക്
7: പെട്ടെന്ന് സാറിന്
6: ഓർമ്മ വന്നല്ലേ, പല പേരുകളും വിളിക്കാറുണ്ടല്ലേ.
7: ഗോപാലകൃഷ്ണൻ, ബാലകൃഷ്ണൻ,
6: ബാലകൃഷ്ണൻ, ഇതാണ് മെയിൻ ആയിട്ടുള്ള പേര്.
7: ആരുടെ പേര് സാറ് മറന്നു പോയാലും
6: അപ്പൊ എന്നാലും ഇങ്ങനെ പേരുകളുടെ വിശേഷം ചോദിച്ചു വന്ന സമയത്ത് ഒരുപാട് പേര് രസമുള്ള ഒരു ചില മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്ത്. നമ്മളുടെ കൂടെ ഒരാൾ കൂടി ഇനി ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? ഓക്കെ, അഡ്വാൻസ് ആയിട്ടുള്ള ഈദ് വിഷസ്. അപ്പൊ നമ്മളിങ്ങനെ പേരുകൾ മറക്കുന്ന കാര്യമാണ് ചോദിച്ചത്. എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ?
8: അതെ അതെ, പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് സയൻസ് ഗ്രൂപ്പിലുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ അവരായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു,
6: നല്ല കൂട്ടായിരുന്നു.
8: അതെ, എല്ലാ ദിവസവും കാണും, ഞങ്ങൾ മീറ്റ് ചെയ്യും, ബസ് കയറാൻ പോണ ചോദിച്ചായിരുന്നു. അവന്റെ കൂടോള് കിരണ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ എന്റെ ദോസ് ആയിരുന്നു. അവനെ മിക്കപ്പോഴും ഞങ്ങള് റെഗുലറായിട്ട് മീറ്റ് ചെയ്യുന്നു. ക്ലാസ് കഴിഞ്ഞ ശേഷം ഇവന്റെ കൂടെ ഉള്ള ആ കൂട്ടുകാരൻ ഞാൻ കുറെ നാളുകൾക്ക് ശേഷം പിന്നെ കാണുന്നത്, ഒരു 2 വർഷം കഴിഞ്ഞ ശേഷം. അപ്പൊ ഞാൻ ഹോട്ടലിൽ വെച്ചിട്ട് ഞാൻ ഫുഡ് കഴിച്ചു ചോദിക്കുന്നത് അവരോട് കണ്ടു. ഞങ്ങള് ഓൾറെഡി പരിചയമുള്ള ആൾക്കാരായത് നല്ല ഒരുപാട് സംസാരിച്ചു കുറെ നേരം. അപ്പൊ പ്ലസ് ടു സമയത്ത് നമുക്ക് മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത സമയം ഇപ്പോ ഞങ്ങൾക്ക് കുറച്ചാൾ ചെയ്യുന്ന നമുക്ക് കണ്ട് പരിചയപ്പെട്ട് അപ്പൊ അവൻ നമ്പറൊക്കെ തന്നിരി. അപ്പൊ എനിക്ക് അങ്ങോട്ട് പേര് ചോദിക്കാൻ പറ്റണില്ല.
6: ഇതെങ്ങനെ സേവ് ചെയ്യല്ലേ പേര്? അല്ല, നമ്പർ തരുകയും ചെയ്തു അല്ലേ?
8: അത് പറഞ്ഞ എന്റെ മൊബൈൽ ഇപ്പോഴാ പേര് കിടക്കണത്, ചില്ലി പൊറോട്ട.
6: അയ്യോ,
8: ഞാനാ ഫുഡ് കഴിച്ചത് അതായിരുന്നു. അപ്പൊ പിന്നെ ഓർത്തെടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ എന്ത് സേവ് ചെയ്തോ ചിലപ്പോ കിട്ടൂല. ചില്ലി പൊറോട്ട സേവ് ചെയ്ത്
6: പിന്നെ
8: പേര് കിട്ടി. പിന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റയൊക്കെ വന്നപ്പോ പിന്നെ ആളുടെ കിട്ടിന്നായിരുന്നു അവന്റെ പേര്. ആ പക്ഷെ അന്നാലും ചിലപ്പോ ചില്ലി പൊറോട്ട കിടക്കുന്നത് മാറ്റിയിട്ടില്ല.
6: ഇനി മാറ്റണ്ട. എന്റെ അമ്മോ, അടിപൊളി കേട്ടോ, ഭയങ്കര രസമുള്ള സ്റ്റോറി കേട്ടോ. ചില്ലി
8: പൊറോട്ട,
6: എന്റെ അമ്മോ, അടിപൊളി കേട്ടോ, ഭയങ്കര രസമുള്ള സ്റ്റോറി കേട്ടോ. ചില്ലി പൊറോട്ട.

0: മീറ്റിംഗ് കഴിഞ്ഞ് പോരും, അത് കഴിഞ്ഞിട്ട് റെസ്റ്റോറന്റിന്റെ പേര് സേവ് ചെയ്തിരും.
1: അത് മാത്രല്ല, ഇത് സെർച്ച് ചെയ്ത് ഇപ്പൊ ആളെ ഓർമ്മയുണ്ട്, പക്ഷെ സെർച്ച് ചെയ്ത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ പലപ്പോഴും പിന്നെ നോക്കുമ്പോ അയ്യോ ഈ നമ്പർ എന്റെ ഫോണിൽ ഉണ്ടായിരുന്നല്ലോ,
0: പിന്നെ അവര് വിളിക്കുമ്പോ ആളിയാ പറയാ
1: അവിടെ കൊണ്ട് രക്ഷപ്പെടും അല്ലേ. അപ്പൊ ഇതുപോലെ പേരുകൾ മറന്നു പോകുന്ന സമയങ്ങൾ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതിനെ കുറിച്ചും നമ്മളിങ്ങനെ സംസാരിച്ചു വരികയായിരുന്നു. അപ്പൊ ഇന്നലെ ഇത്തരം രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വിളിച്ചു പറയാം, അല്ലെങ്കിൽ മെസ്സേജിൽ പറയാവുന്നതാണ് അല്ലേ.
0: വിളിക്കേണ്ട നമ്പർ 444-444-917, അല്ലെങ്കിൽ മെസ്സേജുകളായിട്ട് അയക്കാം 500-00-917.

0: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കതർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. May 27 മുതൽ June 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
2: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 June 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
3: Joyalukkas, world's favorite jeweler.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: This is Mori Safari.
6: Malabar Golden Diamonds Morning Safari,
7: brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
8: In association with
9: Commercial Bank, we are saving more turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger.
10: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

0: നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 carat സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
1: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
2: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
1: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
3: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
1: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
2: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
1: ദൃശ്യം 3 വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
4: നമസ്കാരം, ഞാൻ സുരഭി ലക്ഷ്മിയാണ്.
5: അങ്ങ് വാനക്കോണിയില് നിന്നി നിന്നു.
0: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7.
0: യു ആർ ലിസണിംഗ് ടു
6: Radio Suno 91.7.

0: സമയം 8 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയിരിക്കാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിസയ അപ്പുണ്ണി തന്നെയാണ് കൂടെ ഉള്ളത്.
1: ഓക്കെ, ഇന്ന് മുതലൊരു അവധിയുടെ ഒരു ഫീൽ ഉണ്ടോ
0: പലർക്കും? അതായത് ഇന്ന് പലരും ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ഓട്ട്
1: പോകണല്ലോ എന്നൊരു ഫീൽ ഉണ്ട്.
0: ശരിക്കും മണ്ടേ ഈസ് മടി ദിനം എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത്.
1: ശരി, ഏറെക്കുറെ
0: ഏറെക്കുറെ നാട്ടിലാണ് നമുക്ക് മണ്ടേ ഈസ് മടി ദിനം. പക്ഷേ ഇവിടെയും മണ്ടേ ഈസ് മടി ദിനമായിട്ട് മുന്നോട്ട്
1: പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈദുൽ അദ്ഹ പ്രമാണിച്ച് രാജ്യത്തെ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങൾക്കും 26 മുതൽ 28 തീയതി വരെയാണ് ഖത്തർ സെൻട്രൽ ബാങ്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി സമയത്തൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ലോങ് വീക്കെൻഡ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമുക്ക് ഒരു ആഴ്ചയുടെ അവസാനവും അതിനു മുമ്പുള്ള ദിവസങ്ങളിലും അവധിയും ആഘോഷവും പെരുന്നാളും പ്രാർത്ഥനയും എല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പൊ എന്തായാലും ഈ ഒരു സമയം എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാവർക്കും ഈ ഒരു സമയത്ത് വളരെ ബുദ്ധിപരമായിട്ട് പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാല് നമുക്കൊരു ചെറിയൊരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്.
1: അപ്പൊ
0: നല്ല ഫാമിലി ടൈം ഉണ്ടാക്കുക, നല്ല ഫ്രണ്ട്ഷിപ്പ് ടൈം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഏറ്റവും ഭംഗിയാവുന്ന രീതിയിൽ. ഇപ്പൊ ഞങ്ങളുടെ ഹാപ്പിനെസ് ലോഞ്ച് പോലെ നിങ്ങളുടെ വീടുകളിലും ഓരോ ഹാപ്പിനെസ് ലോഞ്ചുകൾ നടക്കട്ടെ.
1: ചെറിയ ചെറിയ ഗെയിമും
0: അതിന് ഒന്ന് ഇനീഷ്യേറ്റീവ് എടുത്ത്
1: ഒരാളെടുത്താൽ
0: മതി. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലാണെങ്കിലും ശരി, ഫാമിലി ഗ്രൂപ്പിലാണെങ്കിലും ശരി, എല്ലാവരും എന്തായാലും എല്ലാവരും കൂടും. എല്ലാവരും മുറിയിൽ തന്നെ ഒന്നും ഇരിക്കില്ല. എല്ലാവരും കൂടുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു ടൈം നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവിക്കണം.
1: തീർച്ചയായിട്ടും. കുട്ടികൾക്കും ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ നമ്മൾ വെറുതെ നമ്മൾ ഫോൺ നോക്കി അല്ലെങ്കിൽ നമ്മൾ സിനിമ കണ്ടിരിക്കാതെ,
0: അത് നമ്മളിപ്പോ ഒരു പേപ്പർ ഗ്ലാസ് വെച്ചിരുന്ന ഗെയിം.
1: ഗെയിംസ് എത്ര വേണം ഞങ്ങൾ
0: പറഞ്ഞുതരാം.
1: ഞങ്ങളിങ്ങനെ ഗെയിമുകളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം. നമ്മളുടെ വീഡിയോസ് മാത്രം കണ്ടാൽ മതി ഹാപ്പിനെസ് ലോഞ്ചിന്റെ.
0: അപ്പൊ നിങ്ങൾക്ക് ആ പറഞ്ഞ ഒരു ക്വാളിറ്റി ടൈം നമ്മുടെ വീട്ടിലാണെങ്കിലും ശരി, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ സർക്കിളിലാണെങ്കിലും ശരി, അത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതാണ് ഇത്തവണ ഞങ്ങൾ വെക്കുന്ന ഒരു അജണ്ട.
1: അതെ, തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യാത്രകൾ ചെയ്യുക അല്ലെ.
0: എന്തായാലും ഏതെങ്കിലും യാത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ?
1: അതെ അതെ, എവിടേക്കെങ്കിലും രണ്ടു ദിവസം കിട്ടുമ്പോൾ,
0: ഒരു 5-6 ദിവസം ഒക്കെ അടുപ്പിച്ച് ലീവ് കിട്ടുന്ന സമയത്ത് ഒരു 3 ദിവസം യാത്ര, അങ്ങനെയുള്ള യാത്രകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തോളൂ
1: കേട്ടോ. ഓക്കെ, 5000 9 1 7 എന്ന നമ്പറിലേക്ക് അവശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്, മുതൽ നീ മുടിവും നീ എന്നൊരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 52 മിനിറ്റ്.

0: കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: ഇന്റർനാഷണൽ ഡേ ഓഫ് ഫുട്ബോൾ ഇൻ അസോസിയേഷൻ വിത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് അക്കാദമി. എലീറ്റ് ടീം സെലക്ഷൻ ട്രയൽസിനായി കോൺടാക്ട് 3343-3597. ഫോർ മോർ ഡീറ്റെയിൽസ് വിസിറ്റ് blasterskatha.com.
2: പുതിയൊരു ദിനം അതിനൊരു സ്വരം.

0: Plus Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
2: In association with
3: Commercial Bank, we are saving more turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 9 കഴിഞ്ഞ 4 ആണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇനിയിപ്പോ നേരെ നമ്മൾ ഹൈഡൻ സീക്കിലേക്ക് പോവാണ്. ഒരു സിനിമ കാണാനായിട്ടുള്ള ഒരു അവസരം കൂടി നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാട്ടാളൻ എന്ന് പറയുന്ന മൂവി, പെപ്പെ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ളൊരു ഗംഭീരമായിട്ടുള്ള സിനിമയാണ് കാട്ടാളൻ എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും കാട്ടാളൻ മൂവി കാണാനുള്ള ടിക്കറ്റുകൾ നിങ്ങളെ വെയിറ്റിംഗ് ആണ്. ഈ സിനിമയുടെ പേര് ഒരു ഇംഗ്ലീഷ് പേരാണ് കേട്ടോ. 2007 റിലീസായ സിനിമയാണിത്. 2007 റിലീസായ ഒരു സിനിമയാണിത്. ഒരു ഇംഗ്ലീഷ് പേരാണ് ഈ സിനിമയുടേത്. മലയാളത്തിൽ എഴുതുമ്പോൾ രണ്ടക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പം ഏതാണ് മൂവി എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചെറിയ സൂചനകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു സൂചന കൂടി തരികയാണ് എന്നുണ്ടെങ്കിൽ, ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത് വിദ്യാസാഗറാണ്. വിദ്യാസാഗർ മ്യൂസിക് ചെയ്തിട്ടുള്ള മൂവിയാണ്. 2007 റിലീസായ സിനിമയാണിത്. ഇംഗ്ലീഷ് പേരാണ് ഈ സിനിമയുടെ. ഇത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ കുറച്ചുകൂടി ഈസിയാക്കി തരാം. ആദ്യത്തെ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു സൂചനകളിൽ പോകാം. അതിനുശേഷം ഞാൻ കുറച്ചുകൂടി ഈസിയാക്കി തരാം. ശബ്ദ സൂചനകളിലൂടെയൊക്കെ നമുക്ക് പോകാം. ഇപ്പം സിനിമ കണ്ടുപിടിക്കാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. 5000 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് വരേണ്ടത്. വിദ്യാസാഗറാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത് ഈ സിനിമയ്ക്ക്. 2007 റിലീസായ സിനിമയാണിത്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടോളൂ. 5000 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ട് വരുന്നു. കക്ഷി അമ്മണി പിള്ള എന്ന മൂവിയിലെ പാട്ടാണ്. സമയം 9 കഴിഞ്ഞ് 6 ആണ്. മോർണിംഗ് സവാരിയാണ്. ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കേട്ടോ.

0: 91.7 FM.
1: Qatar's happiness frequency. Radio Sino. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: പ്രിയമുള്ളവരെ, വയലാർ ശരചന്ദ്രവർമ്മയാണ് ഞാൻ. തൊണ്ണൂറ്റി 91.7 റേഡിയോ സുനോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഷൈൻ സ്മാർട്ടർ ദിസ് സീസൺ വിത്ത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്മാർട്ട് എക്സ്ചേഞ്ച് മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ
4: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
4: Joyalukkas, world's favorite jeweler.
5: veettil ninnirangiyalum veettile pole visheshangal kelkam. Home care, cookbook, lifestyle, അങ്ങനെ home delivery enhancing your everyday. Home delivery. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി brought to you by shine smarter this season with മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്മാർട്ട് എക്സ്ചേഞ്ച് മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
4: ചെറിയൊരു കൺഫ്യൂഷൻ വന്നോ എന്നൊരു സംശയം ഇല്ലാതില്ല. പക്ഷെ എനിക്ക് ഒരുപാട് പേര് ഇതാ വിളിച്ചൊക്കെ ആണെങ്കിൽ പോലും ഉത്തരങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഹാസിമിന്റെ മെസ്സേജ് കോൾ എത്തിയിട്ടുണ്ടായിരുന്നു. ആള് ഞാൻ റൈറ്റ് ആൻസർ പറയാൻ വേണ്ടി വിളിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഇതല്ലേ മൂവി എന്നെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റൈറ്റ് ആൻസർ തന്നെയായിരുന്നു ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് പേരുടെ മെസ്സേജുകളും വരുന്നുണ്ട്. നമ്മുടെ സൂചനകൾ വളരെ വളരെ സിമ്പിൾ സൂചനകളായിരുന്നു ഞാൻ തന്നിട്ടുണ്ടായിരുന്നത്. 2007 റിലീസായ ഒരു സിനിമയാണിത്. ഒരു ഇംഗ്ലീഷ് പേരാണ് ഈ സിനിമയുടെ. ഇത് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത് വിദ്യാസാഗറാണ്. അപ്പോൾ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്. അല്ലമീൻ ചോദ്യം ഒന്നുകൂടെ പറയുക. ചോദ്യം ഇപ്പോൾ കേട്ട് കാണുമല്ലോ അല്ലേ, ഏതാണ് മൂവി എന്നുള്ളത് കണ്ടെത്തിക്കോളൂ. ജസ്റ്റ് ചേച്ചിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അനുരാഗിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ അനിൽജി, ഓക്കെ റൈറ്റ് ആയിട്ട് തന്നെ അല്ലേ അയക്കുന്നത്. ഓക്കെ ഓക്കെ, കറക്റ്റാണ് കറക്റ്റാണ്. റിനീഷിൻ്റെ മെസ്സേജുണ്ട്. വിനീത് മോഹൻ്റെ മെസ്സേജുണ്ട്. ഞാൻ ഈ സിനിമ എടുക്കാനൊരു കാരണമുണ്ട് കേട്ടോ. അത് ചിലപ്പം ഇൻഡയറക്ട്ലി ചിലർക്ക് മനസ്സിലാവാൻ സാധ്യതയുണ്ട്, ചിലർക്ക് മനസ്സിലായേക്കാം എന്ന് കരുതുന്നു. കാരണം ഇന്ന് അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വിഷയം റിലേറ്റഡ് ആയിട്ട്. ധനേഷിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. സന്തോഷിൻ്റെ റൈറ്റ് ആൻസർ എത്തിയിട്ടുണ്ട്. റോക്ക് ആൻഡ് റോൾ അല്ല കേട്ടോ മൂവി, ട്രൂത്ത് ആണോ എന്ന് ചോദിക്കുന്നത്, ട്രൂത്ത് അല്ല. ഓക്കെ, അതുൽ കൃഷ്ണ റൈറ്റ് ആൻസറാണ്. അബ്ദുൾ റഹ്മാൻ മൊഴിയല്ല കേട്ടോ, ഞാൻ പറഞ്ഞൊരു ഇംഗ്ലീഷ് പേരാന്ന് പറഞ്ഞല്ലോ, അപ്പം മൊഴിയല്ല. ദൃശ്യയുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. സഫാദിൻ്റെ മെസ്സേജ് ഉണ്ട്. ഫരീസാദ് റൈറ്റ് ആൻസർ റിയാദ് സിനിമയൊന്നും മാറിപ്പോയിട്ടുണ്ടല്ലോ. സുരാജിൻ്റെ റൈറ്റ് ആൻസർ. ഹരിലാലിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇറ്റ്സ് മീ എന്നുള്ള അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജ് ഉണ്ട്. ഹാരൂണിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അബ്ദുൽ ജബ്ബാർ മെസ്സേജ് അയക്കുന്നു. ഷെരീഫ് ഹനീഫിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ ജസീറ ആളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നികേഷ് റൈറ്റ് ആൻസർ, തെറ്റിയിട്ടില്ല, കറക്റ്റായിട്ട് തന്നെ അയക്കുന്നുണ്ട്. അല്ലമീനും റൈറ്റായിട്ട് തന്നെ അയക്കുന്നു. അപ്പോൾ ഈ സിനിമ ഏതാണെന്ന് ഒന്ന് കണ്ടുപിടിച്ചോളൂ. കാരണം കാട്ടാളൻ മൂവി കാണാനുള്ള ടിക്കറ്റുകളാണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ദൈപ്പം മുഹമ്മദിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. മുഹമ്മദ് ഷിയാസ് റൈറ്റ് ആൻസറാണ് അയക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതാണ് ഈ മൂവി എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുപിടിക്കേണ്ട സമയമാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സൊക്കെ പോരട്ടെ എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഒരു അപ്ഡേറ്റിലേക്ക് കൂടി വരാനായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ എംബസി ഒരുക്കുന്ന മന്ത്ലി മീറ്റിംഗ് വിത്ത് ദ അംബാസഡർ നടക്കാനായിട്ട് പോകുന്നത് 28 May വ്യാഴാഴ്ച ദിവസമായിരിക്കും. 3 മണിയോടുകൂടിയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഇനി ഞാൻ നമ്പർ പറയാം. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. 5509 7295 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ 2 PM to 3 PM ആണ്. വോക്കിൻ 3 PM to 5 PM ആണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് സ്പെഷ്യലി ഓർമ്മപ്പെടുത്തുന്നു. കൂടുതൽ ഇതുപോലെ മെയിൽ അയച്ച് ആ ഒരു കാര്യങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ labor.doha@mea.gov.in എന്ന് പറയുന്ന ഇമെയിൽ IDയിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. മന്ത്ലി മീറ്റിംഗ് വിത്ത് അംബാസഡർ 28 വ്യാഴാഴ്ച ദിവസമായിരിക്കും നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. റിനീഷിൻ്റെ മെസ്സേജ് ഉണ്ട്. അയ്യോ റിനീഷ്, അതല്ലല്ലോ മൂവി, ആലീസ് ഇൻ വണ്ടർലാൻഡ്. ഞാൻ പറഞ്ഞ ഒറ്റ വേർഡേ ഉള്ളൂ. ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡല്ലല്ലോ, അത്രമാത്രം വലിയ പേരല്ലേ. അതുപോലെ അല്ല, ഇതൊരൊറ്റ വേർഡേ ഉള്ളൂ. മലയാളത്തിൽ എഴുതുമ്പം 2 അക്ഷരമാണുള്ളത്, ഇംഗ്ലീഷിൽ എഴുതുമ്പം 4 ലെറ്റേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ഏതാണ് ഈ മൂവി എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. മൂവി ടിക്കറ്റ്സ് തരാമോ പ്ലീസ്. ഓക്കെ, നമുക്ക് ലക്കി വിനേഴ്സിന് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും കേട്ടോ. ജസീറ ആദ്യം ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ആളിപ്പോൾ റൈറ്റ് ആയിട്ട് അയച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ വേഗം ഉത്തരങ്ങൾ പോരട്ടെ. 5000917 എന്ന നമ്പറിലേക്ക്. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്ന എഹീടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. എഹീം റൈറ്റ് ആയിട്ട് തന്നെ അയക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ റൈറ്റ് ആയിട്ട് നമുക്ക് അടുത്തൊരു കിടിലൻ പാട്ടിലേക്ക് പോകാം. ഷെനായ് ബീറ്റ്സ് അല്ലേ.
5: ഷെനായ് ബീറ്റ്സ്,
6: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
7: എന്താ ആട്ടം പോതുമാക്കളുണ്ട്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: നെഞ്ചോട് ചേർത്ത് പാട്ടൊന്ന് പാടാം.
3: എല്ലാവർക്കും നമസ്കാരം, ഞാനാണ് ആലാപ് രാജു. യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഷൈൻ സ്മാർട്ടർ ദിസ് സീസൺ വിത്ത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്മാർട്ട് എക്സ്ചേഞ്ച്. മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: This is the song from number 20, Madras Mary.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ 41 മിനിറ്റ് ആണ്. ഞാൻ വലിയ ക്ലൂസ് ഒന്നും വീണ്ടും കൊടുക്കേണ്ടി വന്നില്ല. അതിനു മുമ്പ് എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഉത്തരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. മോർണിംഗ് സവാരിയാണ് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സൂചനകളിൽ നിന്നും നമുക്ക് റൈറ്റ് ആൻസറിലേക്ക് വരേണ്ട സമയം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാസാഗർ സാർ മ്യൂസിക് ചെയ്ത മൂവിയാണിത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അടുത്ത സൂചനകളിലേക്ക് പോകുന്ന സമയത്ത് 2007 റിലീസായ സിനിമയായിരുന്നു ഇത്. ഇംഗ്ലീഷ് പേരാണ് ഈ സിനിമയുടെ പേര്. കമൽ സർ സംവിധാനം ചെയ്ത മൂവി കൂടിയാണ് കേട്ടോ. ഏതാണ് ഈ ചിത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ദാ ഇനിയും മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്. റിനീഷിൻ്റെ ഒരു മെസ്സേജുണ്ട്. റിനീഷ് പറയുന്നത്, നിസ എൻ്റെ പേരിൽ വേറൊരാൾ കൂടി ഉണ്ടല്ലോ, രണ്ടുപേരുടെയും പേര് ക്ലാഷ് ആവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. എൻ്റെ പേരൊന്ന് മാറ്റി പിടിക്കാമോ? റിനീഷ് 007. എൻ്റെ അമ്മോ അങ്ങനെ പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടുള്ളത് റൈറ്റ് ആൻസറാണ്. ആളുടെ പേര് കറക്റ്റ് ഇല്ല. ഷൈൻ സാബുവിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. മുർഷിദിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈദ് മജ്ലിസിൻ്റെ വിശേഷങ്ങൾക്കായിട്ടുള്ള മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് അധികമൊന്നും ആലോചിച്ച് പോകണ്ട, റൈറ്റ് ആൻസർ ഗോൾ മൂവി തന്നെയായിരുന്നു. കാരണം ഇന്ന് ഫുട്ബോൾ ദിനമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഫുട്ബോൾ ദിനമായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഗോൾ മൂവിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഗോൾ എന്ന് പറയുന്ന ആ ഒരു സിനിമയാണ് നമ്മളുടെ ഇന്നത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഭാഗ്യശാലികൾക്ക് കാട്ടാളൻ മൂവി കാണാനുള്ള ടിക്കറ്റുകളായിരിക്കും, സിനിമ കാണാനുള്ള ടിക്കറ്റുകളായിരിക്കും ലഭിക്കാനായിട്ട് പോകുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് എനിക്ക് ഇന്നത്തെ മോർണിംഗ് സവാരി പതുക്കെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് എത്തുകയാണ്. പക്ഷേ പോകുന്നതിന് മുമ്പ് വളരെ സ്പെഷ്യലായിട്ട് ഓർമ്മപ്പെടുത്താനായിട്ടുണ്ട് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ആ ഒരു സ്പെഷ്യൽ വിശേഷം. ഷൈൻ സ്മാർട്ടർ ദിസ് സീസൺ വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നാണ് പറയാനായിട്ടുള്ളത്. അതായത് മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യാൻ സാധിക്കും പുതിയ ഡിസൈനുകളുമായിട്ട്. അത് മാത്രമല്ല കേട്ടോ, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്കായിട്ട് സ്വർണ്ണാഭരണ വിലയിൽ 15% വരെ നിങ്ങൾക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിച്ചോളൂ, വിസിറ്റ് ചെയ്തോളൂ. പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു ആഘോഷ സമയങ്ങളിലേക്കൊക്കെ വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സന്തോഷത്തിന് മാറ്റം കൂട്ടാനായിട്ട് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് എത്തിക്കോളൂ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി ഞാൻ പതുക്കെ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഉത്തരം കേട്ടപ്പോഴാണ് എനിക്കും ഉത്തരം ഓർമ്മ വന്നത്. ആഹാ, അത് കൊള്ളാലോ അനസേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ലൊരു ഡേ ആയിട്ട് മാറട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാനങ്ങനെ ടാറ്റ ബൈ ബൈ പറയുന്നു. ഇനി കുറച്ച് സമയങ്ങൾക്കുള്ളിൽ അഷ്ടമി നിങ്ങളുടെ കൂടെ ഹോം ഡെലിവറിയിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഒരു അടിപൊളി പാട്ടുകൂടി തരുന്നു. നേരം മൂവിയിലെ ഒരു തകർപ്പൻ പാട്ട് വരുന്നുണ്ട് കേട്ടോ. ടാറ്റ, ബൈ ബൈ.

0: വോഡഫോൺ ഷൂഫ് ആപ്പ്.
1: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
2: അതിമോഹമാണ് അതിമോഹം.
3: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
4: ഓ ഡ്രാമ എന്റെ കുടുംബം എന്റെ സ്വർഗരാജി.
5: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar.
7: And shine smarter this season with Malabar Gold and Diamonds Smart Exchange. Making charges matram pay cheythu ningalude palaya 22 carat swarnabharanangal adu evide ninnu vaangiyadanengilum swap cheyyu dazzling new designs umayi.
8: You're listening to
9: Morning Safari.
8: Morning Safari.
10: Only on Radio Suno 91.7 FM.
11: Suno Bollywood.
12: Hindi hit of the hour.

0: കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: ഇന്റർനാഷണൽ ഡേ ഓഫ് ഫുട്ബോൾ ഇൻ അസോസിയേഷൻ വിത്ത് Kerala Blasters Academy. Elite team selection trials in I. Contact 3343-3597. For more details, visit blasterskata.com.
2: This is home delivery only on Radio Suno 91.7 FM.
1: To you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സമയം 10 മണി കഴിഞ്ഞ് 3 മിനിറ്റ്. കഥയുടെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM ലക്ഷ്മിയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ ഒരു സമയം ഈ രാവിലെ തന്നെ ഉണ്ടല്ലോ, എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഈവൻ ഇപ്പോൾ ജോലിയുടെ ഇടയിൽ പോലും ആ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങിയവരായിരിക്കാം. ഈ മോർണിംഗ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫ്രഷ് പേജ് പോലെയാണ്. നമുക്ക് എന്തൊക്കെ ഹോപ്പുണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ കറേജ് നമുക്ക് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ തന്നെ നമ്മളുടെ ഒരു ബെറ്റർ വേർഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എഴുതി ഇങ്ങനെ കൂട്ടാൻ പറ്റുന്ന ഒരു പുതിയ പേജ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എല്ലാ മോർണിംഗ്സിനെ നമുക്ക് കണക്കാക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു ബ്യൂട്ടിഫുൾ ഡേ നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നോക്കുമ്പോൾ ആ പേജിൽ ഇങ്ങനെ കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റൂ. ഒരു ദിവസം എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് ചെയ്തു എന്നുള്ളത് കറക്റ്റായി നോട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ചില ആൾക്കാർ മാത്രമാണ് ഓരോ ദിവസവും കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോകാറുള്ളൂ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇന്നൊരു ബ്യൂട്ടിഫുൾ ഡേ ആകട്ടെ, അല്ലാത്തവർക്കും എല്ലാ കേൾക്കുന്നവർക്കും നല്ലൊരു ദിവസമാകട്ടെ. അഫ്കോഴ്സ് എനിക്ക് കുറച്ച് സന്തോഷം, എവിടെയോ ഒരു ചെറിയ ഹോപ്പ് വരും എന്ന് പറയില്ലേ ചില സമയങ്ങളിൽ, അതുപോലെ ചില കാര്യങ്ങളിൽ ചില ഹോപ്പ് വരുമ്പോൾ നമ്മളിങ്ങനെ ചെറുതായിട്ട് സന്തോഷിക്കൂലേ, അതുപോലുള്ളൊരു സന്തോഷത്തിൽ തന്നെയാണെന്ന് വിചാരിച്ചു വന്നേ. അപ്പോൾ നല്ല ഹാപ്പി ഹാപ്പി ആയിട്ട് ഇന്നത്തെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ റെഡിയാണ്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ നിങ്ങൾ കൂടിക്കോ, അടിപൊളി സോങ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം ഈ ഒരു മോർണിംഗിൽ ഹോം ഡെലിവറിയിൽ. അപ്പോ എങ്ങനെയാ, നല്ല പാട്ടൊക്കെ അല്ലേ വേണ്ടത്? അപ്പൊ നിങ്ങൾക്ക് ഏതാ പാട്ട് വേണ്ടിയെന്ന് മെസ്സേജ് അയക്കാൻ മറക്കണ്ട കേട്ടോ. 5000097 ഫൈനൽസിൽ നിന്നുള്ളൊരു ബ്യൂട്ടിഫുൾ സോങ്ങിൽ തുടങ്ങാണ്. അപ്പൊ നിങ്ങൾ എവിടെ നിന്നാ കേൾക്കുന്നതെന്ന് കൂടി മെസ്സേജ് അയക്കൂ. 5000097

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ്.
1: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാൻ എത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
2: Namaskaram, this is your Karthik here.
3: You're listening to Radio.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Huawei App Gallery.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: The big, the big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas' gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
7: Joyalukkas, world's favorite jeweler.
8: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

അങ്ങനെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഹോം ഡെലിവറി ഇങ്ങനെ കേട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ സുമേഷിന്റെ അടുത്ത് നിന്നാണ്. സുമേഷ് അയച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 03 മോൾ അല്ലേ, അതായത് നമ്മുടെ ന്യൂ സലാത്തയുടെ അവിടുത്തെ ആ ഒരു മോളിന്റെ മുൻപിൽ നിന്നുള്ള ഫോട്ടോ ആണ്. ഗുഡ് മോർണിംഗ് അഷ്ടമി, എന്നാൽ പിന്നെ പൊളിക്കല്ലേ ഹോം ഡെലിവറി എന്ന് പറഞ്ഞിട്ട് റിനേഷിന്റെ മെസ്സേജ് ഉണ്ട്. പിന്നെ അല്ലാണ്ട് നമ്മൾ പിന്നെ രാവിലെ തന്നെ ആ ഒരു പോസിറ്റീവ് വൈബിൽ അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയല്ലേ പറ്റൂ. കോൾഡ് ഉണ്ടോ, സൗണ്ട് മാറ്റമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഗുഡ് മോർണിംഗ് പറഞ്ഞ ജസീറയുടെ മെസ്സേജാണ്. കോൾഡ് ഉണ്ടോ, ചെറുതായിട്ട് എനിക്കൊന്ന് മൂക്കടപ്പ് പോലുണ്ട്, പക്ഷെ കോൾഡായിട്ട് അങ്ങോട്ട് വന്നിട്ടില്ല. ഹായ് ഗുഡ് മോർണിംഗ്, സമ്മർ ഇൻ ബെത്ലഹേമിലെ എത്രയോ ജന്മമേ പാട്ട് വെച്ച് തരുമോ. ഈ പാട്ട് തന്നെയാണ് ഞാൻ ഇന്നലെ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ സംസാരിച്ച് കഴിഞ്ഞ് ഉടനെ വെച്ചത്. ഞാൻ വീണ്ടും വെക്കുമ്പോൾ കുറച്ച് പേര് പറയും ഇത് ഇന്നലെയും കേട്ടല്ലോ എന്ന്. ആഹാ, അത് കൊള്ളാം. ഹാപ്പി ബർത്ത് ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്യൂട്ടിഫുൾ സിംഗറിൻ്റെ കുറച്ചധികം പാട്ടുകൾ എനിക്ക് അയച്ചു തന്നിരിക്കുകയാണ്. ഉറപ്പായിട്ടും നമ്മൾ ഇന്ന് പ്ലേ ചെയ്യുന്നതായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകൾ പ്ലേ ചെയ്യാനായിട്ടുണ്ട്. ആരാണ് എന്താണെന്നൊക്കെ പറയാം, പക്ഷെ അതിനിടയിൽ ദാ നമ്മുടെ കിച്ചൺ ഡീലോ ഷമീറിൻ്റെ വക ഹായ് അഷ്ടു എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ സഫാദ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സഫാദ് അയച്ചിരിക്കുന്ന ഇന്നത്തെ ദിവസം മെയ് 25 രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ, അല്ലെങ്കിൽ ഐ മീൻ സെലിബ്രേറ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ന് വേൾഡ് തൈറോയിഡ് ഡേ ആണ്. ഈ തൈറോയിഡ് എന്ന് പറയുന്ന ഇഷ്യൂ അതിപ്പം നോട്ട് ഓൺലി ഗേൾസ്, ബോയ്സിലും എല്ലാവരിലും ഒരുപോലെ വരുന്ന ഒരു ഇഷ്യൂ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയാൻ നമ്മുടെ കൂടെ ഇന്ന് ഒരാൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും, ഡോക്ടർ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അപ്പം ചോദിച്ചറിയാം. അതിനോടൊപ്പം തന്നെ ഇന്ന് മറ്റൊരു ദിവസം കൂടിയാണ്, അതിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. അതിനോടൊപ്പം രജിത്തിന്റെ മെസ്സേജ് ഉണ്ട്. യോ, എല്ലാവരും കറക്റ്റ് ആരുടെയൊക്കെയാണ് ബർത്ത്ഡേ എന്നൊക്കെ എനിക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ഇത് കൊള്ളാലോ. അൻഫൽ, ഹായ് അഷ്ടു, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, എന്നാണ് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും ഈ പറഞ്ഞ പോലെ ഗുഡ് മോർണിംഗ് അയക്കുന്നതിന്റെ കൂട്ടത്തിൽ എവിടെ നിന്നാണോ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടി ഒരു ഫോട്ടോ അയക്കാനായിട്ട് മറക്കണ്ട. അപ്പം നിങ്ങൾ എവിടെ നിന്ന് കേൾക്കുന്നു, ഇപ്പം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, അത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ, ഇതൊക്കെ എനിക്കും അറിയാലോ. അപ്പോൾ 5000917 മെസ്സേജ് അയക്കാൻ മറക്കണ്ട. അതുപോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണെന്ന് വിഷ് ചെയ്യുമോ സാജിതേ? ഉറപ്പായിട്ടും, അങ്ങനെയാണെങ്കിൽ അമ്മയുടെ പേരും കൂടി പറയൂ, എന്നാലല്ലേ എനിക്ക് വിഷ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ രാജേഷ് ഏട്ടൻ്റെ മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ഒനൈസയിൽ നിന്നും കോർണിഷിലേക്ക് പോകുന്ന റൂട്ട് അല്ലേ, ആ ഒരു വഴിയിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ ദഫ്ന, ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റും, സിറ്റി സെൻറ്ററിലേക്ക് ഭാഗത്തേക്ക് എത്താൻ പറ്റും. അപ്പോൾ ആ വഴി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അബുഹമ്മൂറിലാണേ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആൻഡ് ജലീലിൻ്റെ വക മെസ്സേജ് ഉണ്ടല്ലോ. നമസ്കാരം ജലീൽ, സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സാജന്തിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയ്ക്കൊരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇതാ നമ്മൾ അൻപേ ശിവം സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോവാണ്. ആഹാ, അമ്മയെന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് പേരറിയില്ല അല്ലേ. കൊള്ളാം കൊള്ളാം കൊള്ളാം, അതൊരു നല്ല ഏർപ്പാടായി പോയി. എന്തായാലും എൻ്റെ വിഷസ് അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. നമുക്ക് വിജയ് പ്രകാശും സാധന സർഗവും പാടിയ ബ്യൂട്ടിഫുൾ സോങ് കേട്ട് തിരിച്ചു വരാം.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005.
1: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
2: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ്, ഇപ്പോൾ ബിൻ അംറാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ ഖദീം, ഡൈസോ ജപ്പാൻ.
3: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
4: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്ട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ് at Salva Road.
2: Golden, flaky, irresistible snacks, croissant from Cubic. Baked to perfection, filled with delicious chocolate, anytime snacks time.
3: And
2: Grand Mall Hypermarket,
5: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
6: നമസ്കാരം, ഞാൻ കുഞ്ചാക്കോ ബോബൻ.
7: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ 91.7 FM.

0: മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063. Home delivery.

റോക്ക് ആൻഡ് റോളിൽ നിന്നും മധു ബാലകൃഷ്ണൻ പാടിയ പാട്ട്, ഈ ഒരു പാട്ടുണ്ടല്ലോ എന്റെ പൊന്നു, അത് ഒരു വല്ലാത്ത ഫീലുള്ള പാട്ടാണ്. ഈ പാട്ടില് രാവേറിയായി എന്ന് പറഞ്ഞിട്ട് ആ ഹൈ പിച്ചിലേക്ക് പോകുന്നത് ലൈവായിട്ട് മധു ബാലകൃഷ്ണൻ പാടുന്ന കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു വല്ലാത്ത ഗൂസ് ബംസ് വരും. അതങ്ങനെയാണ് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് എവിടെ നിന്നില്ലാത്തൊരു ഫീല് വരും. എന്തായാലും ഈ പാട്ടുകൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും വെൽക്കം. ഇത് ഹോം ഡെലിവറി ആണ്. ഹായ് അഷ്ടമി ചേച്ചി, സുഖമാണോ എന്ന് പറഞ്ഞ നിസാറിന്റെ മെസ്സേജ് ഉണ്ട്. സുഖമായിട്ടിരിക്കുന്നല്ലോ, എന്തിന്റെ വിശേഷം? റോഷ്നി മെസ്സേജ് അയച്ചിരിക്കുന്നു, ഞാൻ മിണ്ടൂല, ഒരു മെക്കിൽ നിന്നും വാനില കോൺ ഐസ്ക്രീം ഒക്കെ പിടിച്ച് നല്ലപോലെ യാത്ര ചെയ്യുകയാണല്ലോ റോഷ്നി. എൻ്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലാവുന്നില്ല, എനിക്കൊരു ഐസ്ക്രീമൊക്കെ കഴിക്കണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ സൗണ്ട് അടച്ചിരിക്കുകയാണ്, അതാണ് പ്രശ്നം. ഈദ് മുബാറക് ടു ഓൾ ദ ലിസ്ണേഴ്സ് എന്ന് പറഞ്ഞിട്ട് ലയക്കുട്ടിയുടെ മെസ്സേജുണ്ട്. ഉറപ്പായിട്ടും ഞാൻ എല്ലാവരോടും ലയയുടെ ഈ ഒരു ഈദ് മുബാറക് അറിയിക്കുന്നുണ്ടാവും കേട്ടോ. ഡോൺ ബോസ്കോ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ആഹാ, എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ നിസയുടെയും സന്ദീപിൻ്റെയും അപ്പുണ്ണിയുടെ ഒക്കെ കൂടെയുള്ള ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അയ്യോടാ, ഞാൻ അന്ന് ആക്ച്വലി വന്നിരുന്നു, പക്ഷെ എനിക്കൊന്ന് ഞാൻ ഡോണിനെ കണ്ടോ, കണ്ടില്ലെന്ന് തോന്നുന്നു അല്ലേ, ഡോൺ അതിനു മുമ്പ് പോയെന്ന് തോന്നുന്നു. ഞാൻ അപ്പുണ്ണിയുടെ കൂടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഐ കുഡൻ മീറ്റ് യു ആൾ. ഹനീഫയുടെ മെസ്സേജ് ഉണ്ട്. ഹനീഫ അടുത്ത ആൾ, ഐസ്ക്രീം എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ഇതെന്താ, ഇത് ഫലൂടെയോ ഇത് കൊള്ളാലോ, എല്ലാവരും രാവിലെ തന്നെ ഈ ഷുഗർ ഇൻടേക്ക് ആണോ. ജ്യോതിബാസിൻ്റെ മെസ്സേജാണ്. ജ്യോതിബാസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണിത്, എവിടെയാണിത്, അയ്യോ മനസ്സിലാവുന്നില്ലല്ലോ, ഇൻഡസ്ട്രിയൽ ഏരിയ ആണോ. എന്തായാലും ഇപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിജയേട്ടാ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. മധുചേട്ടൻ, ആ മനുഷ്യൻ സിമ്പിളായിട്ടിരുന്ന് ഗംഗയെ പോലെയുള്ള സോങ് ഒക്കെ പാടുന്ന കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് അമീൻ. അത് ശരിയാണ് കേട്ടോ. ഈ ദുബാറക് ടു ഈച്ച് ആൻഡ് എവറി വൺ അറ്റ് റേഡിയോ സുനോ, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് മെസ്സേജ് ആസ് വെൽ. എന്തായാലും നമ്മളിങ്ങനെ ഒരു ഈദിൻ്റെ ഇതിലേക്ക് കടക്കുകയാണ്, ആ ഒരു വൈബിലേക്ക് കടക്കുകയാണ്. അതിലുപരി എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് അവരുടെ ഹോളിഡേക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോളിഡേയ്സിൽ എവിടെയൊക്കെ പോകണം, എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഇതൊക്കെ അറിയാനായിട്ടും അതിനോടൊപ്പം തന്നെ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കണം, വീട്ടിലിരിക്കണം, ഈ ഒരു ഈദ് കൂടുതൽ ആഘോഷിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നവരും ഉണ്ട്. കുറച്ച് പേർക്ക് മൂന്ന് ദിവസങ്ങൾ, ചിലർക്കൊക്കെ രണ്ട് ദിവസങ്ങൾ, ചിലപ്പോൾ മൂന്നിൽ കൂടുതൽ അഞ്ചും ആറും ഏഴും ദിവസങ്ങൾ കിട്ടിയവരുണ്ടാവാം. അങ്ങനെ ഈ ഒരു ഹോളിഡേ നല്ല രീതിയിൽ തന്നെ പോകട്ടെ. എല്ലാ പ്രൈവറ്റ് സെക്ടേഴ്സിനും പബ്ലിക് സെക്ടേഴ്സിനും ഒക്കെ തന്നെ ഇങ്ങനെ അവധി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അഡ്വാൻസ് ഈദ് മുബാറക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹായ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഡ്രീംസ്, ഓക്കെ. അറബിക്കിൽ പേര് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് വായിക്കാൻ അറിയത്തില്ല, സത്യമായിട്ട് എനിക്കറിയത്തില്ല. 10-16 വർഷമായി ഖത്തറിൽ, അതിൽ കൂടുതലായി, പക്ഷെ എനിക്ക് അറബിക്ക് വായിക്കാൻ അറിയില്ല. ഓക്കെ, അതിനിടയിൽ ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലരുടെയൊക്കെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുന്നു, ഉറപ്പായിട്ടും ആഘോഷിക്കുന്നതായിരിക്കും. ആ ഒരു പാട്ടുകളൊക്കെ തന്നെ അടുത്ത മണിക്കൂറിലും വരുന്നതായിരിക്കും. ഇപ്പം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഒരു ഷോപ്പിങ്ങിന് പോകുമ്പോൾ, അതിപ്പോൾ വീക്കെൻഡ് ഷോപ്പിംഗ് എന്ന് അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് നിങ്ങൾക്കിപ്പോൾ ഡ്രസ്സ് വാങ്ങാൻ പോകുന്നോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ, ഇപ്പം നാട്ടിലാണെങ്കിൽ പോലും ചെറിയൊരു മാർക്കറ്റിൽ എന്തെങ്കിലും സാധനം വാങ്ങാൻ പോകുന്നോ, ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ കവറ് കയ്യിൽ പിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മടി പിടിക്കുന്ന ഒരു കാര്യമാണോ? ഈ ഷോപ്പിംഗ് ചെയ്ത് കയ്യിൽ നിറയാത്തത്രയും കവർ നമ്മുടെ കയ്യിലേക്ക് വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഇറിറ്റേഷനാണ് ചിലർക്കെങ്കിലും. അങ്ങനെ ഇറിറ്റേഷനുള്ള ആൾക്കാരാണോ നിങ്ങൾ? ആണെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ. അറബിക് പേര് കൊണ്ട് വന്നത് അൻസാറാണ് കേട്ടോ. ഓക്കെ അൻസാറെ, കുഴപ്പമില്ല. എന്തായാലും ഇങ്ങനെ ഷോപ്പിങ്ങിന് ഇറങ്ങുമ്പോൾ നിങ്ങൾ എന്താണ്, ഷോപ്പിംഗ് ബാഗ്സ് കയ്യിൽ പിടിക്കാൻ ഭയങ്കര മടിയുള്ളവരാണോ അല്ലയോ, അത് മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. 5000

0: കതാഷ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: ഇന്റർനാഷണൽ ഡേ ഓഫ് ഫുട്ബോൾ ഇൻ അസോസിയേഷൻ വിത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് അക്കാദമി. എലീറ്റ് ടീം സെലക്ഷൻ ട്രയൽസിനായി കോൺടാക്ട് 3343-3597. ഫോർ മോർ ഡീറ്റെയിൽസ് വിസിറ്റ് blasterskatar.com.
2: This is home delivery only on Radio Suno 91.7 FM.

0: This Radio Suno 91.7 FM Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
0: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം.
1: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: Hi, this is Navya Nair.
5: You are listening to
4: Radio Suno. Radio Suno, കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. അഷ്ടമിയാണ് കൂടെയുള്ളത്. ഈ ഒരു സമയം ഈ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് മുൻപ് ഷോപ്പിങ്ങിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഷോപ്പ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കയ്യിൽ ഈ ഷോപ്പിംഗ് ബാഗ് കൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ വലിയ പണിയാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഷോപ്പിംഗ് മാളിലൊക്കെ കയറാന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ട്രോളി ഉണ്ട്. ആ ട്രോളിയിൽ വെച്ച് അങ്ങനെ നല്ല സൗകര്യമായിട്ട് പോകാനായിട്ട് പറ്റും. നേരെ തിരിച്ച് നാട്ടിലെ പോലെ ഒരു മാർക്കറ്റിൽ ഇറങ്ങുന്നതെന്ന് വിചാരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലൊക്കെ പോയി നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഈവൻ നാട്ടിലാണെങ്കിൽ പോലും ചെറിയ ചെറിയ കടകളുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഓരോ കടയിൽ നിന്നും വാങ്ങിച്ച ബാഗുകൾ കയ്യിൽ പിടിച്ചിട്ട് വേണം നടക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇത് ഓരോരുത്തർ കൊണ്ട് അവിടെ വെച്ച് മറന്നുപോയി, പിന്നെ ഇതിൻ്റെ ഭാരം പിടിച്ച് കൊണ്ട് നടക്കുന്നത് കാരണമുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള സമയത്താണ് കാരിമെൻ എന്ന് പറയുന്ന ഒരു സ്മാർട്ട് പ്രോബ്ലം സോൾവിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് ഡൽഹിയിൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി എത്തിയിരിക്കുന്നത്. സോ ബേസിക്കലി അവിടുത്തെ ഡൽഹി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ചാന്ദ്നി ചൗക്ക്, സരോജിനി മാർക്കറ്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് നടക്കുന്ന സ്ഥലങ്ങളാണ്. ഈവൻ പുറത്തുനിന്ന് പോലും ആ ഷോപ്പിങ്ങിന് വേണ്ടി എത്തുന്ന ആൾക്കാരാണ് അവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത്. ഏറ്റവും നല്ല റീസണബിൾ റേറ്റിൽ കിട്ടുന്ന സാധനങ്ങളുമാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് സാധനങ്ങൾ നമ്മുടെ കൂടെ തന്നെ കൊണ്ട് നടക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണ് ഈ ക്യാരി മെൻ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഓഫ്കോഴ്സ് ഇത് ഭയങ്കര നീഡ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. ഇപ്പം ലജ്പട് നഗറിലും ഒക്കെ തന്നെ പോകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കൂടെ ഒരാൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരാൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അല്ലെങ്കിൽ ഈവൻ രണ്ടുപേരുണ്ടെങ്കിൽ പോലും കുറച്ചും കൂടി ഒരു ഇങ്ങനെ ഒരാളെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ഇത്ര എമൗണ്ട് ആയിരിക്കും എന്നുള്ള രീതിയിലാണിത് സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഒരു പ്രോബ്ലം സോൾവിങ് തന്നെയാണ്. പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്തൊക്കെയാണല്ലേ, ഞാൻ കുറച്ച് നാൾ മുൻപ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമുക്കൊരു ഫ്രണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോലും ഒരു ഫ്രണ്ടിനെ ബുക്ക് ചെയ്യാൻ പറ്റുന്ന കാലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഫ്രണ്ട് വരും, നമ്മുടെ കൂടെ ചായ കുടിക്കും, നമ്മുടെ കൂടെ ഈ പറഞ്ഞ പോലെ ഇത്ര ടൈം സ്പെൻഡ് ചെയ്തിട്ട് ആള് പോകും. അപ്പം വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ വലിയൊരു ഒരു സംസാരിക്കാൻ ഫീൽ ചെയ്യുന്ന സമയത്ത് കൂടെ വിളിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്, ഓക്കെ, ഫ്രണ്ട് ഓൺ എ കോൾ എന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങളും. ഇറ്റ്സ് ലൈക്ക് ദ വേൾഡ് ഇസ് ചേഞ്ചിങ്, പക്ഷെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു സംഭവമല്ല, ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, വിച്ച് ഇസ് ഹെൽപ്ഫുൾ. അപ്പം ഇങ്ങനെ ഒരാൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ഷോപ്പിംഗ് നടക്കുന്ന എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കണ്ട. 444-9417 വിളിച്ചിട്ട് അതിനോടൊപ്പം മെസ്സേജ് അയക്കാം. 500-9917. ഇപ്പം എന്തായാലും നേരെ ഏതാ ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുകയാണ് ഫൈസൽ ഇബ്രാഹിമിൻ്റെ മെസ്സേജാണ്. അതുപോലെ തന്നെ ആരുടേതാണ്, ഓക്കെ, ഞാൻ എന്തായാലും നോക്കട്ടെ ഏത് പാട്ടാണെന്ന് ഒന്നുകൂടെ നോക്കണം കേട്ടോ. ഹായ് ഗുഡ് മോർണിംഗ്, സുഖമാണോ? എൻ്റെ 3 ചങ്ങായിമാരുടെ ബർത്ത്ഡേ ആണ് ഇന്നലെയും ഇന്നുമായിട്ട്. സിദ്ദീഖ് ദുബായ്, അക്ബർ ദുബായ്, സഫീസ് അല്ലേ, സഫീസ് ലാല, ഇവർക്കൊക്കെ തന്നെ ഒരു വിഷസ് പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അനീസ് ഹമീദിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. കൂടെ കിടിലം ഒരു പാട്ടും കൂടി വെക്കണേ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും സൂപ്പർ പാട്ട് വെച്ചു കൊടുക്കാം, അതിനോടൊപ്പം തന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷും പറയാം.

അപ്പൊ എന്റെ വക വിഷസ് അറിയിക്കാൻ മറക്കണ്ട അനീസെ. ഈ പറഞ്ഞ പോലെ സിദ്ദീഖ് ദുബായ്, അക്ബർ ദുബായ് ആൻഡ് സഫീസ് സലാല ഇവർക്കൊക്കെ വേണ്ടിയിട്ട് അനീസിന്റെ വകയും അതിനോടൊപ്പം എന്റെ വകയും റേഡിയോസിനോട് വകയും ഫോർ ഫ്രണ്ട്സിൽ നിന്നും ഒരു പാട്ട് തന്നെ ആയിക്കോട്ടെ. മൂന്ന് ഫ്രണ്ട്സും പ്ലസ് താങ്കളും കൂടി ചേർന്നിട്ടുള്ള നാല് പേർക്കും കൂടി വേണ്ടിയിട്ട്.

0: അഞ്ചു വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
3: Joy Alukas 917 evenings
4: presented by Joy Alukas, world's favorite jeweler.
5: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgut thodangi authentic Arabic cuisine de rizhi ariyam. Call 4001707
7: in association with
8: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
9: Foldable chairs, picnic balls, thodangi ningalude outdoor camping inum barbecues inum avashyamayathellam oriki Daiso.
10: Daiso, let's make every outing unforgettable.
11: And
12: Marza Hypermarket, be fresh, be you. Visit your nearest store today.
13: Home delivery.

0: നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. എന്തായാലും ഈ പാട്ട് കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് ഹോം ഡെലിവറി ആണ്, അശ്രമിയാണ് കേട്ടോ കൂടിയുള്ളത്. ഞാൻ കുറച്ച് മുൻപ് ക്യാരിമാൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡൽഹിയിൽ തുടങ്ങിയതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഈ ഒരു കോൺസെപ്റ്റ് സത്യം പറഞ്ഞാൽ പണ്ട് മുതലേ ഉണ്ട്, പക്ഷേ അതിനെ അവരൊരു ആപ്ലിക്കേഷൻ വഴി കൊണ്ടുവന്നു എന്നത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അത് ആരായിരുന്നു ഞാൻ മറന്നു കേട്ടോ, പേര് ഞാൻ നോക്കിയില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആ മെസ്സേജ് വന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ഇതേ ഒരു സംഭവം തന്നെ നമുക്കിപ്പോൾ സൂഖ് വാക്കിഫിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ നാട്ടിലാണെങ്കിൽ പോലും പണ്ട് മുതലേ ഉള്ളതാണെന്ന് പറഞ്ഞപ്പോൾ. പക്ഷെ അത് ഉള്ളതാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ ഒരു സാധനം വാങ്ങാനായിട്ട് ഒരാളെ കൂടെ കൊണ്ടുപോകുക, അല്ലെങ്കിൽ ആളുടെ കയ്യിലെല്ലാം കേൾപ്പിക്കുക എന്ന് പറയുന്നത് ശരിയാണ്. നമ്മളുടെ ഒക്കെ തന്നെ സ്ഥലത്തുണ്ടാവും റയാൻ, യെസ് റയാൻ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ആ മെസ്സേജ് വന്നത്. പക്ഷേ അതൊരു ആപ്ലിക്കേഷനാക്കി, അതിനെ ഒരു സ്റ്റാർട്ടപ്പ് പോലെ ആക്കി, അത് ഭയങ്കരമായിട്ട് വൈഡ്ലി യൂസ് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് പെട്ടെന്ന് വിരൽത്തുമ്പിൽ എത്തിക്കുക എന്ന് പറയുന്ന പോലെ ആപ്ലിക്കേഷനിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ആ ഒരു സംഭവം വളരെ ഓൾഡ് ഐഡിയ, ഒരു പുതിയ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റിയതൊരു സംഭവം തന്നെയാണ്. അപ്പം ഇതിനെക്കുറിച്ചിട്ട് പറയേണ്ട അടുത്തൊരാളും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. എനിക്കൊരു വോയിസ് മെസ്സേജ് വന്നതാണ്, ഡോൺ ബോസ്കോയിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് വന്നത്. അപ്പം ഡോൺ എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു സംഭവത്തെ കുറിച്ച്.
1: ക്യാരിമാൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റേ പണ്ടത്തെ ഒരു ഓർമ്മയിൽ വീടിന്റെ ആ പരിസരങ്ങളിലുള്ള കടകളിൽ നിന്നാണ് അത്യാവശ്യം വേണ്ടുന്ന ഈ പലവ്യഞ്ജനവും സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. അപ്പൊ നമ്മൾ ഈ സൈക്കിള് ചവിട്ടി പഠിച്ച് തുടങ്ങിയ ഒരു സമയമാണ് അന്ന്. സൈക്കിൾ ഉരുട്ടാനും ഭയങ്കര കൊതിയാണല്ലോ. അപ്പൊ അമ്മച്ചി വിളിച്ചോണ്ട് പോകും. അമ്മച്ചി വിളിച്ചോണ്ട് പോകുമ്പോ അമ്മച്ചി ആദ്യം റേഷൻ കടയിൽ പോകും, അവിടെ നിന്നുള്ള അരിയും ബാക്കി സാധനങ്ങളും വാങ്ങിച്ച് സൈക്കിളിന്റെ പുറകെ വെച്ച് കെട്ടും. എന്നിട്ട് നമ്മളത് ചവിട്ടയല്ല, ഉരുട്ടുകയാണ്. അമ്മച്ചിയുടെ ഒപ്പം തന്നെ നടന്ന് ഉരുട്ടുകയാണ്. എന്നിട്ട് അമ്മച്ചി അടുത്ത പലവ്യഞ്ജന കടയിൽ പോകും, അവിടെ പോയി പച്ചക്കറി വാങ്ങും, ഇതെല്ലാം വാങ്ങും. എല്ലാം വാങ്ങിച്ചിട്ട് ഇതിന്റെ എല്ലാം ക്യാരി ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് ഈ സൈക്കിളും നമ്മളാണ്. അയ്യോ, ആ ഒരു കൺസെപ്റ്റ് ആണല്ലോ ഇവരിപ്പോ കൊണ്ടുവന്നിരിക്കുന്നത്, പെട്ടെന്ന് ഓർമ്മയിൽ വന്നു കേട്ടോ.
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ സൈക്കിളും കൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ കൂടെ പോവുക, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന് ഷോപ്പിങ്ങിന് ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നത് കുട്ടികളുടെ ജോലി തന്നെയായിരുന്നു. ഇപ്പോഴും കുറെ പേര് അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ പണ്ടത്തെ പോലെ സൈക്കിളല്ല എന്ന് മാത്രം. അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പണ്ടത്തെ ഒരു ഐഡിയ അമ്മച്ചിമാരൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ടപ്പ് കമ്പനികൾ ആൾക്കാരെ വെച്ച് ചെയ്യിപ്പിക്കുന്നു. എന്താണല്ലേ സംഭവം, ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷനിലേക്കൊക്കെ വരുമ്പോൾ, ടെക്നോളജിയിലേക്കൊക്കെ അത് ലിങ്ക് ചെയ്യുമ്പോൾ വലിയ വലിയ കാര്യങ്ങളാകുന്നു. അത് പറഞ്ഞുകൊണ്ട് വലിമയിൽ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോവാണ്. അപ്പം നമുക്ക് നേരെ പോകാം സിദ് ശ്രീറാം പാടിയ ആ ഒരു പാട്ടിലേക്ക്. അപ്പം പണ്ട് കുട്ടിക്കാലത്ത് അമ്മച്ചീടെയൊക്കെ കൂടെ, അല്ലെങ്കിൽ ഉമ്മമാരുടെയൊക്കെ കൂടെ സാധനം വാങ്ങാൻ പോകുമ്പോൾ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്ത് നിൽക്കുമ്പോഴും നമ്മൾ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഒരു മിഠായി വാങ്ങിച്ചു തരുമോ, ഈ മിഠായി മേടിച്ചു തരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കും, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്ത് കൊടുത്തേ നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നമ്മൾ നിൽക്കും ഇല്ലേ. ആ ഒരു കൊച്ചുകുട്ടിയിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു പാട്ടും എൻജോയ് ചെയ്യാൻ പറ്റും. സോ എൻജോയ് ദി സോങ് ആൻഡ് ജസ്റ്റ് റിമെമ്പർ യുവർ മോം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സന സിഗ്നൽ നിയർ അൽമീര.
1: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
2: Joyalukkas, world's favorite jeweler.
3: Hi, njan film director Saji Surendran. ഖത്തറിന്റെ ഏറ്റവും ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: ഹോം ഡെലിവറി.
5: നൊസ്റ്റാൾജി അടുപ്പിച്ച് കൊല്ലുമോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. രാഹുലിന്റെ മെസ്സേജാണത്. വെൽക്കം ബാക്ക്, ഇത് ഹോം ഡെലിവറി. അങ്ങനെ നാട്ടിലെ പലർക്കിടയിൽ പോകുന്ന കഥയും അതിൻ്റെ കൂട്ടത്തിൽ ഉമ്മ അടുത്തു നിന്നോ അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ മിഠായി മേടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക, എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യം ഈ പറഞ്ഞ പോലെ വളർന്ന് വളർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗുഡ് ഓൾഡ് ചൈൽഡ്ഹുഡ് ഡേയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഓൾഡ് മെമ്മറിയിലേക്കൊക്കെ പോയി. അങ്ങനെ കുറച്ച് പേർക്കെങ്കിലും അങ്ങ് എത്താൻ പറ്റി എന്ന് കാണുമ്പോൾ ഒരു സന്തോഷം. അടുത്തത് ആ മെസ്സേജ് അയച്ചിരിക്കുന്നത്, അന്നത്തെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ സാധനം വാങ്ങി വരുമ്പോൾ ഇക്ക ആ റേഷൻ കട മുതൽ ഒരു ലൈൻ പോസ്റ്റ് വരെ സാധനം പിടിക്കണം. അത് കഴിഞ്ഞ് അടുത്ത ലൈൻ പോസ്റ്റ് വരെ ഞാൻ അങ്ങനെ ആയിരുന്നു. ഓക്കെ, ഞാൻ അങ്ങനെ ആയിരുന്നു. ഓക്കെ, സാധനം വീട്ടിൽ എത്തിക്കുന്നത്. ഓ, അതൊക്കെ ഒരു കാലം. അപ്പോൾ നിങ്ങൾ മറ്റേ റൗണ്ട് എടുക്കുന്ന പോലെ, ഒരാൾ ഇത്ര സ്ഥലം ഇത്ര ആ ഒരു ഒരു ഭാഗം വരെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പിടിക്കാം എന്നുള്ള രീതിയിൽ അല്ലേ. അത് കൊള്ളാം. അതും ചില സമയങ്ങളിൽ നമ്മൾ ചെയ്യാറുണ്ട്. എന്നിട്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഒരെണ്ണം നിനക്ക്, ഒരെണ്ണം എനിക്ക്. ഒരെണ്ണം കാണാൻ കിട്ടിയാൽ അത് കറക്റ്റ് പകുതി വെച്ച് മുറിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർന്ന്, അന്നത്തെ ദിവസം അതിന് വേണ്ടിയിട്ട് അടിയുണ്ടാക്കുക. നൊസ്റ്റാൾജിയാണ് എല്ലാം എന്ന് പറഞ്ഞിട്ട് അടുത്ത ആളുടെ മെസ്സേജ് ഉണ്ട്. അതിനിടയിൽ ദാ അദീബ് ഈദ് മുബാറക് ടു ഓൾ എന്ന് പറഞ്ഞ് ക്യൂബയ്ക്കിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഹായ് അദീബ്, ഈദ് മുബാറക് ടു യു ആസ് വെൽ. നൊസ്റ്റാൾജിയ എല്ലാവരും ഒന്ന് പുറകേക്ക് ഒന്ന് യാത്ര ചെയ്തപ്പോൾ തിരിച്ചെത്തേണ്ട സമയമാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ട സമയം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ബേസിക്കലി ഇന്ന് തൈറോയിഡ് ഡേ ആണ് കേട്ടോ. ഈ തൈറോയിഡ് എന്ന് പറയുന്നൊരു ഇഷ്യൂ, അതിപ്പോൾ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഒരുപോലെ വരുന്നൊരു ഇഷ്യൂ ആണ്. അപ്പം ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് കൂടുതൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ ചിലപ്പം അറിയുന്നുണ്ടാവില്ല. അതെന്തുമാത്രം നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ടാവാം, ചിലപ്പോൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ മൂഡ് അങ്ങോട്ട് ശരിയാവുന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്നിരിക്കുമ്പോഴായിരിക്കും നമുക്ക് എന്തോ ഒരു ബാഡ് ഫീൽ അടിക്കുന്നത്. പക്ഷെ ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അറിയില്ല. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഇതിലൂടെയാണ്, പേസിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ഫേസിൽ എന്താണ് സംഭവിക്കുന്നത്, ഇസ് ദിസ് ആക്ച്വലി എഫക്റ്റിംഗ് യുവർ തൈറോയിഡ് ഗ്ലാൻഡ്, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത മണിക്കൂറിൽ നമ്മുടെ കൂടെ ഡോക്ടർ ഉണ്ടാവും. അപ്പോൾ ഡോക്ടർ പറയുന്നത് കേൾക്കാനായിട്ട് കേട്ടുകൊണ്ടിരിക്കുക തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. അപ്പോൾ നൊസ്റ്റാൾജിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് നമ്മൾ ഇനി ഹോസ്പിറ്റലിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. അപ്പോഴേക്കും ദിൽ തോ പാഗലേ ഒരു സോങ് കേട്ടാലോ. ലേ ഗൈ ഫ്രം ആശാ ഭോസ്ലെ ആൻഡ് ഉദിത് നാരായണൻ.

0: റേഡിയോ സുനോ 91.7 FM കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം. റേഡിയോ സുനോ
0: ഇന്റർനാഷണൽ ഡേ ഓഫ് ഫുട്ബോൾ ഇൻ അസോസിയേഷൻ വിത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് അക്കാദമി. എലീറ്റ് ടീം സെലക്ഷൻ ട്രയൽസിനായി കോൺടാക്ട് 3343-3597. ഫോർ മോർ ഡീറ്റെയിൽസ് വിസിറ്റ് blasterskatha.com. This is home delivery only on Radio Suno 91.7 FM.
2: ഹോം ഡെലിവറി വിശേഷങ്ങളാണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ജോയിൻ ചെയ്യുന്നത്. അഫ്കോഴ്സ് നമ്മളൊക്കെ തന്നെ ഭയങ്കരമായിട്ട് അവെയർ ആയിട്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് തൈറോയിഡ് എന്ന് പറയുന്നത്. സോ എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഇന്ന് റിയാദ മെഡിക്കൽ സെന്ററിൽ നിന്നും ഡോക്ടർ അരുൺ ആണ്, ഇന്റേണൽ മെഡിസിൻ. സോ ഹായ് ഡോക്ടർ, വെൽക്കം ടു റേഡിയോ സുനോ. ഡോക്ടർ, ഇന്നത്തെ ദിവസം തന്നെ തൈറോയിഡ് ഡേ ആണ്, അല്ലെങ്കിൽ അതിന്റെ അവയർനെസ് എല്ലാവരിലേക്കും എത്തിക്കേണ്ട ഒരു ദിവസം തന്നെയാണ്. സോ ഈ ഒരു ദിവസത്തെ കുറിച്ചും ഒപ്പം തൈറോയിഡ് ഗ്ലാൻഡ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ തൈറോയിഡ് ഇഷ്യൂസിനെ കുറിച്ചിട്ടൊക്കെ നമുക്കൊന്ന് ഇൻ ഡെപ്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമോ?
3: തൈറോയിഡ് അസുഖങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനും അത് എത്രയും നന്നായി ചികിത്സിക്കാനും ഉള്ള ഒരു ബോധവൽക്കരണമാണ് ഈ ഒരു വേൾഡ് ഹെൽത്ത് ഡേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൊത്തത്തിൽ തൈറോയിഡിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി, ആ വണ്ടിയിലെ ഡിഫറെന്റ് പാർട്സ്, അതിലിപ്പോ സ്റ്റിയറിംഗ് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, ക്ലച്ച് ഉണ്ട്, എഞ്ചിൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ആ വണ്ടി പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ റോഡിൽ ഓടുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡി വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയുടെ ഡിഫറെന്റ് വർക്ക്, ഇപ്പൊ നമുക്ക് ബ്രെയിൻ വർക്ക് ഉണ്ട്, നമ്മുടെ ഹാർട്ടിന്റെ വർക്ക് ഉണ്ട്, അതുപോലെ നമ്മുടെ മെറ്റബോളിസം ഉണ്ട്. ഈ എല്ലാ വർക്കുകളെയും ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് തൈറോയിഡ്. ഈ തൈറോയിഡിന്റെ ആരോഗ്യം, തൈറോയിഡിന്റെ അസുഖങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു പ്രോപ്പറായിട്ടുള്ള നമ്മുടെ ബോഡിയുടെ വർക്കിന്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ തൈറോയിഡ് ബോധവൽക്കരണം നന്നായി ചെയ്യാൻ വേണ്ടിയുള്ള ഉദ്ദേശിക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്. വേറൊരു പ്രധാനപ്പെട്ട കാരണം, നമ്മൾ പലപ്പോഴും ഈ തൈറോയിഡ് അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ വളരെ ലേറ്റ് ആവും. ഒരു ഫുൾ ബ്ലോൺ അസുഖമായിട്ട് പ്രത്യക്ഷപ്പെടുന്നതിന് വളരെ മുൻപ് തന്നെ ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ ബോഡിയിൽ വളരെ ഡിഫറെന്റ് രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. ഉദാഹരണത്തിന്, നമ്മളിപ്പോ ചില ആൾക്കാർ വന്ന് പറയും ഭയങ്കര ക്ഷീണമാണ്, അപ്പോ നമ്മൾ ക്ഷീണത്തിനുള്ള എല്ലാ കാര്യങ്ങളൊക്കെ നോക്കും. അതൊരു പ്രധാന ഒരു ഫാക്ടർ നമ്മൾ തൈറോയിഡിന്റെ വർക്ക് കുറയാനുള്ളതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാർ വന്ന് വളരെ ആങ്സൈറ്റി ഉണ്ടാവും, എപ്പോഴും ഒരു ഹറിബറി ഫീലിംഗ് ഉണ്ടാവും, ഉറക്കക്കുറവ് ഉണ്ടാവും, ഒരു നമ്മുടെ മൂഡ് വേരിയേഷനും നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി, ഇത് നമുക്ക് തൈറോയിഡ് ഹോർമോൺ എക്സസ് ആകുമ്പോൾ ശരീരത്തിൽ കൂടുതൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ ലേറ്റ് ആവും തോറും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതൽ അനുഭവപ്പെടും.
2: കഴിഞ്ഞിട്ടുള്ള ഇനിയും കുറച്ചധികം കാര്യങ്ങൾ ഡോക്ടറിനോട് ചോദിച്ചറിയാനായിട്ടുണ്ട്. അപ്പൊ കേട്ടുകൊണ്ടേ ഇരിക്കുന്ന റേഡിയോ സുനോ 91.7 FM. വെയിറ്റ് ഗെയിൻ, വെയിറ്റ് ലോസ് ഇതൊക്കെ ആക്ച്വലി ഇതിന്റെയൊക്കെ തന്നെ പാർട്ടാണോ എന്ന് നിങ്ങളുടെ മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് വിശദമായിട്ട് ചോദിച്ചറിയാം കേട്ടോ.

0: 91.7 FM.
1: Qatar's happiness frequency. Radio Sunil. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. May 27 മുതൽ June 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സന സിഗ്നൽ നിയർ അൽമീര.
4: ആക്ഷൻ മുനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
5: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
6: ഓ ഡ്രാമ, എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
7: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
8: Brought to you by Safari, world class shopping experience, Doha, Qatar, and
9: shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ, അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും, സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
10: Hi, this is Arya.
11: You are listening to
10: Radio Suno. Radio Suno. കേട്ട് കേട്ട് കൂട്ടുക.

0: തൈറോയിഡ് ഇഷ്യൂസ് എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കൈൻഡ് ഓഫ് തൈറോയിഡുകളാണുള്ളത്, നമുക്ക് കൂടുതൽ അവയർനെസ് അതിലേക്ക് ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് തരാനായിട്ട് ഒരാൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് തൈറോയിഡ് ഡേ ആയതുകൊണ്ട് ആ ഒരു അവയർനെസ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് റിയാദ മെഡിക്കൽ സെന്ററിലെ ഇന്റേണൽ മെഡിസിനിൽ നിന്നും ഡോക്ടർ അരുൺ. ഈ തൈറോയിഡിൽ തന്നെ ഹൈപ്പർ തൈറോയിഡും അതുപോലെ തന്നെ ഹൈപ്പോ തൈറോയിഡും ഉണ്ടല്ലോ, അപ്പൊ ഇതിന്റെ ഒരു ഡിഫറൻസ് ഒന്ന് പറഞ്ഞുതരോ.
1: മെയിൻ ആയിട്ട് തൈറോയിഡിന്റെ അസുഖങ്ങൾ നമുക്ക് ഒരു ബ്രോഡായി ക്ലാസിഫൈ ചെയ്യാണെങ്കിൽ മൂന്ന് വിധത്തിലാണ്. ഒന്ന്, തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുന്ന അവസ്ഥ, അതാണ് ഹൈപ്പോ തൈറോയിഡിസം. രണ്ടാമത്തത് തൈറോയിഡ് ഹോർമോണിന്റെ വർക്ക് കൂടുന്ന ഒരവസ്ഥ, അതായത് കൂടുതൽ ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടുന്ന അവസ്ഥ, അതാണ് ഹൈപ്പർ തൈറോയിഡിസം. മൂന്നാമത്തെ അസുഖങ്ങളാണ് നമ്മുടെ തൈറോയിഡിൽ ഉണ്ടാകുന്ന മുഴകൾ. ആ മുഴകൾ നമുക്ക് ചിലപ്പോ ഒരു ക്യാൻസർ രൂപത്തിലുള്ള മുഴകളാവാം, അല്ലെങ്കിൽ ഒരു ബിനൈൻ ആയിട്ടുള്ള, അതായത് വലിയ പ്രോബ്ലം ഉണ്ടാക്കാത്ത ടൈപ്പ് മുഴകളാവും. ഈ മൂന്ന് ടൈപ്പ് അസുഖങ്ങളാണ് നമ്മുടെ കൂടുതലും രോഗികൾ കണ്ടുവരുന്ന തൈറോയിഡ് റിലേറ്റഡ് അസുഖങ്ങൾ. അതിൽ തന്നെ തൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത് നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ഹോർമോണാണ്. ഒന്ന് T3 ഹോർമോണ്, രണ്ടാമത് T4 ഹോർമോൺ. ഈ ഹോർമോണ് കുറയുമ്പോൾ ശരീരത്തില് നമ്മുടെ ബോഡിയിൽ ഹോർമോൺ ഉത്പാദനം കുറയുമ്പോൾ അതിന് ഡിഫറെന്റ് കാരണങ്ങൾ ഉണ്ടാവും. അപ്പൊ കുറയുമ്പോൾ തന്നെ ഇത് എഫക്ട് ചെയ്യുന്ന ഡിഫറെന്റ് ഓർഗൻസിനെയാണ്. സപ്പോസ് നമുക്കിപ്പോ നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസം എനർജി പ്രൊഡക്ഷന് എഫക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സ്ലഗ്ഗിഷ്നെസ് ഉണ്ടാവും. നമ്മൾ എപ്പോഴും ഒരു സ്ലോ ആയിരിക്കും എല്ലാ വർക്കുകളിലും. അതുപോലെ നമുക്ക് ഒരു എക്സസീവ് ടയർഡ്നെസ്, നമുക്ക് എപ്പോഴും ഒരു ക്ഷീണം, നമ്മളെല്ലാം ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ബോഡിയിൽ ടയർഡ്നെസ് അനുഭവപ്പെടും. രണ്ടാമത്തത് നമുക്കിപ്പോ കാർഡിയാക്ക് നോക്കുകയാണെങ്കിൽ, കാർഡിയോവാസ്കുലർ സിസ്റ്റം നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോ പൾസ് റേറ്റ് കുറയുക, അതുകൊണ്ട് വെച്ചാൽ നമ്മള് കൊളസ്ട്രോളുകൾ ചെക്ക് ചെയ്യുമ്പോൾ വളരെ ഹൈ ആയിട്ട് കൊളസ്ട്രോൾ കൂടി കാണുക. അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമ്മൾ ഒരു തൈറോയിഡിന്റെ ഒരു ലോ അവസ്ഥ ചിന്തിക്കേണ്ടതാണ്.
0: ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓവറോൾ വെൽബീങ്ങിനെ ഭയങ്കരമായിട്ട് ഈ ഒരു തൈറോയിഡ് ഹെൽത്ത് ടോട്ടലി എഫക്ട് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ ചുരുക്കത്തിൽ പറയാം അല്ലേ?
1: അതെ, വളരെ കറക്റ്റ് ആണത്. നമ്മുടെ തൈറോയിഡിന്റെ വർക്ക് നമ്മളെ വളരെയധികം ബാധിക്കുന്നുണ്ട്. നമ്മുടെ മൂഡ് വേരിയേഷൻസ്, അതായത് ഫ്ലക്ച്വേഷൻ ഇൻ തൈറോയിഡ് ഹോർമോൺ ആണ് നമുക്ക് ഭയങ്കര മൂഡ് വേരിയേഷൻ ഉണ്ടാക്കും. ചില സമയത്ത് നമ്മൾ വളരെ എന്താ പറയാ, സ്ലഗ്ഗിഷ് ആയിരിക്കും ആക്ടിവിറ്റി ഒക്കെ. അതേസമയം അതിന്റെ നേരെ തിരിച്ച് ഹോർമോൺ എക്സസ് ആവുന്ന സമയത്ത് വളരെ അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യും, ഭയങ്കര നെർവസ്നെസ്, ആൻസൈറ്റി, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പൊ നമ്മുടെ മൂഡ് വേരിയേഷൻ വളരെ വളരെ ബാധിക്കുന്ന ഒരു ഹോർമോൺ ആണ് തൈറോയിഡ്.
0: ഓക്കെ ഓക്കെ ഡോക്ടർ, എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാനായിട്ടുണ്ട്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക, ഇന്റേണൽ മെഡിസിൻ റിയാദ മെഡിക്കൽ സെന്ററിൽ നിന്നും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ അരുൺ ആണ്.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
4: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
5: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രിയാണ്.
4: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
6: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
4: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
5: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
4: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
7: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
8: You are

0: തൈറോയിഡ് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെയാണ് നമ്മളെ എഫക്ട് ചെയ്യുന്നത്, ഭയങ്കരമായിട്ട് ടയർഡ് ആവുക, ഭയങ്കര മൂഡ് സ്വിംഗ് ഉണ്ടാവുക, എന്താണെന്ന് അറിയാത്തൊരു ദേഷ്യം, സങ്കടം, അതിനോടൊപ്പം തന്നെ വെയിറ്റ് ഗെയിൻ, വെയിറ്റ് ലോസ്, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ഇതിനെ കുറിച്ചിട്ടൊക്കെ കറക്റ്റായിട്ടുള്ള അവയർനെസ് നിങ്ങൾക്കുണ്ടോ? അതുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കറക്റ്റായി തൈറോയിഡ് ഇഷ്യൂസിനെ കുറിച്ചും അതിന്റെ കാര്യങ്ങളൊക്കെ ഇൻ ഡെപ്തും പറയാനായിട്ട് ഡോക്ടർ അരുൺ ഇസ് ഹിയർ വിത്ത് അസ് ഫ്രം റിയാദ മെഡിക്കൽ സെന്റർ ഇന്റേണൽ മെഡിസിൻസ്. സോ ഡോക്ടർ, എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് തൈറോയിഡ് ഉള്ളത് കൊണ്ടാണ് വെയിറ്റ് കൂടിയത്, തൈറോയിഡ് ഉള്ളത് കൊണ്ടാണ് വെയിറ്റ് കുറഞ്ഞത്, രണ്ടും വരും. മിക്ക ആൾക്കാരിലും ഈ രണ്ട് വേരിയേഷൻസ് നമ്മൾ കാണാറുണ്ട്. സോ ഈ വെയിറ്റ് ഗെയിൻ ഓർ വെയിറ്റ് ലോസ് ഇത് ഭയങ്കരമായിട്ട് ഇതുമായിട്ട് ലിങ്ക്ഡ് ആണോ?
1: വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ വെയിറ്റ് കൂടുക എന്നുള്ളത് ഒരു പ്രത്യേക ഒരു ഹോർമോണിന്റെ മാത്രമല്ല, പക്ഷെ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഈ തൈറോയിഡ് ഹോർമോണിന്റെ കുറവുണ്ടാകുന്നത്. തൈറോയിഡ് ഹോർമോണിന് കുറവുണ്ടാകുന്ന മെറ്റബോളിസം കുറഞ്ഞുകൊണ്ട് ഇപ്പൊ തന്നെ നമ്മൾ കൂടുതൽ വെയിറ്റ് ഗെയിൻ, വാട്ടർ റിട്ടൻഷൻ വരും, നമുക്ക് കൈകാലുകളിൽ നിർക്കെട്ട് വരാം, മൊത്തത്തിൽ ബോഡിയിൽ നിർക്കെട്ട് വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് വളരെയധികം ഗെയിൻ ചെയ്യും. അത് നമ്മൾ അറിയാതെ നമ്മൾ ഒബീസിറ്റിക്കുള്ള ട്രീറ്റ്മെന്റ്, അതായത് എക്സസൈസ്, ഫുഡ് കൺട്രോൾ, അങ്ങനെ കുറെ പോകും. പക്ഷെ അത് ആ ഒരു അവസ്ഥയിൽ നമ്മൾ തൈറോയിഡിന്റെ ഡിഫക്ട് കണ്ടുപിടിക്കുകയാണ്. അത് വളരെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും.
0: വെയിറ്റ് ലൂസ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമോ?
1: അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ്, ചിലപ്പോൾ നമുക്ക് ആൾക്കാർ വന്നിട്ടും എത്ര ഭക്ഷണം കഴിച്ചാലും വെയിറ്റ് കൂടുന്നില്ല, അങ്ങനെ നമ്മൾ നോക്കുമ്പോഴാണ് നമുക്കറിയാം ചിലപ്പോൾ തൈറോയിഡിലെ ഹോർമോൺസ് വളരെയധികം കൂടുതലായിരിക്കും. അപ്പൊ ഇനീഷ്യൽ സ്റ്റേജിൽ ഹോർമോൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, കൂടുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യും. വെയിറ്റ് ലോസ് വരുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് വളരെ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും.
0: തളരാനായിട്ട്, അതായത് തളർന്ന് വീഴാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് തലകറക്കം വരുന്ന പോലെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈസ് ഇറ്റ് റിയലി ബിക്കോസ് ഓഫ് ദ തൈറോയിഡ് ഇഷ്യൂ?
1: തൈറോയിഡ് ഒരു കാരണമാണ്. അതിലെന്ന് വെച്ചാൽ നമ്മൾ ഹോർമോൺസ് എക്സസൈസ് വരുന്ന സമയത്ത് നമ്മുടെ ഹാർട്ടിന്റെ ഹാർട്ട് റേറ്റ്, ഹാർട്ടിന്റെ ബീറ്റ് കൂടുന്തോറും അത് നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് അരിത്മിയസ് ഉണ്ടാക്കാം, വെയിറ്റിൽ ഫിബ്രിലേഷൻ ഉണ്ടാക്കാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് തലകറക്കം വരാം, ഒരു താൽക്കാലികമായിട്ട് ഒരു ചെറിയ ബോധക്ഷയം വരാം, ഇങ്ങനെയുള്ള സിംപ്റ്റംസ് ഒക്കെ നമുക്ക് അനുഭവപ്പെടാം.
0: ഈ തൈറോയിഡ് ഇഷ്യൂസ് ഏർലി സ്റ്റേജിൽ ചെയ്തു കഴിഞ്ഞാൽ പോലും നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കുറെ ചേഞ്ചസ് കൊണ്ടുവരുത്തേണ്ട ഒരു വലിയ ഇമ്പോർട്ടന്റ് ഘടകം തന്നെയാണ് അല്ലേ ഡോക്ടർ?
1: അത് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. നമ്മൾ ഈ വർഷത്തെ ഒരു തൈറോയിഡ് ഡേ ആഘോഷിക്കുന്ന തന്നെ ഒരു പ്രത്യേക തീമാണ്, അതായത് തൈറോയിഡ് ആൻഡ് ന്യൂട്രീഷൻ. നമുക്കറിയാം നമ്മുടെ മാക്രോ ന്യൂട്രിയൻസും അതായത് ഡിഫറെന്റ് പോഷക ഘടകങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് തൈറോയിഡിന്റെ ഹെൽത്തിന്. അതിൽ പ്രധാനപ്പെട്ടതാണ് അയഡിൻ, സെക്കൻഡ് ആണ് നമ്മുടെ സിങ്ക്, തേർഡ് ആണ് സെലീനിയം ആൻഡ് അയൺ. ഈ ഒരു ഡിഫറെന്റ് മൂലങ്ങളിൽ നമ്മുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡിൽ അവൈലബിൾ ആണെങ്കിൽ നമ്മുടെ തൈറോയിഡിന്റെ ഹെൽത്തും വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു ന്യൂട്രിയൻ പോഷകാഹാരക്കുറവ് ഉണ്ടാകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, പ്രഗ്നൻസി ആൻഡ് റിലേറ്റഡ്, പിന്നെ രണ്ടാമത് കുട്ടികളിൽ, മൂന്നാമത്തത് ഓൾഡ് ഏജ്. ഈ ഒരു വിഭാഗത്തിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് ഒരു കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ് ഹാബിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ടാവുന്നത്, ഹൈപ്പോ ആയാലും ഹൈപ്പർ ആയാലും ഉണ്ടാവുന്നത് നമുക്ക് തടയാൻ പറ്റും. തൈറോയിഡ് ഹെൽത്ത് ഇംപ്രൂവിംഗ് അവർ നോർമൽ ന്യൂട്രീഷൻ.
0: ആൻഡ് ഡസ് ദ സപ്ലിമെന്റ് ഓൾസോ ഹെൽപ്പ് ഇൻ എനി വേ?
1: സപ്ലിമെന്റ് ഹെൽപ്പ് ചെയ്യും ഒരു പരിധി വരെ. നമുക്ക് ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരിൽ നമുക്ക് സപ്ലിമെന്റ്സ് വളരെ യൂസ്ഫുൾ ആണ്. അതിന്റെ ഒരു ഭാഗമാണ് നമുക്ക് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും അയഡൈസ്ഡ് സാൾട്ട്. ഇതൊരു യൂണിവേഴ്സൽ എല്ലാ സ്ഥലത്തുണ്ട്, പക്ഷെ ഇപ്പോഴും അത് അവൈലബിൾ ഇല്ലാത്ത ഏരിയകളുണ്ട്. ഈ ഒരു അയഡിൻ അവൈലബിലിറ്റി കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ സാൾട്ട് അയഡൈസ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഈ മറ്റുള്ള പോഷകാഹാരങ്ങളും നമ്മുടെ ഡേ ടു ഡേ ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു ഹെൽത്തി ന്യൂട്രീഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കൊരു ഹെൽത്തി തൈറോയിഡ് ഉണ്ടാവും.
0: സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ ബീയിങ് ഇൻ എ യു നോ വെരി ഗുഡ് കോൺവെർസേഷൻ ആൻഡ് ഒരു തൈറോയിഡ് അവയർനെസ് എല്ലാവരിലേക്കും എത്തിക്കാൻ വലിയൊരു പാർട്ടായതിൽ ഒരുപാട് സന്തോഷം.
1: സന്തോഷം. താങ്ക് യു
0: സോ മച്ച് ഫോർ ജോയിനിങ്.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പർവ വില്ലേജ്. ഈദ് ഷോപ്പിംഗിന് ഇനി ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
2: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 കത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 കത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
1: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ് ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം ആഘോഷമാക്കൂ.
3: ലുലു, where the world comes to shop.
4: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
5: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
4: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
6: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
4: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി.

0: സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ May 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
1: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
2: നമസ്കാരം, ഞാൻ രസിക. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7.

0: വെൽക്കം ബാക്ക് ടു കഥേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരമായിട്ട് തൈറോയിഡ് ഇഷ്യൂസിനെ കുറിച്ചിട്ടും ഒക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടർ അരുണിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അതൊക്കെ ഒരുപാട് പേർക്ക് എന്തായാലും ഗുണമാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്തായാലും നമുക്ക് ചെറുതായിട്ട് ഹെൽത്തിൽ നിന്നും ഒന്ന് മാറി ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഞാനും പറയാൻ പോകുന്നത്, ബിക്കോസ് ഫുഡ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പം നമുക്ക് ഇന്നത്തെ ടേസ്റ്റ് ഓഫ് ദി അവറിലേക്ക് കടന്നാലോ.
1: Taste of the hour brought to you by DMR Parva Village. Swadinte nalla nimishangal.
0: അപ്പൊ ഇന്നത്തെ ദിവസം ആക്ച്വലി ഈ ചെറിയൊരു ഡ്രിങ്ക് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ ഒരു ഡ്രിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ഭയങ്കര ക്ഷീണം വരുമ്പോൾ, എന്നാൽ അറ്റ് ദ സെയിം ടൈം ഒന്ന് ചെറുതായിട്ട് ഒരു ബൂസ്റ്റപ്പിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു ഭയങ്കര ഡീഹൈഡ്രേഷൻ ഫീൽ ചെയ്യുമ്പോഴും ഒക്കെ തന്നെ കുടിക്കുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പച്ചമാങ്ങ കിട്ടിയാൽ അത്രയും നല്ലത്, ചെറിയൊരു പീസ് മതി. പിന്നെ കുറച്ച് നെല്ലിക്ക, അതിൻ്റെ കൂടെ ഒരു കുറച്ചൊരു ഹാഫ് വേണമെങ്കിൽ ലൈം എടുക്കാം. പക്ഷെ ലൈം ആണ് അതിനൊരു ടേസ്റ്റ് നൽകുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ എരിവ് മാത്രം പ്രിഫർ ചെയ്യുന്നവർക്ക് കുറച്ച് പച്ചമുളകും, പിന്നെ അതിൻ്റെ കൂടെ ഉപ്പ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഡ്രിങ്ക് എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ നമുക്ക് മിക്സിയിലേക്ക് ചെറിയൊരു മുറി മാങ്ങിയിട്ടതിന് ശേഷം അതിലേക്ക് നെല്ലിക്ക നല്ല രീതിയിൽ കൊത്തി അരിഞ്ഞിട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ ഒരു ഹാഫ് ലൈം ഒന്ന് പിഴിഞ്ഞൊഴിച്ചിട്ട് അതിലേക്ക് പറ്റുകയാണെങ്കിൽ കുറച്ച് ഐസ് ഇടാം. അപ്പോൾ ഒന്നൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് കസ്കസ് ആ സംഭവം ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് ഈ പറഞ്ഞ പോലെ ഇട്ട് കഴിഞ്ഞാൽ അതിനും ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നല്ല പോലെ അത് അതിനകത്തിട്ട് അരക്കരുത്, അത് പിന്നെ ഇട്ടാൽ മതി. പക്ഷേ അരച്ചെടുത്ത ഈ ഒരു ജ്യൂസിലേക്ക് വെള്ളം ചേർത്ത് അരച്ചെടുത്തതിലേക്ക് അരിച്ചിട്ട് അതിലേക്കാണ് ഈ കസ്കസും കൂടി ചേർത്തിട്ട് കുടിക്കുന്നത്. അതിപ്പോൾ മധുരം ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയോ പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ തേനോ ഒക്കെ തന്നെ ഓപ്റ്റ് ചെയ്യാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഇതൊരു വളരെ ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ഡ്രിങ്കാണ്.
1: Taste of the hour brought to you by മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR Parva Village. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14-884.
0: അപ്പൊ ബിരിയാണി മക്കാനിയിൽ പോയി ഭക്ഷണം കഴിക്കാനും മറക്കണ്ട. BMR ബിരിയാണീസ് ഒക്കെ തന്നെ റെഡി ആയിരിക്കും. വെജ് വേണോ, ബീഫ് വേണോ, ലഗൂൺ വേണോ, ചിക്കൻ വേണോ, എല്ലാം അവിടെ സെറ്റാണ്. അപ്പോൾ ബർവ വില്ലേജിന്റെ അടുത്തൂടെ പോകുന്ന ആൾക്കാർ BMRലേക്ക് കയറാനും മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിത് ആ ഹോം ഡെലിവറി വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും, ഗെയിമുമായിട്ട് എത്തുന്നതായിരിക്കും. മാറ്റിനി വാഷബിൾസ് സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് കഥേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂ തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707. ഹോം ഡെലിവറി.

0: കൊൽക്കത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: ഇന്റർനാഷണൽ ഡേ ഓഫ് ഫുട്ബോൾ ഇൻ അസോസിയേഷൻ വിത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് അക്കാദമി. എലീറ്റ് ടീം സെലക്ഷൻ ട്രയൽസിനായി കോൺടാക്ട് 3343-3597. ഫോർ മോർ ഡീറ്റെയിൽസ് വിസിറ്റ് blasterskatar.com.
2: Matinee Classics.

0: റേഡിയോ 91.7 കേട്ടു കേട്ടു.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
4: ഒരു കിൻഡലടിയുമായി ആന്റണി പെപ്പേ.
5: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
4: പോൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
6: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുപൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട 13 ചൊല്ല്.
4: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ May 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
1: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Matinee Classics.
4: Matinee Classics.

0: നമസ്കാരം, ഞാൻ ഇന്ദ്രജിത് സുകുമാരൻ.
1: യു ആർ ലിസണിംഗ് ടു
0: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ, കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ്.
4: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
5: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
4: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീത്തു ജോസഫ് ചിത്രം ദൃശ്യം 3.
6: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
4: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
5: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
4: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
7: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
8: മാറ്റിനി ക്ലാസിക്സ്.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാൻ എത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സന സിഗ്നൽ നിയർ അൽമീര.
3: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
2: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ്, ഇപ്പോൾ ബിൻ അംറാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
4: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
5: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ് at Salva Road.
2: Golden, flaky, irresistible snacks croissant from Cubic. Baked to perfection, filled with delicious chocolate anytime snacks time.
4: And
2: Grand Mall Hypermarket,
3: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
1: You are listening to Radio Sino.

0: കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: ഇന്റർനാഷണൽ ഡേ ഓഫ് ഫുട്ബോൾ ഇൻ അസോസിയേഷൻ വിത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് അക്കാദമി. എലീറ്റ് ടീം സെലക്ഷൻ ട്രയൽസിനായി കോൺടാക്ട് 3343-3597. ഫോർ മോർ ഡീറ്റെയിൽസ് വിസിറ്റ് blasterskatha.com.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges matram pay cheythu ningalude palaya 22 carat swarnabharanangal adu evide ninnu vaangiyathanengilum swap cheyyu dazzling new designsumayi.
2: സിനിമയുടെ ലോകമാണ് ഇനി മാറ്റിനി മാഷപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജെന്നിസ ദാ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. വിജയുടെ ഹയസ്റ്റ് ഗ്രോസർ മൂവി ലിയോ, അജിത്തിന്റെ ഹയസ്റ്റ് ഗ്രോസർ മൂവി, സൂര്യയുടെ ഹയസ്റ്റ് ഗ്രോസർ മൂവി കറുപ്പ്, ഈ സിനിമയുടെ ഒക്കെ കോമൺ ഫാക്ടർ ആരായിരുന്നു? ഇങ്ങനെ ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതിഥി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ആ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ സിനിമകളുടെ ഒക്കെ ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് തൃഷ എന്ന് പറയുന്ന താരമാണ് എന്നുള്ളതായിരുന്നു. തൃഷ ആ പോസ്റ്റ് കണ്ടു, തൃഷ അത് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തമിഴിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളുടെ കൂടെയും നായികയായിട്ട് അഭിനയിച്ച താരമാണ് തൃഷ. മൂന്ന് സൂപ്പർ താരങ്ങളുടെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമകളിലെ നായികയായത് ഒരേ ഒരു താരം തന്നെയാണ്, അത് തൃഷ തന്നെയാണ്. 2023 വിജയുടെ കൂടെ അഭിനയിച്ച ലിയോ അത് 600 കോടിയിലധികം നേടുകയും അങ്ങനെ ആഗോളതലത്തിൽ അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയൊരു ഹിറ്റായിട്ടും ആ സിനിമ മാറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അജിത്തിന്റെ ഒപ്പമുള്ള മൂവി വരുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് സൂര്യയുടെ കൂടെയുള്ള കറുപ്പ് ഏകദേശം 200 കോടി ആഗോള കളക്ഷനൊക്കെ പിന്നിട്ട് പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഞാനൊരു തൃഷ മൂവിയിലെ പാട്ട് നിങ്ങളെ കേൾപ്പിക്കാം. ഒരു പാട്ടിന്റെ ഒരു ചെറിയ പോർഷൻ, തുടക്കത്തെ പോർഷൻ കേൾപ്പിക്കാം. ഇത് ഏത് പാട്ടാണെന്ന് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ മെസ്സേജിൽ അയച്ചോളൂ. 5000917 എന്ന നമ്പറിലേക്ക് നമുക്കൊന്ന് കേട്ട് നോക്കാമേ. ആ പാട്ടിന്റെ വരി തന്നെ ഇപ്പൊ മനസ്സിലേക്ക് എത്തിക്കാണും എന്ന് കരുതുന്നു. മെസ്സേജ് അയക്കാം 5000917 എന്ന നമ്പറിലേക്ക്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: This is Matinee Masha, only on Radio Suno 91.7 FM.
2: Brought to you by Safari, world-class shopping experience, Doha, Qatar.
3: And shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം pay ചെയ്തു നിങ്ങളുടെ പഴയ 22 carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.

തൃഷ എന്ന താരത്തെ കുറിച്ചായിരുന്നു ഇന്ന് മാറ്റിനി മാഷപ്പിലെ നമ്മൾ സംസാരിച്ചു വന്നത്. തൃഷ മോഡലിംഗിലേക്കായിരുന്നു ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കോളേജ് പഠനത്തിനൊക്കെ ശേഷം മോഡലിംഗ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പ്രോജക്ടുകളൊക്കെ തൃശയെ തേടി എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഒരുപാട് സൗന്ദര്യ മത്സരങ്ങളിലൊക്കെ തൃശ പങ്കെടുത്ത് വിജയിച്ചിട്ടുണ്ട്. 99 മിസ് സേലമായിട്ട് തൃശ തിരഞ്ഞെടുക്കപ്പെട്ടു. അതേ വർഷം തന്നെ മറ്റൊരു മത്സരത്തിൽ മിസ് ചെന്നൈ എന്ന് പറയുന്ന ടൈറ്റിൽ സ്വന്തമാക്കി. 2001 മിസ് ഇന്ത്യ മത്സരത്തിൽ തൃശ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. ആ മത്സരത്തിൽ തൃശയ്ക്ക് കിട്ടിയ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു, ബ്യൂട്ടിഫുൾ സ്മൈൽ എന്ന ടൈറ്റിലായിരുന്നു തൃശ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെയും സിനിമയിൽ നിന്ന് ഒരുപാട് അവസരങ്ങളൊക്കെ വന്നു. പക്ഷേ പഠനം തുടർന്നുകൊണ്ട് സിനിമയിൽ അഭിനയിക്കാനായിരുന്നു തൃശയ്ക്ക് താല്പര്യം. പക്ഷേ സിനിമയിലെ തിരക്ക് കൂടുകയാണ് ചെയ്തത് കേട്ടോ. 99 ജോഡി എന്ന് പറയുന്ന സിനിമയിൽ സിമ്രന്റെ ഒരു ഫ്രണ്ടിന്റെ കഥാപാത്രമായിട്ടാണ് തൃശ ആദ്യമായിട്ട് തമിഴ് സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. അതായത് ഒരു സഹനടിയായിട്ടായിരുന്നു തുടക്കം കുറിച്ചത്. അതിനുശേഷം 2002 പുറത്തിറങ്ങിയ മൗനം പേസിയതേ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ പ്രധാന വേഷം ചെയ്യുകയും ചെയ്തു. 2005 തമിഴ് സിനിമാ ലോകത്ത് തൃശ എന്ന് പറയുന്ന ആ ഒരു പേര് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. 2007 തെലുങ്ക് സിനിമയിലും തൃശ അരങ്ങേറ്റം കുറിക്കുന്നു. 2010 ഒരു ഹിന്ദി സിനിമയിലും തൃശ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മലയാളത്തിലെ ഹേയ് ജൂഡ് എന്ന് പറഞ്ഞ നിവിൻ പോളി സിനിമയിൽ തൃശ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ട്. മറ്റൊരു മലയാള സിനിമയിൽ കൂടി തൃശ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ ഏതാണെന്ന് അറിയാമെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. തൃശ എന്ന് പറയുന്ന സമയത്ത് മനസ്സിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട സിനിമകളിലൊന്ന് വിനയ് താണ്ടി വരുവായാണ് അല്ലെ. ഒരുപാട് VTV ഫാൻസും ഉണ്ട്. അപ്പൊ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് വിനയ് താണ്ടി വരുവായാലൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് തന്നെയാണ്. കേട്ട് കൂട്ടുകൂടാം.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി.
0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
2: മോർണിംഗ് സവാരി,
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
1: ബ്രോട്ട് ടു യു ബൈ ഷൈൻ സ്മാർട്ടർ ദിസ് സീസൺ വിത്ത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്മാർട്ട് എക്സ്ചേഞ്ച്. മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ, അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും, സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
4: ഇൻ അസോസിയേഷൻ വിത്ത്
5: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ്, 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
6: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
7: Just feel like you're home.
8: You're listening to
9: Radio Sonora 91.7.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar.
2: And
3: shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.

0: മലയാളത്തിൽ ഹേയ് ജൂഡ് എന്ന സിനിമയിൽ നമ്മൾ തൃഷേനെ കണ്ടിട്ടുണ്ട്. മറ്റൊരു സിനിമയിൽ കൂടി തൃഷ അഭിനയിച്ചിട്ടുണ്ട്. ഏതാണ് ആ മൂവി എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മളൊരു പാട്ടിന്റെ ഒരു ചെറിയ ചോദ്യത്തിലേക്ക് കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. പറയേണ്ട ആവശ്യമില്ല ഇത് ഏത് പാട്ടാണെന്നുള്ളത്. ആറു എന്ന തമിഴ് മൂവിയിലെ പാക്കാതെ എന്നുള്ളൊരു പാട്ടുണ്ട്. സൂര്യയും തൃഷയായിരുന്നു ആ സിനിമയിലെ പ്രധാന വേഷത്തിൽ അഭിനയിച്ചത്. ആ സിനിമയിലെ പാട്ടായിരുന്നു നമ്മളുടെ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്ന സമയത്ത് തൃഷ അഭിനയിച്ച ഹേയ് ജൂഡ് എന്നുള്ള മൂവിയുണ്ട്, മറ്റൊരു സിനിമ കൂടിയുണ്ട്. ഏതാണത് എന്നുള്ളതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഐഡന്റിറ്റി എന്ന് പറയുന്ന മൂവിയാണ് കേട്ടോ. ടൊവിനോയും വിനയ് റായും ഒക്കെ പ്രധാന വേഷത്തിൽ എത്തിയ ചിത്രമായിരുന്നു ഐഡന്റിറ്റി. അങ്ങനെ തൃഷ എന്ന താരത്തിന്റെ അഭിനയ ജീവിതത്തിലെ വിശേഷങ്ങളാണ് നമ്മൾ സംസാരിച്ചു വന്നത്. 5 ഫിലിംഫെയർ അവാർഡുകൾ, തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, ഇതിങ്ങനെയുള്ള നിരവധി അംഗീകാരങ്ങൾ തൃഷയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അബീനാനും പിന്നെ കൊടി, 96 ഈ സിനിമകളിലെ അഭിനയത്തിനാണ് തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് ലഭിച്ചിട്ടുള്ളത്. മികച്ച നടിക്കുള്ള ഫിലിംഫെയർ ക്രിട്ടിക്സ് അവാർഡ് തമിഴ്, മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡ് തമിഴ്, ഇതും തൃഷയെ തേടിയെത്തിയിട്ടുണ്ട്. 2003 അഭിനയിച്ച ലിയോ എന്ന് പറയുന്ന തമിഴ് മൂവിയാണ് തൃഷയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം. ഇപ്പൊ എന്തായാലും എനിക്ക് കൺഫ്യൂഷനായി, ലിയോയിലെ പാട്ട് പ്ലേ ചെയ്യണോ അതോ ആറു മൂവിയിലെ പാട്ട് പ്ലേ ചെയ്യണോ. ഏതായാലും രണ്ട് പാട്ടുകളും വരുന്നതായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് മാറ്റിനി മാഷപ്പ് ആണ്.
1: Chennai beats
2: Tamil head of the hour
3: in the art of podumakkolanda.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
1: This is Matinee Marsha.
0: Radio Suno 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.

0: ഈ സിനിമ കാണാൻ അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് ഈ സംവിധായകന്റെ പേര് കേട്ടാൽ മതി. അഭിനവ് സുന്ദർ നായക്. സിനിമ ഏതാണെന്ന് ഓർമ്മയുണ്ടല്ലോ, ആദ്യ സിനിമ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്, ഓർമ്മയില്ലേ? ആ സിനിമ അത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ ആ സംവിധായകൻ ആരാണെന്ന് അന്വേഷിച്ചു പോയ, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് കണ്ട ഒരു ചിത്രമായിരുന്നു മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിന്റെ സംവിധായകൻ അഭിനവ് സുന്ദർ നായക്. അദ്ദേഹം അടുത്ത സിനിമയുമായിട്ട് വരികയാണ്. സിനിമയുടെ പേര് മോളിവുഡ് ടൈംസ്. ആ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ എത്തിയിട്ടുണ്ട്. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണണം കേട്ടോ. നസ്ലിൻ നായകനായി തന്ന മൂവിയാണ് മോളിവുഡ് ടൈംസ്.
1: അച്ഛാ, എനിക്കൊരു വീഡിയോ ക്യാമറ വാങ്ങിച്ചു. മനോജ് നായക് ചാമ്പളന്റെ അച്ഛൻ മനോജ് നായക് ചാമ്പളന് ചെറുപ്പത്തെ വീഡിയോ ക്യാമറ വാങ്ങിച്ചു കൊടുത്തോണ്ടല്ലേ ഇപ്പൊ ഒരു ഹോളിവുഡ് ഡയറക്ടറായി.
2: ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ. മോളിവുഡ്
1: മതി, മോളിവുഡ് മതി.
0: അങ്ങനെ മോളിവുഡ് ടൈംസ് നമുക്ക് അരികിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. സിനിമയുടെ ടീസറിന്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാനിപ്പോ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഒരുപാട് പ്രതീക്ഷകൾ നൽകിക്കൊണ്ടാണ് ടീസർ എത്തിയിട്ടുള്ളത്. അതേ പ്രതീക്ഷ തന്നെ ചിത്രം കാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഏതായാലും മോളിവുഡ് ടൈംസിലെ ഒരു പാട്ട് തന്നുകൊണ്ട് ഞാൻ ഈ മണിക്കൂർ പതുക്കെ വൈൻഡപ്പ് ചെയ്യാണ്. സിനിമാ വിശേഷങ്ങൾ ഇനിയും നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം മാറ്റിനി മാഷപ്പ്.

0: Listening to.
1: Listening to.
2: Radio Suno 91.7 FM.
3: Qatar's happiness frequency.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase ചെയ്യുമ്പോൾ save ചെയ്യാം 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള Joyalukkas സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
7: Joyalukkas, world's favorite jeweler.
8: You're listening to Radio Suno.
9: Kattarle favorite radio station, Radio Suno. Kettu kettu kootu koodam.

0: വചനങ്ങളിലൂടെ.
1: പൂവാടിയിലെ പുഷ്പങ്ങളാണ് കുരുന്നുകൾ, അവരോട് കരുണ കാണിക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: 91.7 FM.
1: Brought to you by Safari. World class shopping experience. Doha, Qatar. And
2: shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
3: ഗുഡ് ആഫ്റ്റർനൂൺ. അമേസിംഗ് ഒരു ആഫ്റ്റർനൂൺ വിഷസ് ദാ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഇത് മാറ്റണി മാഷപ്പിന്റെ ടൈം സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈദ് ബേസ് ചെയ്തിട്ട്, അതായത് പെരുന്നാള് ബേസ് ചെയ്തിട്ട് വരുന്ന ആ ഒരു ലോഞ്ചും കാര്യങ്ങളും, സിനിമ ഏതൊക്കെയാണ് വരാൻ പോകുന്നത്, ഇതൊക്കെ അറിയാനായിട്ട് ഒത്തിരി പേര് വെയിറ്റിംഗ് ആണ്. സിനിമ വിശേഷങ്ങളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട്, സ്പെഷ്യലി പുതിയ സിനിമകളുടെ വിശേഷങ്ങളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കാട്ടാളൻ മൂവിയുടെയൊക്കെ തന്നെ ഒരുപാട് ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പോകുമ്പോൾ, ഇന്ന് ചെറിയൊരു ഓർമ്മപ്പെടുത്തലുള്ളത്, യെസ്, നമ്മുടെ ലക്കി വിന്നേഴ്സിന് ഇന്ന് ചോദിക്കുന്ന ആ ഒരു ആൻസർ, ആ ചോദ്യത്തിൻ്റെ ആൻസർ കറക്റ്റായിട്ട് പറയുന്ന ലക്കി വിന്നേഴ്സ് കാത്തിരിക്കുന്നത് കാട്ടാളൻ സിനിമയുടെ ടിക്കറ്റ്സ് ആയിരിക്കും എന്ന് ഓർമ്മിച്ചുകൊണ്ട് ദേ ഞാനും മാറ്റണി മാഷപ്പ് അങ്ങ് ആരംഭിക്കുകയാണ്. ആ ഒരു ഡ്രൈവിൽ ഇങ്ങനെ ദേ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സിനിമാ ലോകത്തെ വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അറിയാത്ത, നമ്മൾ ചകഞ്ഞ് ഒരുപാട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരുപാട് വിശേഷങ്ങളും അറിയാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ ദാ ഇപ്പോൾ മാറ്റണി മാഷപ്പിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നു. സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now, available on Amazon Music.
2: The Big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ്.
1: This is only on
0: Radio Suno 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
5: shine smarter this season with Malabar Gold and Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.

0: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. മാറ്റിനി മാഷ്മിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 3 മണി കഴിഞ്ഞ 17:18 ആവുന്ന ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് സിനിമാ ലോകത്തെ വിശേഷങ്ങൾ അറിയാനായിട്ടാണ്. എസ്പെഷ്യലി കാട്ടാളൻ എന്നുള്ള ആ ഒരു സിനിമ, ആന്റണി പെപ്പി ഏറ്റവും മനോഹരമായിട്ട് എത്തുന്ന ഒരു സിനിമയാണെന്നറിയാം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആ ഒരു ആദ്യത്തെ പ്രിൻസിപ്പൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഷൂട്ട് നടന്നിട്ടുള്ള സമയം മുതൽ തന്നെ 2025 സെപ്റ്റംബർ മുതൽ തന്നെ ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങിൽ തന്നെയാണ്. ടെക്നിക്കൽ പരമായിട്ടും ഒരുപാട് കാര്യങ്ങളാണ് ചിത്രത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ അതെന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് വി വിൽ ഹാവ് ടു വെയിറ്റ് ഫോർ ദ മൂവി. ആ മൂവിയുടെ കാര്യത്തിൽ ഒക്കെ തന്നെ ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഓഫ്കോഴ്സ് എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം നമ്മളൊക്കെ സന്തോഷിച്ചിരിക്കുകയാണ് ഒരു ഫെസ്റ്റീവ് സീസൺ ഇങ്ങനെ വരുമ്പോൾ. അപ്പോൾ ആ ഒരു ഫെസ്റ്റീവ് സീസൺ നമ്മുടെ കൂടെ എപ്പോഴും പതിവ് പോലെ തന്നെ ഒരു ഭാഗമാകാനായിട്ട് ദ ഈ ഒരു ഇവൻറ്റിൽ ജോയിൻ ചെയ്യാനായിട്ട് മറക്കണ്ട, ബിക്കോസ് ദിസ് ഈസ് ദ 5th സീസൺ.
1: റെസ്റ്റോറന്റ് പാർട്ണർ
2: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
1: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വില കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
3: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
4: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മ ഹോൾസെയിൽ Market at Salva Road.
1: Golden, flaky, irresistible snacks croissant from Cubic. Baked to perfection, filled with delicious chocolate anytime, snacks time.
3: And
1: Grand Mall Hypermarket.
5: Supported by Ajwa Native Supermarket. Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
0: ഈ ഒരു ഈദ് കുറച്ചുകൂടി കളർഫുള്ളാക്കാനായിട്ട് നമുക്ക് ഈദ് മജ്ലിസിൽ ഒരുമിച്ച് കൂടാം. അപ്പോൾ പെട്ടെന്ന് ദാ ഫോൺ എടുത്ത് ഈദ് മജ്ലിസ് എന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. 5000917 ഇഫ് യു ആർ വിത്ത് യുവർ ഫാമിലി. ഒരുപാട് സന്തോഷം. അപ്പോൾ ഫാമിലി ആയിട്ട് വന്ന് ജസ്റ്റ് ഒന്ന് ഈദ് മജ്ലിസ് സന്തോഷത്തോടെ കൈ നിറയെ സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ടൈം തന്നെയാണ്. അപ്പോൾ ഒരുമിച്ച് ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ നമുക്ക് ആ ഒരു ബ്യൂട്ടിഫുൾ ഇവൻറ്റ് പ്ലാൻ ചെയ്യാം. ഇവൻറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിലൊക്കെ ഞാൻ ഡീറ്റെയിൽ തന്നെയായിട്ട് പറഞ്ഞു തരാം. ബട്ട് ഈ ഒരു പോയിന്റിൽ പെട്ടെന്ന് ഫോൺ എടുത്ത് 5000917 ഈദ് മജ്ലിസ് എന്ന് ടൈപ്പ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ ആ ഒരു വെയ്റ്റിങ്ങിലേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത്. ആൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് കമ്മിങ് അപ്പ് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
4: റെസ്റ്റോറന്റ് പാർട്ണർ
5: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് വിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
4: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വില കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
6: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
7: റാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് and spices. Visit Bradma Wholesale Market at Selva Road.
4: Golden, flaky, irresistible snacks croissant from Cubic. Baked to perfection, filled with delicious chocolate anytime, snacks time.
7: And
4: Grand Mall Hypermarket,
3: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
8: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
9: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
10: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
11: Joy Alukas 917 evenings
12: presented by Joy Alukas, world's favorite jeweler.
13: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
14: Khatrine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfoon Madgut thodangi authentic Arabic cuisine de rizhi ariyam. Call 4001707
15: in association with
16: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
17: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ outdoor campingനും barbecuesനും ആവശ്യമായതെല്ലാം ഒരുക്കി Daiso.
18: Daiso, let's make every outing unforgettable.
19: And
20: Marza Hypermarket, be fresh, be you. Visit your nearest store today.
21: Hi, namaskaram. ഞാൻ മനോജ് കെജിയൻ.
22: ദിഗംബരൻ.
23: തിരനുരയും ചുരുൾ മുടി.
24: You are listening to
25: Radio Sino 91.7 FM.

with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.

0: Radio Sunil. Radio Sunil. 91.7 FM. Qatar's favorite radio station. പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. May 27 മുതൽ June 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
2: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
3: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ.
2: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
4: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
2: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
3: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
2: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM-ൽ ദ മാറ്റിനി മാഷപ്പിന്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. അങ്ങനെ ദേ ഒരു ആഘോഷത്തിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ മറ്റൊരു ആഘോഷത്തിന്റെ കാര്യം തന്നെയാണ്. ബട്ട് ദെൻ യെസ്, ഇതിന് കുറച്ച് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം അയക്കാനായിട്ട് മറക്കണ്ട. 5000-00917-ലേക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കാട്ടാളൻ സിനിമയിൽ നമ്മുടെ പെപ്പയുടെ പേരെന്താണ്, സിനിമയിൽ ഒറിജിനലി ക്യാരക്ടർ നെയിം എന്താണ് എന്നുള്ള ചോദ്യമായിരുന്നു. വൈ? ബിക്കോസ് പെപ്പയുടെ ഒറിജിനൽ പേര് തന്നെയാണ് സിനിമയിൽ ആ ഒരു ക്യാരക്ടറിനും നൽകിയിരിക്കുന്നത്, ആന്റണി വർഗീസ് എന്നുള്ള പേര്. ബട്ട് ഇന്നത്തെ ചോദ്യം അഗെയിൻ സംതിങ് റിലേറ്റഡ് ടു ആന്റണി പെപ്പ തന്നെയാണ്. നമ്മുടെ സ്വന്തം പെപ്പ ചെയ്തിരിക്കുന്ന സിനിമകളുടെ കൗണ്ട് ആണ് എനിക്ക് അറിയേണ്ടത്. 2025 വരെ, സോ 2026 ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന സിനിമയും ആൻഡ് ഒരെണ്ണം പ്രൊഡക്ഷനിലുണ്ട്. അപ്പൊ ആ സിനിമകളൊന്നും കണക്ക് കൂട്ടണ്ട. 2025 വരെ പെപ്പ ചെയ്തിരിക്കുന്ന സിനിമയുടെ കൗണ്ട് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വൈ? ബിക്കോസ് ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് ഈ ഒരു വീക്കെൻഡ്, സ്പെഷ്യലി ആ ഒരു പെരുന്നാൾ റിലേറ്റ് ചെയ്ത് വരുന്ന വീക്കെൻഡ് നമുക്ക് കാണാൻ കാട്ടാളൻ മൂവി റെഡിയാണ്. മൂവി ടിക്കറ്റ്സും റെഡിയാണ്. ലക്കി വിനേഴ്സ് ആരൊക്കെയാണെന്ന് അറിയാനായിട്ട് ഞാനും വെയിറ്റിംഗ്. സോ ആൻസേഴ്സ് അയച്ചു തുടങ്ങിക്കോളൂ 5000-00917-ലേക്ക്. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പച്ചമാങ്ങ, നാട്ടുമാവിലെ മാങ്ങ.
1: ആഹാ, ഇന്ന് പാട്ടും പാടിയാണല്ലോ ഷോപ്പിംഗിന് പോകുന്നത്.
0: പിന്നല്ലാതെ മർസേല കിട്ടിൽ ആൻഡ് മാംഗോ ഫെസ്റ്റിനാ പോകുന്നത്.
2: അറുപതിൽ പരം വെറൈറ്റി മാങ്ങകൾ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. ഒപ്പം മാങ്ങ ഉപ്പിലിട്ടത്, ജ്യൂസുകൾ തുടങ്ങി എല്ലാ മാംഗോ ഐറ്റംസും മർസ മാംഗോ ഫെസ്റ്റിവലിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മർസ മാംഗോ ഫെസ്റ്റിവൽ മെയ് 30 വരെ. മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
3: The big, big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
4: Joyalukkas, world's favorite jeweler.
5: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സന സിഗ്നൽ നിയർ അൽമീര.
6: എല്ലാവർക്കും നമസ്കാരം, ഞാൻ പ്രിയാമണിയാണ്.
7: യു ആർ ലിസ്ണിംഗ് ടു

0: കതാഷ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: ഇന്റർനാഷണൽ ഡേ ഓഫ് ഫുട്ബോൾ ഇൻ അസോസിയേഷൻ വിത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് അക്കാദമി. എലീറ്റ് ടീം സെലക്ഷൻ ട്രയൽസിനായി കോൺടാക്ട് 3343 3597. ഫോർ മോർ ഡീറ്റെയിൽസ് വിസിറ്റ് blasterskatha.com.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
2: വെൽക്കം ബാക്ക്. അങ്ങനെ മാറ്റിനി മാഷം കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആകുമ്പോൾ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് അഷ്ടമിയാണ്. പക്ഷേ ഇവിടെ ഒരാൾ ചോദ്യം ചോദിച്ചു വെച്ചിരിക്കുകയായിരുന്നു, അതിന്റെ ആൻസറിലേക്ക് എത്തിയിട്ടില്ല. അല്ലേ സന്ദീപ്?
3: ആൻസറിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ഒരു ആൻസർ പറയുന്ന ലക്കി വിന്നറിനെ കാത്തിരിക്കുന്നത് കാട്ടാളം സിനിമയുടെ ടിക്കറ്റ്സ് ആണ്. ഞാൻ ചോദിച്ചു ചോദ്യതായിരുന്നു ആന്റണി പെപ്പെ, കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു ആന്റണി പെപ്പയുടെ കാട്ടാളൻ മൂവിയുടെ പേര്, അതിന്റെ അകത്തുള്ള ക്യാരക്ടർ നെയിം എന്താണെന്നുള്ളത്. അത് ആന്റണി വർഗീസ് എന്ന് തന്നെയാണ് ഒറിജിനൽ പേര് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ ചോദിച്ചിരുന്നത് ആന്റണി പെപ്പെ 2025 ആ ഒരു കാലയളവിൽ അഞ്ച് വരെ അഭിനയിച്ചിരിക്കുന്ന റിലീസായിട്ടുള്ള സിനിമകൾ എത്രയാണെന്നുള്ളതാണ്.
2: അപ്പൊ അതിന്റെ ആൻസേഴ്സ് ആണ് ഇവിടെ കുറെ വന്നിരിക്കുന്നത്. 11, 12, 13, 14, 15, 16 അങ്ങനെ
3: ഏറ്റവും അധികം വന്നേക്കുന്നത് 13, 14 ആയിരിക്കും. യെസ്, റിലീസ്ഡ് ആയിട്ടുള്ളത് 14 ആണ്.
2: 14 സിനിമകൾ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. എന്തായാലും അതിൽ നിന്നും നമ്മളൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വിന്നറിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും.
3: ലീഡ് റോളില് 13 സിനിമകളും ഒരെണ്ണം ഒരു ക്യാമിയോ ആണ്, ബട്ട് സ്റ്റിൽ അത് നമുക്ക് കൂട്ടാലോ.
2: ഓക്കെ,
3: അപ്പൊ 14 സിനിമകൾ.
2: അങ്ങനെ 14 സിനിമകൾ എന്ന് പറഞ്ഞവരിൽ നിന്നും ഞങ്ങൾ എന്തായാലും സെലക്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ സന്ദീപ് വൈൻഡപ്പ് ചെയ്ത് പോകുമ്പോൾ എനിക്കിനി കുറച്ചധികം സിനിമാ വിശേഷങ്ങളും അതിൽ തന്നെ കുറച്ച് ഈ പറഞ്ഞ പോലെ ചോദ്യവും ഉത്തരവും ഒക്കെ ആയിട്ട് നമ്മൾ ഇനി നമ്മുടെ ഇവിടുത്തെ സിനിമാ കഥ തുടങ്ങാനായിട്ട് പോവാണ്. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗായകരിൽ ഒരാളുടെ ബർത്ത്ഡേ ആണ്. അത് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഏതൊരു മലയാള സിനിമ ഇക്കാലത്തെയും ഹിറ്റ് സിനിമകൾ ഇറങ്ങിയിരിക്കുന്നത് നമ്മളിപ്പോഴും ഓർത്തെടുക്കുമ്പോൾ അതിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു അടിപൊളി പാട്ട് എന്തായാലും ഉണ്ടാവും. അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെയൊക്കെ തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള

എം ജി ശ്രീകുമാർ എന്ന് പറയുന്ന ഫാസ്റ്റ് സോങ് ആണെങ്കിലും മെലഡി സോങ് ആണെങ്കിലും ക്ലാസിക്കൽ ആണെങ്കിലും എല്ലാം ഒരുപോലെ പാടാൻ കഴിവുള്ള എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ഗായകൻ തന്നെയാണ് എം ജി ശ്രീകുമാർ എന്ന ശ്രീയേട്ടൻ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള റിയാലിറ്റി ഷോസിലൂടെയൊക്കെ തന്നെ ഇപ്പം എനിക്കൊന്ന് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഭയങ്കര ഇഷ്ടമാണ് എം ജി ശ്രീകുമാർ എന്ന് പറയുന്ന ഗായകൻ. അപ്പോൾ ഇക്കാലത്തെയും ഹിറ്റ് സോങ്സിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിനെ കുറിച്ചിട്ടും ഒക്കെ തന്നെ പറയാനായിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുക ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005.
1: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. May 27 മുതൽ June 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
2: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
3: ഹായ്, ഞാൻ രാജലക്ഷ്മി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar.
5: And shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.

0: ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
1: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 കത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 കത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
0: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ് ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം ആഘോഷമാക്കൂ.
2: ലുലു, where the world comes to shop. Just feel like
0: you're മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
3: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: This is Matinee Rush.
7: Radio Suno 91.7 FM.
8: Brought to you by Safari, world class shopping experience, Doha, Qatar,
9: and shine smarter this season with Malabar Gold and Diamonds Smart Exchange. Making charges മാത്രം pay ചെയ്തു നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും swap ചെയ്യൂ dazzling new designsുമായി.
10: വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. അഷ്ടമിയാണ് കൂടെയുള്ളത്. അങ്ങനെ നമ്മൾ ഈ മാറ്റിനി മാഷപ്പിൽ കുറച്ച് മുൻപ് ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ പാട്ടുകൾ നമുക്ക് വേണ്ടി പാടിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് എം ജി ശ്രീകുമാർ എന്ന് പറയുന്നത്.

ഈ ചെറിയ ലൈനിന്റെ ആ ഒരു എൻഡിങ് പോർഷൻ പോലും കുറച്ചൊന്ന് സ്പീഡ് കൂടുമ്പോഴത്തേക്കും അത് പാടാനായിട്ട് നമ്മളിങ്ങനെ ഓരോ വാക്കുകൾ പഠിച്ചെടുക്കും. കാരണം അത് എം ജി ശ്രീകുമാർ പാടി അത്രയ്ക്ക് രസമായിട്ട് വെച്ചിട്ടുള്ള സംഭവമാണ്. നമ്മൾ പാടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പാട്ട് അറിയാവുന്നവർ പാടാൻ ശ്രമിക്കുമ്പോഴത്തേക്കും തന്നെ അത് ഭയങ്കര ഒരു ഡിഫിക്കൾട്ടാക്കി വെക്കുന്ന കുറച്ച് പാട്ടുകളുണ്ട്. അത്രയധികം നല്ല ലിറിക്സും ഈ പറഞ്ഞ പോലെ ബിച്ചു തിരുമല പോലുള്ള അതിഗംഭീരമായിട്ടുള്ള ലിറിസിസ്റ്റുകൾ സൂപ്പറായിട്ടുള്ള പാട്ടുകൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ കുറേ ഫാസ്റ്റായിട്ടുള്ള ലിറിക്സ് ഇപ്പോഴത്തെ ഒരു വാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റാപ്പിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അക്കാലത്തെ ഒരു പോപ്പുലർ റാപ്പർ എന്ന് വേണമെങ്കിൽ നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് അല്ലാത്ത റാപ്പർ, പക്ഷെ നേരെ തിരിച്ച് പ്ലേ ബാക്ക് സിംഗിങ് എന്ന് പറയുമ്പോഴും ഇപ്പോഴത്തെ റാപ്പിംഗ് സത്യത്തിൽ അന്നത്തെ ഈ ലിറിക്സും കാര്യങ്ങളൊക്കെ ആരെ കൊണ്ടെങ്കിലും പറ്റുമോ? അത് ഓൺലി വൺ ആൻഡ് ഓൺലി ജസ്റ്റ് എം ജി ശ്രീകുമാർ തിങ്ങായിരുന്നു.

0: ഭയങ്കര മുത്തുകണക്കൊരു കൊച്ചുകിടാത്തൻ ഉദിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം സാഗര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിടത്തി.
1: എന്താണല്ലേ ഓരോ വാക്കുകളും കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വരും, ഒരു ശ്വാസം വിടാതെ പാടേണ്ടി വരും. അങ്ങനെ പാടി വെച്ചിരിക്കുന്ന ഒരുപാട് പാട്ടുകളുണ്ട് എം ജി ശ്രീകുമാർ എന്ന് പറയുന്നപ്പോൾ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ചധികം പാട്ടുകൾ തന്നെയായിരിക്കും എന്തായാലും കേൾക്കാനായിട്ട് പോകുന്നതും. പിന്നെ ബാക്കി പറഞ്ഞ പോലെ ഇൻ ഡെപ്ത് ആയിട്ട് നമുക്ക് എന്തായാലും എം ജി ചേട്ടൻ്റെ കുറേ പാട്ടുകൾ സുനോ മെലഡീസിലും ഇന്ന് കേൾക്കാനായിട്ടുണ്ട്, കഥകൾ കേൾക്കാനായിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഞാൻ വിചാരിച്ചു ഈ ഒരു കൈൻഡ് ഓഫ് മലയാളം ഒരു റാപ്പർ കൈൻഡ് ഓഫ് പാട്ടുകൾ നമുക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നിട്ടില്ല. എം ജി ശ്രീകുമാറിന്റെ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളിൽ ഒന്ന് തന്നെ ഇപ്പൊ കേൾപ്പിക്കാം. ഈ പറക്കും തളികയിൽ നിന്നും ഈ ഒരു പാട്ടിലേക്ക് തന്നെ നമുക്ക് പോയാലോ. ഏ അപ്പൊ ഈ ഒരു സൂപ്പർ പാട്ട് കേൾക്കുമ്പോ ഈ പറക്കും തളിക ഓർമ്മ വരുന്നുണ്ടാവും, ആ ബസ് ഓർമ്മ വരുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു പാട്ട് കേട്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ ഈ ഒരു ഈവനിങ് ഡ്രൈവ് എൻജോയ് ചെയ്യാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ.
5: ആഹാ, ഇന്ന് പാട്ടും പാടിയാണല്ലോ ഷോപ്പിങ്ങിന് പോകുന്നത്.
4: പിന്നല്ലാതെ മാർസേല കിട്ടിലൻ മാംഗോ ഫെസ്റ്റിനാ പോകുന്നത്.
6: വെറൈറ്റി മാങ്ങകൾ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. ഒപ്പം മാങ്ങ ഉപ്പിലിട്ടത്, ജ്യൂസുകൾ തുടങ്ങി എല്ലാ മാംഗോ ഐറ്റംസും മർസ മാംഗോ ഫെസ്റ്റിവലിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മർസ മാംഗോ ഫെസ്റ്റിവൽ May 30 വരെ. മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
7: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
8: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
7: പോൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
9: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുപൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
7: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ May 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
10: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
11: ഹായ്, അസ്സലാമലൈക്കും, ഞാൻ സജ്ല
12: സലീം.
11: കേട്ടുകൂടാം.
13: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
14: Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.

0: rate update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22 only at Sky Jewelry.
1: ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ഇങ്ങനെയാണ്. 24 ക്യാരറ്റ് ഗോൾഡ് 550.50 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 507.50 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 481 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 415 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ബൈ സ്കൈ ജ്വല്ലേഴ്സ്.
2: This is Radio Sunoo 91.7 FM, Qatar's happiness frequency. Now available on Spotify
0: and
2: Gaana.
0: The biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സന സിഗ്നൽ നിയർ അൽമീര.
5: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
6: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രിയാണ്.
5: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
7: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
5: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
6: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
5: ദൃശ്യം 3 വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.

0: നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
1: റെസ്റ്റോറന്റ് പാർട്ണർ
2: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
1: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ ഖദീം, ഡൈസോ ജപ്പാൻ.
3: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
4: ബ്രാഡ്മാ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മാ ഹോൾസെയിൽ മാർക്കറ്റ് അറ്റ് സൽവ റോഡ്.
1: ഗോൾഡൻ ഫ്ലേക്കി ഇറസിസ്റ്റിബിൾ സ്നാക്സ് ക്വാസോ ഫ്രോം ക്യൂബേക്ക്, ബേക്ക് ടു പെർഫെക്ഷൻ ഫിൽഡ് വിത്ത് ഡെലിഷ്യസ് ചോക്ലേറ്റ് എനി ടൈം സ്നാക്സ് ടൈം.
5: ആൻഡ്
1: ഗ്രാൻഡ് മോൾ ഹൈപ്പർമാർക്കറ്റ്
6: സപ്പോർട്ടഡ് ബൈ അജ്വ നേറ്റീവ് സൂപ്പർ മാർക്കറ്റ്, ഖത്താസ് ലാർജസ്റ്റ് കളക്ഷൻ ഓഫ് ഹെൽത്തി പ്രോഡക്ട്സ് ആൻഡ് 90s സ്നാക്സ് ഐറ്റംസ്. വിസിറ്റ് ഷോറൂം അറ്റ് ബർവ വില്ലേജ് ഓർ ഷോപ്പ് ഓൺലൈൻ അജ്വ ഡോട്ട്.

എല്ലാവരുടെയും പ്രിയപ്പെട്ട പാട്ടുകാരൻ, മാത്രമല്ല മികച്ച ഒരു സംഗീത സംവിധായകൻ, ഒപ്പം തന്നെ ടെലിവിഷൻ ഷോയിലൂടെ ജനപ്രിയനായിട്ടുള്ള ഒരു ജഡ്ജ്, അങ്ങനെ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ അവതാരകനായിട്ട് പോലും എത്തിയിട്ടുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ സ്വന്തം എം ജി ശ്രീകുമാർ എന്ന് പറയുന്നത്. അപ്പം ഇന്ന് എം ജി ശ്രീകുമാറിൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ അദ്ദേഹം തന്നെ ഒരു രസകരമായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് പറഞ്ഞൊരു സംഭവം എൻ്റെ മൈൻഡിലേക്ക് വരായിരുന്നു. അതായത് ഇപ്പം നമുക്ക് അറിയാം മലയാളത്തിലും തമിഴിലും ഒക്കെ തന്നെ അദ്ദേഹം ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിനെ കുറച്ചും കൂടി ഒരു വൈഡർ സ്പേസിലേക്ക് ഒറ്റൊരു ഹിന്ദി മൂവി അല്ലെങ്കിൽ ഒരു ഒറ്റൊരു വരിയിലൂടെ തന്നെയാണ്, ഒരു ചെറിയൊരു ഹുക്ക് ലൈനിലൂടെ തന്നെയാണ് എല്ലാവരിലേക്കും ഇന്ത്യ ഒട്ടാകെ ആകെ മൊത്തത്തിൽ എം ജി ശ്രീകുമാർ എന്ന് പറയുന്നൊരു ഒരു പേരിലേക്ക് എത്തിയത്. പക്ഷേ മലയാളത്തിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു പീക്ക് സ്റ്റേജിൽ തന്നെയായിരുന്നു അപ്പോൾ എം ജി ശ്രീകുമാർ ഉണ്ടായിരുന്നത്. സംഭവം ആള് AVM RR സ്റ്റുഡിയോയിൽ ജസ്റ്റ് ഒരു പാട്ട് പാടാൻ വേണ്ടി പോയപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി കൂടെ ഉണ്ടായിരുന്നു. ആളിങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ ഷെയർ ചെയ്തൊരു കഥയാണ് കേട്ടോ. അദ്ദേഹം പാട്ടൊക്കെ പാടിക്കഴിഞ്ഞതിന് ശേഷം ഒരു ഓട്ടോയിൽ കയറി നേരെ പോകുന്ന വഴിയിൽ ഗിരീഷ് പുത്തഞ്ചേരി പറയുകയാണ് AR റഹ്മാൻ്റെ അടുത്ത് പോകണം, ആള് എൻ്റെ അടുത്ത് രണ്ട് ലൈൻ എഴുതാൻ. ഒക്കെ പാടിക്കഴിഞ്ഞതിന് ശേഷം ഒരു ഓട്ടോയിൽ കയറി നേരെ പോകുന്ന വഴിയിൽ ഗിരീഷ് പുത്തഞ്ചേരി പറയുകയാണ് AR റഹ്മാൻ്റെ അടുത്ത് പോകണം, ആള് എൻ്റെ അടുത്ത് രണ്ട് ലൈൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ട് വരി

ലൈനാണ്, ഇതൊന്ന് പാടിത്തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അത് പാടിക്കൊടുത്തു. 4:00 പരിപാടി കഴിഞ്ഞു. പുറത്തെത്തിയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ആ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന പൈസയേക്കാൾ 3 ഇരട്ടി പൈസയാണ് അന്ന് ആ ഒരു 4 ലൈൻ അദ്ദേഹം പാടിയപ്പോഴത്തേക്കും AR റഹ്മാൻ സ്റ്റുഡിയോയിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയത്.

ദിൽസെന്ന് പറയുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള ആ ഒരു മൂവിയുടെ ഈ ഒരു പാട്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോങ്ങിലെ ഏറ്റവും ഹുക്ക് ലൈൻ തന്നെയാണ് അദ്ദേഹം പാടിയിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം അന്ന് അറിഞ്ഞിരുന്നില്ല പാടിയത് ലതാ മങ്കേഷ്കറിൻ്റെ കൂടെയുള്ള ആ ഒരു ഡുവറ്റ് സോങ് ആണെന്നുള്ള കാര്യം. അത് പിന്നീടാണ് അദ്ദേഹം അറിയുന്ന പോലും, തിരിച്ചറിയുന്ന പോലും. സോ ഈ ഒരു കഥ ഭയങ്കര രസകരമായിട്ട് ഒരു ഷോയിൽ അദ്ദേഹം പറയുന്ന കേട്ടത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്ദേഹം ആ ഒരു ഒരു മ്യൂസിക്കിന് കുറച്ചൊരു ഒരു മലയാളി ഫ്ലേവർ കൊടുത്തത്. എനിക്ക് തോന്നുന്നു Nobody was there at that time better than MG Srikumar to do this. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും അടിച്ചുപൊളി പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ നമ്മൾ പറഞ്ഞു, അതിനോടൊപ്പം തന്നെ ഈ ഒരു പാട്ടിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. പക്ഷെ ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഒരുപാട് ഒരുപാട് മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളുണ്ട്. ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അദ്ദേഹത്തിൻ്റെ മെലഡി ഏതാണെന്ന് എനിക്കൊന്ന് മെസ്സേജ് അയക്കാമോ? 5000 9

അക്കുയിലെ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എം ജി ശ്രീകുമാർ എന്ന് പറയുമ്പോൾ തന്നെ ഇത്രയും അധികം ഫാസ്റ്റ് സോങ്സ് നമ്മുടെ മനസ്സിലേക്ക് വരികയാണല്ലേ. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് ആണ്, എനർജറ്റിക് ആയിട്ടുള്ള സോങ് ആണ്. ഏതൊരു നിമിഷവും അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ഈ ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ വരും.

നിങ്ങള് പാടിക്കോ, സ്വന്തമായിട്ട് അവിടെ കാറിലിരുന്ന് എൻജോയ് ചെയ്തോളൂ. പക്ഷെ എനിക്കറിയാം ആ ഒരു ഫ്ലോയിൽ നമ്മുടെ വയലിൽ ഇങ്ങനെ വന്നു പോവും, നമ്മളിങ്ങനെ അതിന്റെ കൂടെ പാടിപ്പോവും. ആ ഒരു വരികളൊക്കെ തന്നെ വയലിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ നേരെ പാടിക്കോളൂ. പാടുന്നതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ആലോചിക്കാം, ഇത്രയധികം ഫാസ്റ്റ് സോങ്സും കാര്യങ്ങളൊക്കെ തന്നെ പാടിയിട്ടില്ല നമ്മുടെ സ്വന്തം എം ജി ശ്രീകുമാറിന്. പക്ഷെ നാഷണൽ അവാർഡ് കിട്ടിയതാണെങ്കിലും ഈവൻ സ്റ്റേജ് അവാർഡ് കിട്ടിയതാണെങ്കിലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സത്യത്തിൽ സ്ലോ ട്രാക്കുകൾ, അല്ലെങ്കിൽ ഏറ്റവും നമ്മുടെ മനസ്സിന് തൊട്ടി എന്താ പറയുക തൊട്ട് തലോടി ഭയങ്കരമായിട്ട് കരയിപ്പിച്ചിട്ടുള്ള അങ്ങനത്തെ പാട്ടുകൾക്കാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് അവാർഡുകൾ ലഭിച്ചിട്ടുള്ളത്.

1991 ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എൺപത്തിഒൻപതിലെ ലഭിച്ചിട്ടുള്ളത് ഈ ഒരു സോങ്ങിനാണെങ്കിൽ നാഷണൽ അവാർഡ് വരെ എത്തിയിട്ടുള്ള സിനിമകൾ നോക്കുമ്പോൾ ആദ്യം കിട്ടിയത് ഏത് സിനിമയാണെന്ന് നിങ്ങൾ പറയൂ. 5000917 വേഗം ഇപ്പൊ തന്നെ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. രണ്ടാമത്തെ നാഷണൽ അവാർഡ് ഈ പാടിനായിരുന്നേ.

വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അന്ന് ആ ഒരു നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആദ്യം കിട്ടിയ അദ്ദേഹത്തിന്റെ നാഷണൽ അവാർഡ് എന്ന് പറയുന്നത് 1990s. അത് നാഥരൂപിണി ശങ്കരി പാഹിമാം. ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ സോങ് ആണ്. ആ ഒരു പാട്ടിനാണ് അദ്ദേഹത്തിന് ആ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പാട്ടുകളൊക്കെ തന്നെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും മറ്റ് ചില പാട്ടുകൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മെലഡി സോങ്സ് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരും. കുറച്ച് നേരമായിട്ട് ഇവിടെ സോണി മെസ്സേജ് കൊണ്ടിരിക്കുകയാണ്, അഷ്ടമി ഈ ഒരു പാട്ട് പ്ലേ ചെയ്യണേ, പ്ലീസ് പ്ലീസ് പ്ലീസ് പ്ലീസ്.

അതിനോടൊപ്പം മറ്റു ചില പാട്ടുകൾ കൂടി വന്നിട്ടുണ്ട്. എനിക്ക് എല്ലാം പ്ലേ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് ഭയങ്കര സംശയമാണ്. ഐ വിൽ ട്രൈ മൈ മാക്സിമം. ഒരുപാട് സിനിമകൾ അല്ലെങ്കിൽ അതിന്റെ ഓർമ്മകളൊക്കെ തന്നെ എം ജി ശ്രീകുമാറായി കണക്റ്റഡ് ആണ് നമുക്കെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റാം. അത് പറയാൻ പറ്റുമോ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ സിനിമകളാണെങ്കിലും മമ്മൂക്കയുടെ സിനിമകളാണെങ്കിലും മറ്റേതൊരു മൂവിയിലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചില ചില മൊമെന്റുകൾ, നമ്മളത് കാണാനായിട്ട് പോയിട്ടുള്ള, നമ്മൾ കുട്ടിക്കാലം മുതൽ പാടിയിട്ടുള്ള പാട്ടുകൾ, ടി വിയിൽ പാട്ട് വരുമ്പോൾ കാത്തിരുന്ന അല്ലെങ്കിൽ റേഡിയോയിൽ കേൾക്കാൻ വേണ്ടി കാത്തിരുന്ന ഒരുപാട് പാട്ടുകൾ ഉണ്ടാവും. അതിൽ ഭൂരിപക്ഷവും ചിലപ്പോൾ എം ജി ശ്രീകുമാർ സോങ്സ് തന്നെയായിരിക്കും.

എന്തായാലും ഞാൻ കുറച്ച് മെലഡിയിലേക്ക് ഒന്ന് കടന്നപ്പോഴത്തേക്ക് ഇവിടെ ചന്ദനമണി ഒന്ന് വെച്ച് തരുമോ, അത് അതുപോലെ ഗോവിന്ദ കുറച്ച് കേട്ടില്ലെന്ന് തോന്നുന്നു, അതൊന്ന് വെച്ച് തരുമോ. ഇതിപ്പോൾ ഓൾറെഡി പ്ലേ ചെയ്തതേ ഉള്ളൂ കേട്ടോ ചില പാട്ടുകളൊക്കെ, അതുകൊണ്ട് ചിലർ മിസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ കുഴപ്പമില്ല, ബാക്കി എല്ലാ എം ജി ശ്രീകുമാർ പാട്ടുകളും ഒക്കെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റുന്നതായിരിക്കും ഇന്ന് 9 മണി മുതൽ സുനോ മെലഡീസിൽ. കാരണം ബോവി നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത് എം ജി ശ്രീകുമാറിൻ്റെ കുറച്ചധികം പാട്ടുകളൊക്കെ തന്നെ കേൾപ്പിച്ച് കഥകളൊക്കെ പറഞ്ഞ് കൂടെ തന്നെ ഈ ഒരു റേഡിയോ സുനോയിൽ ഒപ്പം ഉണ്ടാവുന്നതായിരിക്കും. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് എം ജി ശ്രീകുമാറിൻ്റെ പാട്ട് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചിത്ര ചേച്ചിയുടെ പാട്ട് എന്ന് പറയില്ല, അതേപോലെ ഞാൻ ശ്രീയേട്ടൻ്റെ പാട്ടെന്നായിരുന്നു പറയാറുള്ളത്. അത് നോട്ട് ചെയ്ത് ആ സമയത്ത് ഒരാൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്ര ഇഷ്ടമാണ് എം ജി ശ്രീകുമാർ സോങ്സ് എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും എൻജോയ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പം അദ്ദേഹത്തിനൊരു വലിയ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ മാറ്റിംഗ് മാഷപ്പ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്താലോ. അപ്പം നമുക്ക് നേരെ പോകാം. കുറച്ച് മുൻപ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അഗ്നിദേവൻ സിനിമയിൽ നിന്നുള്ള ആ ഒരു പാട്ടിലേക്ക്.

0: ബിസിനസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: ഇന്റർനാഷണൽ ഡേ ഓഫ് ഫുട്ബോൾ ഇൻ അസോസിയേഷൻ വിത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് അക്കാദമി. എലീറ്റ് ടീം സെലക്ഷൻ ട്രയൽസിനായി കോൺടാക്ട് 3343-3597. ഫോർ മോർ ഡീറ്റെയിൽസ് വിസിറ്റ് blasters.qatar.com.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by Joy Alukas, world's favorite jeweler.
1: Joy Alukasil gold and diamond jewelry purchase cheyumbol. Save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfoon, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707.
3: In association with
4: Commercial Bank. Your future grows when your savings grows. Save more. Dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
6: ഡൈസോ, let's make every outing unforgettable.
7: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
9: ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. അമേസിംഗ് ആയിട്ടുള്ള ഒരു ഈവനിങ് വിഷസ് ദാ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനു 91.7 എഫ്എമ്മിൽ. ഇത് 917 ഈവനിങ്സ് ഇൻ ടൈം. അങ്ങനെ ദാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു ഈവനിങ് അല്ലേ. മെയ് 25 തിങ്കളാഴ്ച ദിവസം ഏറ്റവും മനോഹരമായിട്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, നമ്മൾ ഒരുപാട് ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് ഒന്ന് സെറ്റായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ദാ അപ്ഡേറ്റഡ് ആയിട്ട് ചുറ്റും നടക്കുമ്പോൾ ആ ഒരു അപ്ഡേറ്റ്സുമായിട്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം 917 ഈവനിങ്സിലൂടെ നിങ്ങളുടെ കൂടെ ഞാൻ ജോയിൻ ചെയ്യുന്നത്. ബട്ട് ദെൻ ഈ ഒരു പോയിന്റിൽ യെസ്, എവിടെ ഗുഡ് ഈവനിങ് വിഷസ് ഒക്കെ പെട്ടെന്ന് പോകുന്നോട്ടെ. 5000-00917 നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ അയക്കാനായിട്ട് മറക്കണ്ട. ഞാൻ വെയിറ്റിംഗ് ആണ്. ദി ഈവനിങ് ടൈം ഒരുപാട് ഒരുപാട് ബ്യൂട്ടിഫുൾ ട്രാക്കുകളും അതേപോലെ ഒരു മാച്ചിൻ്റെ അപ്ഡേറ്റുമായിട്ട് അതിലുപരി ഒരുപാട് ടെക്നിക്കൽ അപ്ഡേറ്റ്സുമായിട്ട്. സോ ലെറ്റ്സ് ബി on track and stay tuned to Qatar's happiness frequency 91.7 FM. Kettu kettu kootukolam.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
0: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 10 മിനിറ്റും 5 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: യു ആർ

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ.
1: ആഹാ, ഇന്ന് പാട്ടും പാടിയാണല്ലോ ഷോപ്പിംഗിന് പോകുന്നത്.
0: പിന്നല്ലാതെ മർസേല കിട്ടിലൻ മാംഗോ ഫെസ്റ്റിനാ പോകുന്നത്.
2: അറുപതിൽ പരം വെറൈറ്റി മാങ്ങകൾ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. ഒപ്പം മാങ്ങ ഉപ്പിലിട്ടത്, ജ്യൂസുകൾ തുടങ്ങി എല്ലാ മാംഗോ ഐറ്റംസും മർസ മാംഗോ ഫെസ്റ്റിവലിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മർസ മാംഗോ ഫെസ്റ്റിവൽ മെയ് 30 വരെ. മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: This is Sairora here.
5: You're listening to
4: Radio Suno. Qatar's beloved Radio Suno 91.7 FM.

0: Enjoy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
1: in association with
3: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
4: ഡൈസോ, let's make every outing unforgettable.
5: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Once again, welcome back. Radio Sonar 91.7 FM. ഇത് 917 ഇവനിംഗ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 17:56 ആവുന്നു. ഈ ഒരു പോയിന്റിൽ തീർച്ചയായിട്ടും ദേ നമുക്ക് ഗുഡ് ഈവനിംഗ് വിഷസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അഖിലേഷ് ഗുഡ് ഈവനിംഗ്, അതേപോലെ റഫീഖിൻ്റെ ഗുഡ് ഈവനിംഗ് വിഷസ് ഉണ്ട്. ജാസ്മിൻ ഗുഡ് ഈവനിംഗ് പറയുന്നു. എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് ഈവനിംഗ് പറഞ്ഞുകൊണ്ട് തന്നെ അരുണിൻ്റെ ഒരു ബർത്ത്ഡേ വിഷിലേക്ക്. ബ്രോ, കഴിഞ്ഞ ആഴ്ച ഒരു ബർത്ത്ഡേ വിഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അരുൺ തന്നെയാണ് ഞാൻ. പക്ഷേ എനിക്ക് ഇന്ന് പറയാനുള്ളത് തിരിച്ചൊരു ബർത്ത്ഡേ വിഷാണ്. യെസ്, പറഞ്ഞോളൂ അരുൺ. ആ ഒരു ബർത്ത്ഡേ വിഷ് നേരെ പോകുന്നത് അമൃതയ്ക്ക് വേണ്ടിയിട്ടാണ്. യെസ്, ഒരാഴ്ചയുടെ ഡിഫറൻസ് ഉള്ളത്. കഴിഞ്ഞ ആഴ്ച അമൃത അരുണിന് വേണ്ടിയിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത് നമുക്കത് തിരിച്ച് റിട്ടേൺ ചെയ്യാനുള്ള ആ ഒരു ടൈമിലേക്ക് എത്തി നിൽക്കുകയാണ്. സോ വിതൗട്ട് ടേക്കിംഗ് എനിബഡീസ് ടൈം, ലെറ്റ്സ് വിഷ് ദെം എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ അമൃത.

ആ ഒരു ബർത്ത്ഡേ വിഷിന്റെ കൂടെ ദാ ഈ ഒരു പാട്ട് കൂടി ഒന്ന് പ്ലേ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കൂട്ടുകാരിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ആ ഒരു പാട്ട് കൂടി അരുൺ ദാ ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും മികച്ചൊരു ദിവസം തന്നെ ആയിരിക്കട്ടെ അമൃത. ആൻഡ് വിഷിംഗ് യു വൺസ് അഗൈൻ എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. ആ ഒരു ബർത്ത്ഡേ വിഷസ് ഒക്കെ പറഞ്ഞിരിക്കുന്ന സമയം എവിടെ എവിടെ ബാക്കിയുള്ള വിഷസ് ഒക്കെ പോകുന്നോട്ടെ 5000997 ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് അയക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. 5000997 മാച്ചിൻ്റെ ഐ പി എല്ലിൻ്റെ അപ്ഡേറ്റുമായിട്ട് ഞാൻ ഉടൻ തന്നെ തിരിച്ചെത്തുന്നതായിരിക്കും ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
1: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവർ.

0: നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
1: റെസ്റ്റോറന്റ് പാർട്ണർ
2: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീൽ, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
1: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മതർ ഖദീം, ഡൈസോ ജപ്പാൻ.
3: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
4: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്ട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ് അറ്റ് സൽവ റോഡ്.
1: ഗോൾഡൻ ഫ്ലേക്കി ഇറസിസ്റ്റബിൾ snacks quaso from cubic, baked to perfection, filled with delicious chocolate anytime snacks time.
3: And
1: grand mall hypermarket
5: supported by ajwa native supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at barwa village or shop online ajwa.qa.
1: One, seven evenings.

0: rate update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22 only at Sky Jewelry.
1: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. 18 ക്യാരറ്റ് ഗോൾഡ് 415 കത്തോറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 481 കത്തോറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 507.50 കത്തോറിയാൽ ആൻഡ് 24 ക്യാരറ്റ് ഗോൾഡ് 550.50 കത്തോറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA. ഈദ് ഷോപ്പിംഗിന് ഇനി ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
3: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 ഖത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 ഖത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
2: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ്. ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം ആഘോഷമാക്കൂ.
4: ലുലു, where the world comes to shop.
3: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. May 27 to June 2 ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാൻ എത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
5: ഒരു കിൻഡലടിയുമായി ആന്റണി പെപ്പേ.
6: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
5: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
7: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവെന്ന ചൊല്ല്.
5: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ May 28 തിയേറ്ററുകളിലേക്ക്.
3: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
8: അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ താജ്ജുദ്ദീൻ വടകര.
3: യു ആർ ലിസണിംഗ് ടു
8: ഖത്തറിന്റെ സ്വന്തം റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4000 1707
3: in association with
4: Commercial Bank your future grows when your savings grows save more dream bigger win up to 5 million riyals with Commercial Bank
5: foldable chairs picnic balls thodangi ningalude outdoor camping inum barbecue sinum avashyamayathellam oriki Daiso
6: Daiso let's make every outing unforgettable
7: and
8: Marza Hypermarket be fresh be you visit your nearest store today
9: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണർ 91.7 FM ഇത് 917 ഇവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. 5 മണി കഴിഞ്ഞ് 45 മിനിറ്റും 49 സെക്കൻഡും ആവുന്നു. ഈ ഒരു ടൈമിൽ ദേ നമുക്ക് ഒരുപാട് പേര് തന്നെ ബർത്ത്ഡേ വിഷസ് അയക്കുന്നു, സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ അയക്കുന്നു. അനൂപ് തുളസിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനൂപ് തുളസിധരൻ കേട്ടോ, ഇതാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. ക്യാൻ യു വിഷ് എ ഹാപ്പി ബർത്ത്ഡേ ടു മൈ വൈഫ് രാജശ്രീ അനൂപ്? തീർച്ചയായിട്ടും. ആൻഡ് ഒരു സോങ് കൂടി വെച്ച് തരണം. മിന്നാരത്തിലെ സോങ് ആണ് ചോദിച്ചേക്കുന്നത്. ഞാൻ മിന്നാരത്തിലെ പാട്ടൊന്ന് സെർച്ച് ചെയ്തിട്ട് തീർച്ചയായിട്ടും പ്ലേ ചെയ്യുന്നതായിരിക്കും. ബട്ട് ഇപ്പോഴല്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ട്. ബട്ട് ദെൻ ഇപ്പോൾ ദാ ഒരു ബർത്ത്ഡേ വിഷിലേക്ക് അനൂപ് ചേട്ടൻ അയച്ചേക്കുന്ന വിഷസ് ഫോർ രാജശ്രീ. അനൂപ്, വിഷിംഗ് യു എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സോണോ.

അങ്ങനെ ദേ നമ്മൾ ആ ഒരു ബർത്ത്ഡേ വിഷ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴത്തേക്കും നമുക്ക് മറ്റൊരു വിഷ് കൂടി വന്നിട്ടുണ്ട്. അഖിലേഷ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയ സുഹൃത്ത് ആദിലിന് വേണ്ടിയിട്ടുള്ള മെസ്സേജാണിത്. ഏറ്റവും മനോഹരമായിട്ടുള്ള വെഡിങ് ആനിവേഴ്സറി വിഷസ് ആദിലിനും വൈഫ് ലക്ഷ്മിക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒരു സോങ്ങും അതേപോലെ തന്നെ ഈ വിഷസും എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. രണ്ടുപേർക്കും തന്നെ ഒരു അടിപൊളി വെഡിങ് ആനിവേഴ്സറി വിഷ് കൂടെ പറയുന്നു. From the entire team of Radio Suno, happy wedding anniversary. Radio Suno, wishing you a happy anniversary. Anganada വെഡിങ് ആനിവേഴ്സറി വിഷയം ബർത്ത്ഡേ വിഷയം ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് കുറച്ച് മുന്നേ ചോദിച്ചിരുന്നത് മിന്നാരം എന്ന സിനിമയിലെ ഒരു പാട്ട് വെക്കാമോ എന്നുള്ളതാണ്. സോ മിന്നാരത്തിലെ പെട്ടെന്ന് ഞാൻ സെർച്ച് ചെയ്ത് പോയപ്പോൾ എനിക്ക് കിട്ടിയ പാട്ട് ദാ ഇതാണ് കേട്ടോ. അപ്പൊ എന്തായാലും ആ ഒരു സോങ് തന്നെ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് രാജശ്രീ അനൂപിന് വേണ്ടിയിട്ട്. ഫ്രം അനൂപ് ആൻഡ് ആ ഒരു ബർത്ത്ഡേ വിഷ്, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ബർത്ത്ഡേ ഡെഡിക്കേഷനോടുകൂടി ആ പാട്ടിലേക്ക്, മിന്നാരം എന്ന സിനിമയിലെ ഗാനം. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno. 91.7 FM. Radio Suno. Qatar's happiness frequency. Radio Suno. കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
1: പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ.
2: ആഹാ, ഇന്ന് പാട്ടും പാടിയാണല്ലോ ഷോപ്പിങ്ങിന് പോകുന്നത്.
1: പിന്നല്ലാതെ മാർസലെ കിട്ടിലൻ മാംഗോ ഫെസ്റ്റിനാ പോകുന്നത്.
0: 60 പരം വെറൈറ്റി മാങ്ങകൾ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. ഒപ്പം മാങ്ങ ഉപ്പിലിട്ടത്, ജ്യൂസുകൾ തുടങ്ങി എല്ലാ മാംഗോ ഐറ്റംസും മർസ മാംഗോ ഫെസ്റ്റിവലിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മർസ മാംഗോ ഫെസ്റ്റിവൽ May 30 വരെ. മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
3: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. May 27 മുതൽ June 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
7: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രിയാണ്.
6: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീത്തു ജോസഫ് ചിത്രം Drishyam 3.
8: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
6: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
7: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
6: Drishyam 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിൽം. 917 evenings.

0: കലി എന്ന മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക്, ജോബ് കുര്യൻ ആലപിച്ച ഒരു വണ്ടർഫുൾ ട്രാക്ക് അല്ലേ. ശരിക്കും ജോബ് കുര്യൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ കൂടെ പാടിപ്പോവും എന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. ഈവനിങ് ടൈം ഒരു ചായയൊക്കെ കുടിച്ചിരിക്കുന്ന സമയം ആ ബ്യൂട്ടിഫുൾ ട്രാക്ക്സ് ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. ഈ ഒരു പോയിന്റിൽ യെസ് ഞാനൊരു കഥ പറയാനായിട്ട് തുടങ്ങാനിരുന്നതാണ്, ബട്ട് ദെൻ യെസ് അതിന് മുന്നേ സന്തോഷമുള്ള ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. വൈ? ബിക്കോസ് നമുക്കിത് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഇവൻറ്റ് വരികയാണ്. അപ്പോൾ ആ ഒരു ഇവൻറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് തന്നെ നിങ്ങളെ ഇപ്പോൾ കൊണ്ടുപോകുന്നു. ലെറ്റ്സ് ഗെറ്റ് ഇൻ.
1: സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
2: റെസ്റ്റോറന്റ് പാർട്ണർ
3: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
2: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മതർ കദീം, ഡൈസോ ജപ്പാൻ.
4: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
5: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് and spices. Visit Bradma Wholesale Market at Selva Road.
2: Golden, flaky, irresistible snacks croissant from Cubake. Baked to perfection, filled with delicious chocolate anytime, snacks time.
4: And
2: Grand Mall Hypermarket,
6: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
0: യെസ്, അപ്പോൾ ഈദ് മജ്ലിസിൻ്റെ അഞ്ചാമത്തെ സീസൺ ഏറ്റവും മനോഹരമായിട്ട് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈദ് മജ്ലിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പെട്ടെന്ന് ഈദ് മജ്ലിസ് എന്ന് മെസ്സേജ് അയക്കാനായിട്ട് മറക്കണ്ട, 5000997. അപ്പോൾ ആ ഒരു സന്തോഷമായിട്ടുള്ള കാര്യമാണ് പറയാനായിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് എവ്രിവെയർ വെൻ ഇറ്റ്സ് എ ഗെറ്റ് ടുഗെദർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ കാണും, ഒത്തിരി ഡിസ്കഷൻസ് വരും. ആ ഡിസ്കഷനിലൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന നാട്ടിലുള്ള ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഒരുപാട് ഓർമ്മകളിലേക്കൊക്കെ പോകാനായിട്ട് ദ ഈദ് മജ്ലിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ 5000997 ഈദ് മജ്ലിസ് എന്നായി ചോടിക്കോളൂ. ഞാൻ വെയിറ്റിംഗ് ആണ് ആരൊക്കെയാണ് ഇൻട്രസ്റ്റഡ് എന്നറിയാനായിട്ട് കേട്ടോ.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 14:27 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
1: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ.
6: ആഹാ, ഇന്ന് പാട്ടും പാടിയാണല്ലോ ഷോപ്പിങ്ങിന് പോകുന്നത്.
5: പിന്നല്ലാതെ മാർസലെ കിട്ടിൽ ആൻഡ് മാംഗോ ഫെസ്റ്റിനാ പോകുന്നത്.
7: 60 പരം വെറൈറ്റി മാങ്ങകൾ മർസിയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. ഒപ്പം മാങ്ങ ഉപ്പിലിട്ടത്, ജ്യൂസുകൾ തുടങ്ങി എല്ലാ മാംഗോ ഐറ്റംസും മർസ മാംഗോ ഫെസ്റ്റിവലിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മർസ മാംഗോ ഫെസ്റ്റിവൽ മെയ് 30 വരെ. മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
8: Hi everyone, this is Vijay Shudas.
9: You're listening to
8: Radio Suno 91.7 FM.

0: വചനങ്ങളിലൂടെ.
1: ഞെരുക്കമുള്ളവനെ സഹായിക്കുന്ന ഏതൊരാൾക്കും അല്ലാഹു ഇഹത്തിലും പരത്തിലും അവന്റെ പ്രയാസങ്ങളിലും സഹായിക്കുന്നതാകുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 carat സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
1: ഈദ് ഷോപ്പിംഗിന് ഇനി ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
2: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 ഖത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 ഖത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
1: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ് ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം ആഘോഷമാക്കൂ.
3: ലുലു, where the world comes to shop. Just feel like
2: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. May 27 to June 2 ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
4: ഒരു കിൻഡലടിയുമായി ആന്റണി പെപ്പേ.
5: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
4: പോൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
6: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
4: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ May 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
2: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിൽം. 917 evenings.

പറ്റുന്ന ഒരു കാര്യം നമ്മുടെ ആ ഒരു ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ സെറ്റ് ചെയ്ത് ലീവും കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ലീവിന്റെ ഒക്കെ ഒരു ഏകദേശം പിക്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് എവിടെ എങ്ങനെ എപ്പോൾ പോവാം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഇനി നിങ്ങളുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. സോ എവിടെ എന്താണുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ആഡിങ് ഓൺ ടു ദി വെരി ഫസ്റ്റ്, ഏറ്റവും അധികം നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവം ആ ഫയർ വർക്ക്സ് തന്നെയാണ്. എവർ പോപ്പുലർ എന്ന് പറയണം. ആ ഒരു ഫയർ വർക്ക് ഡിസ്പ്ലേ തീർച്ചയായിട്ടും ഇത്തവണയും ഉണ്ടാവും എന്നുള്ള ആ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. കത്താര കൾച്ചറൽ വില്ലേജിൽ May 27 തൊട്ട് 29 വരെയാണ് ആ ഒരു ഡേറ്റ്സ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അത് കൂടാണ്ട് തന്നെ നമ്മൾ കഥ കലണ്ടർ ഹൗസ് പറഞ്ഞേക്കുന്ന ആ ഒരു ഡേറ്റ്സ് പ്രകാരമാണ് ഈ ഒരു സംഭവം ഞാൻ പറയുന്നത്. അത് കൂടാണ്ട് തന്നെ കുട്ടികളധികം വീക്കും, കുട്ടികൾ മാത്രമല്ല എനിക്ക് തോന്നുന്നു ഒട്ടുമിക്കവാറും തന്നെ ഫാഷൻ എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇച്ചിരി അത്യാവശ്യം ഗ്രാഫിറ്റി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെ എൻജോയ് ചെയ്യുന്ന കളക്ടേഴ്സ് ഓഫ് സ്നീക്കേഴ്സ് ഉണ്ടെങ്കിൽ ദാ വീണ്ടും ആ ഒരു സ്നീക്കർ ഫെസ്റ്റ് വരെയാണ്. സ്നീക്കർ കൺവെൻഷൻ വരാൻ പോകുന്നു ദോഹ എക്സിബിഷൻ കൺവെൻഷൻ സെൻറ്ററിൽ May 29 മുതൽ 31 വരെ. വൈകുന്നേരം 4 മണി മുതൽ 12 മണി വരെ, രാത്രി 12 മണി വരെ ആയിരിക്കും നമുക്കത് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുക. വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആണെന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. സ്നീക്കർ കൾച്ചർ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ആ ഒരു വർഷം പോയപ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പെക്ട് ചെയ്യാണ്ട് ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതുവരെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്നീക്കർ കൺവെൻഷന് പോകാനായിട്ട് മറക്കണ്ട കേട്ടോ. ആൻഡ് സ്ട്രീറ്റ് വെയർ, ഫാഷൻ, ഏർബൻ ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ തന്നെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഗ്ലോബൽ ബ്രാൻഡുകളായിരിക്കും എത്തുന്നത്. അവിടെ ഒത്തിരി തന്നെ കളക്ടേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഈ ഒരു സംഭവം കാണാനായിട്ട് വരുന്ന എൻതൂസിയാസ്റ്റുകളും കൂടുതൽ തന്നെയാണ്. അപ്പോൾ പോയി നമ്മുടെ കയ്യിലില്ലാത്ത വെറൈറ്റി സ്നീക്കേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. ഇത് മാത്രമല്ല എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ആ ഒരു കൺവെൻഷൻ സെൻറ്ററിൻ്റെ അകത്ത് തന്നെ ഡി ജെയ്സും ഗ്രാഫിറ്റി ആർട്ടിസ്റ്റും ലൈവ് പെർഫോമൻസസ് ഇൻട്രാക്റ്റീവ് ആക്ടിവിറ്റീസ് ഒക്കെ കൊണ്ട് തന്നെ നിറച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഡി സി സിയിലോട്ട് കൂടി പോകാനായിട്ട് റെഡി ആയിക്കോളൂ. ഞാൻ ഒരു ഇവൻറ്റിൻ്റെ കാര്യം മാത്രമേ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ, ഐ മീൻ രണ്ട് ഇവൻറ്റ്. ഒന്ന് ഫയർ വർക്സിൻ്റെ കാര്യം, ആൻഡ് ഓൾസോ സ്നീക്കർ കൺവെൻഷനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ആ ഒരു ഇവൻറ്റുകളുടെ ഡീറ്റെയിൽ ആയിട്ട് തിരിച്ചെത്തുന്നതായിരിക്കും ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
5: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
6: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
7: പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ.
8: ആഹാ, ഇന്ന് പാട്ടും പാടിയാണല്ലോ ഷോപ്പിങ്ങിന് പോകുന്നത്.
7: പിന്നല്ലാതെ മാർസലെ കിട്ടിലൻ മാംഗോ ഫെസ്റ്റിനാ പോകുന്നത്.
9: അറുപതിൽപരം വെറൈറ്റി മാങ്ങകൾ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. ഒപ്പം മാങ്ങ ഉപ്പിലിട്ടത്, ജ്യൂസുകൾ തുടങ്ങി എല്ലാ മാംഗോ ഐറ്റംസും മർസ മാംഗോ ഫെസ്റ്റിവലിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മർസ മാംഗോ ഫെസ്റ്റിവൽ മെയ് 30 വരെ. മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
10: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
11: റെസ്റ്റോറന്റ് പാർട്ണർ
12: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
13: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വില കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
14: യു നെയിം
15: ഇറ്റ്. And spices. Visit Bradma Wholesale Market at Salva Road.
16: Golden, flaky, irresistible snacks croissant from Cubic. Baked to perfection, filled with delicious chocolate anytime, snacks time.
17: And Grand Mall Hypermarket,
18: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
19: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: ഹലോ, നമസ്കാരം. ഞാൻ അജു വർഗീസ്.
12: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 88.7 FM.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4001707
3: in association with
4: Commercial Bank your future grows when your savings grows save more Dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, thudagi, nigalude outdoor camping inum, barbecue sinum, avashyamayathellam orukki, Daiso.
4: Daiso. Let's make every outing unforgettable.
0: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Once again, welcome back. Radio Sonu 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈമാണ്. അങ്ങനെ ഇതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ഇവന്റുകൾ ഞാനിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരികയായിരുന്നു. ആദ്യത്തെ രണ്ട് ഇവന്റിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മേഖലയൊക്കെ ഇഷ്ടമുള്ളവർ ഫയർ വർക്ക്സ് എന്തായാലും നമ്മൾ പോയി കാണും. ബട്ട് ദെൻ സ്നീക്കർ ഫെസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്നീക്കർ കോൺഫറൻസ് നടക്കാൻ പോകുന്നു. തീർച്ചയായിട്ടും ആ ഒരു കൺവെൻഷൻ സെൻ്റർ ഇസ് ഗെറ്റിംഗ് റെഡി ഫോർ കളർഫുൾ ആയിട്ടുള്ള ഒരു ഒരു ടേൺ ഓവറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ ബിൽഡപ്പിന് വേണ്ടിയിട്ട്. എന്തായാലും ആ ഒരു ബിൽഡപ്പ് നമ്മുടെ അരികിലേക്ക് ഇത്തവണ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ആയിരിക്കും സ്നീക്കർ കോൺഫറൻസിൽ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യത്തിന് യാതൊരു ഡൗട്ടും വേണ്ട. ഇതൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇനി മറ്റൊരു അപ്ഡേറ്റ് എന്നുള്ളത് തീർച്ചയായിട്ടും ഫാമിലി എന്നുള്ള ആ ഒരു സംഭവം. ഫാമിലിയായിട്ട് നമുക്ക് പോയി ഒരുമിച്ചിരിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവൻസുകളൊക്കെ ഉണ്ടോ? കാരണം എല്ലായിടത്തും തന്നെ അത്യാവശ്യം നല്ല തിരക്ക് നമുക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് യൂത്തിന് അത്യാവശ്യം ഡൈജസ്റ്റ് ആവുന്ന സംഭവങ്ങളാണ്. പക്ഷേ എന്നാലും ഫാമിലിയായിട്ട് വീട്ടിൽ മുതിർന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ പോകാൻ ഒരു ബീച്ച് വൈബാണ് പിടിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതല്ലാതെ ആ ഫാമിലി ഫെസ്റ്റിവൽ 974 ബീച്ചിൽ നടക്കുന്നുണ്ട്. അപ്പോൾ മെയ് 28 മുതൽ 29 വരെ വൈകുന്നേരം 4 മണി മുതൽ 8 മണി വരെ നമ്മൾ ബീച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എടുത്തു പറയുന്ന ഒരു കാര്യം, ബീച്ചിലേക്കുള്ള എൻട്രി പേയ്മെൻ്റ് ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് കേട്ടോ. യെസ്, അത് ഞാനിപ്പോൾ ഇങ്ങനെ വായിച്ചു പോകുമായിരുന്നു. അപ്പോൾ യെസ്, ബീച്ചിലേക്കുള്ള ആ ഒരു എൻട്രിക്ക് പേയ്മെൻ്റ് ഉണ്ട്. ബട്ട് ദെൻ അകത്തുള്ള ആക്ടിവിറ്റീസിനൊന്നും നമ്മൾ സ്പെഷ്യലായിട്ട് പേ ചെയ്യേണ്ട എന്നുള്ളൊരു കാര്യമാണ് അറിയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ 974 ബീച്ചിൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് ഫാമിലി ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഫെസ്റ്റിവൽ പ്രോഗ്രാം പപ്പറ്റ് ഷോയും മാജിക് ഷോ, അതേപോലെ തന്നെ സർക്കസ് പെർഫോമൻസ്, ആംഗ്രി ബേർഡ്സിൻ്റെ തീംഡ് ആയിട്ടുള്ള ഷോ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ദാ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു പോകുമ്പോൾ എങ്ങടേക്കാണ് നമ്മളിനി പോകേണ്ടത് എന്നുള്ള കറക്റ്റായിട്ടുള്ള ബോധ്യം ഇല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് കാര്യങ്ങളും കയ്യിൽ പോകും. അപ്പോൾ ഇന്ന് തൊട്ട് ദേ നമ്മൾ പ്ലാനിങ്സൊക്കെ തുടങ്ങുക. ഇന്നിപ്പോൾ ഓൾറെഡി ഞാൻ 3 ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട്. 3 ഇവൻസിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു ട്രാക്കിലേക്ക് ഇപ്പോൾ നിങ്ങളെ കൊണ്ടുപോകുന്നു. സന്ദീപാണ് കൂടെയുള്ളത് 917 ഈവനിങ്സിൽ.

0: ഹാപ്പിനെസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. കൂടുതൽ
2: വിവരങ്ങൾക്കായി visit cbq.qa.

0: ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: ഇന്റർനാഷണൽ ഡേ ഓഫ് ഫുട്ബോൾ ഇൻ അസോസിയേഷൻ വിത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് അക്കാദമി. എലീറ്റ് ടീം സെലക്ഷൻ ട്രയൽസിനായി കോൺടാക്ട് 3343-3597. ഫോർ മോർ ഡീറ്റെയിൽസ് വിസിറ്റ് blasterskatar.com.

0: വൺസ് അഗൈൻ വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് ടു റേഡിയോ സോണോ 91.7 FM. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 7:31 ആവുന്നു. ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും ദാ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു അപ്ഡേറ്റ് എന്തായി എന്നറിയാനാണ്. ഈദ് മജ്ലിസ് സീസൺ 6 ഏറ്റവും സീസൺ 5 ഏറ്റവും മനോഹരമായിട്ട് നടക്കാൻ പോകുന്നു. ആ ഒരു സന്തോഷം, ആ ഒരു എനർജിയും അതേപോലെ തന്നെ പ്രിപ്പറേഷൻസൊക്കെ ഒരു ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടേയിരിക്കുന്നു. ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഈദ് മജ്ലിസ് എന്ന മെസ്സേജ് അയക്കാനായിട്ട് മറക്കണ്ട.
1: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
2: റെസ്റ്റോറന്റ് പാർട്ണർ
3: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നുമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
2: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ ഖദീം, ഡൈസോ ജപ്പാൻ.
4: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
5: ഫ്രാഡ്മാ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് and spices. Visit Bradma Wholesale Market at Selva Road.
6: Golden, flaky, irresistible snacks croissant from Q-Bake. Baked to perfection, filled with delicious chocolate anytime, snacks time.
7: And
6: Grand Mall Hypermarket,
8: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
0: ലാസ്റ്റ് മൊമെന്റ് ആർക്കെങ്കിലും ഈദ് മജ്ലിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ഞങ്ങൾ ഫാമിലി ആയിട്ടുണ്ടാവും എന്നൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ, 5000 9179 ആൻഡ് സെലക്ട് ചെയ്യുന്നവരെ നമ്മൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ അരിയിലേക്ക് എത്തിക്കുന്നതായിരിക്കും എന്നുള്ള പ്രോമിസ് നൽകിക്കൊണ്ട് തന്നെ ഞാൻ നേരെ പോകുന്നത് ഒരു ചോദ്യത്തിലേക്കാണ്. ആൻഡ് ദിസ് ചോദ്യം ഇസ് അബൌട്ട് ടു മേക്ക് യു വിൻ ടിക്കറ്റ്സ് ഫോർ കാട്ടാളം എന്ന ആ ഒരു സിനിമയുടെ ടിക്കറ്റ്സ് തന്നെയാണ് കാത്തിരിക്കുന്നത്. സോ ഈ ഒരു വീക്കെൻഡ് കുറച്ചുകൂടി കളർഫുൾ ആക്കാനായിട്ട് ഇനി പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ദാ പ്ലാൻ ഞാൻ പറയാം. അപ്പോൾ ആ ഒരു സിനിമയ്ക്ക്, ആ ഒരു സിനിമ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന സിനിമ തന്നെയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി. എങ്ങനെയൊക്കെയാണ് ഈ പോകുന്നത്? ഒരുപാട് ബ്യൂട്ടിഫുൾ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള സിനിമകൾ, ഈദ് മജ്ലിസ് എന്നുള്ള മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വരുന്നു. ബട്ട് ദെൻ ഈ ഒരു പോയിന്റിൽ ഞാനൊരു ചോദ്യത്തിലൂടെ പോകുന്നു. ആ ഒരു ചോദ്യത്തിൻ്റെ ലക്കി വിനാസിനെ കിട്ടാൻ പോകുന്നത് ഏറ്റവും അധികം ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന കാട്ടാളൻ എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആയിരിക്കും. അപ്പോൾ ആൻ്റണി പെപ്പേനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചോദിച്ചു പോയത്. ഇന്നും അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം 917 ഈവനിങ്സിലേക്ക് വരുമ്പോൾ ചോദ്യം ഇതാണ്. ആൻ്റണി പെപ്പയുടെ വെരി ഫസ്റ്റ് മൂവി ഏതാണ്? 2017 ആദ്യമായി ആൻ്റണി പെപ്പെ എത്തിയിരിക്കുന്ന ആ ഒരു ഐക്കോണിക് ക്യാരക്ടറോടുകൂടി എത്തിയ സിനിമ എന്ന് പറയണം. ഏതായിരുന്നു ഡെബ്യൂ ബ്ലോക്ക് ബസ്റ്റർ? ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000 9179.

0: പച്ചമാങ്ങ, നാട്ടുമാവിലെ മാങ്ങ.
1: ആഹാ, ഇന്ന് പാട്ടും പാടിയാണല്ലോ ഷോപ്പിങ്ങിന് പോകുന്നത്.
0: പിന്നല്ലാതെ മർസേല കിട്ടിലൻ മാംഗോ ഫെസ്റ്റിനാ പോകുന്നത്.
2: അറുപതിൽ പരം വെറൈറ്റി മാങ്ങകൾ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. ഒപ്പം മാങ്ങ ഉപ്പിലിട്ടത്, ജ്യൂസുകൾ തുടങ്ങി എല്ലാ മാംഗോ ഐറ്റംസും മർസ മാംഗോ ഫെസ്റ്റിവലിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മർസ മാംഗോ ഫെസ്റ്റിവൽ മെയ് 30 വരെ. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം.
2: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
7: ആകെ സെഡാണ് മോനെ.
8: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
9: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
2: റെസ്റ്റോറന്റ് പാർട്ണർ
10: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
2: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ ഖദീം, ഡൈസോ ജപ്പാൻ.
11: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
12: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് and spices. Visit Bradma Wholesale Market at Selva Road.
2: Golden, flaky, irresistible snacks quasso from Q-Bake. Baked to perfection, filled with delicious chocolate anytime, snacks time.
12: And
2: Grand Mall Hypermarket,
9: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
13: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
14: You're listening to 917 Evenings.
15: Joy Alukas 917 Evenings,
16: presented by Joy Alukas, world's favorite jeweler.
17: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
18: Khatrine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgut thudangi authentic Arabic cuisine de ruji ariyam. Call 4001707.
19: In association with
20: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
21: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
22: ഡൈസോ, let's make every outing unforgettable.
12: And
2: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
1: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ്. മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
2: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു യോഗം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രിയാണ്.
1: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീത്തു ജോസഫ് ചിത്രം ദൃശ്യം 3.
3: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
1: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
2: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
1: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
4: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ സുനോ 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപ് ആണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെക് അപ്ഡേറ്റിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ടെക് ടോക്ക്. ഓൾറൈറ്റ്, അപ്പൊ ഇന്നത്തെ ടെക് ടോക്ക് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ നമുക്കൊക്കെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ് ചെയ്തിട്ടുള്ള എന്തായിരിക്കും എന്തെങ്കിലും ആയിരിക്കും ഞാൻ പറയാൻ പോകുന്നത് എന്ന് മനസ്സിൽ കാണും. ബിക്കോസ് ഇപ്പൊ എവിടെ തിരിഞ്ഞാലും AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെയാണ് കേൾക്കുന്നത്. ഇതിനെ പറ്റിയിട്ടുള്ള അറിവ് എക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇതിനെ പറ്റിയിട്ടൊക്കെ പഠിച്ച് അല്ലെങ്കിൽ വായിക്കാനായിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് എടുക്കണം. കുട്ടികളുടെ പഠന രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ബിക്കോസ് എവിടെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കറക്റ്റായിട്ട് ഇംപ്ലൈ ആവുന്നത്, അപ്ലൈ ചെയ്യുന്നത് എന്നറിയാനായിട്ട്. പലരും തന്നെ ഇപ്പോ AI എന്നുള്ളത് ഒരു മാർക്കറ്റിംഗ് ടൂൾ ആയിട്ട് മാറ്റുന്നുണ്ട്. എന്താണ് ആ മാർക്കറ്റിംഗ് ടൂൾ? ആൻഡ് ഓൾസോ ടെക് ഒഫീഷ്യൽസ് അതിനൊരു പേര് നൽകിയിട്ടുണ്ട്. എന്താണ് ആ പേരെന്ന് അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട, 5000997. സോ AIയുടെ ആ ഒരു ട്രെൻഡിന് ഇപ്പോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എടുത്തിരിക്കുന്ന ഒരുപാട് മാർക്കറ്റിംഗ് ടീമുകൾക്ക് ടെക് ഒഫീഷ്യൽസ് നൽകിയിരിക്കുന്ന ആ ഒരു പേര്, ആ ഒരു പേരിലേക്ക് തന്നെയാണ് വരുന്നത്. ബട്ട് ദെൻ ആർക്കൊക്കെ അറിയാമെന്ന് നോക്കട്ടെ. 5000997 പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. സന്ദീപ് ആണ് കൂടിയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This Radio Suno 91.7 FM Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
2: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
0: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
3: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
4: പത്തിരുന്നൂറ് ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
0: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ May 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
1: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: ഒരു ടെക് അപ്ഡേറ്റ് പകുതിക്ക് വെച്ചു, അത് മാത്രമല്ല ഓരോ ക്വസ്റ്റിനും കൂടി.
9: ഫ്രഷ് ബി യു, വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
10: ഒരു ടെക് അപ്ഡേറ്റ് പകുതിക്ക് വെച്ചു, അത് മാത്രമല്ല ഓരോ ക്വസ്റ്റിനും

മേടിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാം, കിച്ചൺ അപ്ലയൻസസ് എസ്പെഷ്യലി ടോസ്റ്റേഴ്സ്, അതേപോലെ ഫ്രിഡ്ജ്, മിക്സർ ഗ്രൈൻഡർ, അങ്ങനെ എല്ലാ സംഭവത്തിലും തന്നെ ഒരു ഗ്രീൻ ലീഫിന്റെ സ്റ്റിക്കർ ഒട്ട് ചെയ്യും. ഇത് നമ്മൾ കരുതിയിരുന്നത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സിലും എല്ലാ അപ്ലയൻസസിലും ഒരു ലോഗോ ഉണ്ടാവും എന്നുള്ളതാണ്. ആ ഒരു സ്ട്രാറ്റജി തന്നെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിലാണ് ഇപ്പോ AIയുടെ കാര്യം വന്നപ്പോ മാർക്കറ്റ് ചെയ്യാനായിട്ട് പല കമ്പനികളും ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇത് വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയത് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂത്ത് ബ്രഷ്. ഈ ടൂത്ത് ബ്രഷ് നമ്മൾ എത്ര ഹാർഡ് ആയിട്ടാണ് പല്ല് തേക്കുന്നത് എന്ന് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അതിന് AIയുടെ ആവശ്യമില്ല, ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വേണ്ട എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. വൈ? ബിക്കോസ് ആ ഒരു അറിവ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്നത് കുറച്ച് സെൻസേഴ്സ് മാത്രമാണ്, ആൻഡ് ദേർ ഇസ് നത്തിങ് ടു ഡു വിത്ത് AI എന്ന് തിരിച്ചു പറയാനായിട്ട് പറ്റുള്ളൂ. സോ ഇനിയിപ്പോ ഏതെങ്കിലും പ്രോഡക്ട്സ് മേടിക്കാനുള്ള ഉദ്ദേശം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അകത്ത് AI ഇന്റഗ്രേറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ബിക്കോസ് ദേ ക്യാൻ ചാർജ് മോർ. ഒരു AI സ്റ്റിക്കർ ഉപയോഗിച്ചുകൊണ്ട് മാത്രം അത് AI ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആവണമെന്നില്ല. തീർച്ചയായിട്ടും ഇനി നമ്മൾ എല്ലാ സാധനവും മേടിക്കുമ്പോൾ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്താനായിട്ട് മറക്കരുത് എന്നുകൂടി ഓർപ്പിക്കുകയാണ്. അങ്ങനെ AI വാഷിംഗ് ട്രെൻഡിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈം.

0: പച്ചമാങ്ങ, നാട്ടുമാവിലെ മാങ്ങ.
1: ആഹാ, ഇന്ന് പാട്ടും പാടിയാണല്ലോ ഷോപ്പിങ്ങിന് പോകുന്നത്.
0: പിന്നല്ലാതെ മാർസേല കിട്ടിൽ ആൻഡ് മാംഗോ ഫെസ്റ്റിനാ പോകുന്നത്.
2: അറുപതിൽ പരം വെറൈറ്റി മാങ്ങകൾ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. ഒപ്പം മാങ്ങ ഉപ്പിലിട്ടത്, ജ്യൂസുകൾ തുടങ്ങി എല്ലാ മാംഗോ ഐറ്റംസും മർസ മാംഗോ ഫെസ്റ്റിവലിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മർസ മാംഗോ ഫെസ്റ്റിവൽ മെയ് 30 വരെ. മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു. കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
3: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
4: ഹായ്, ഞാൻ ധർമ്മജൻ ബോൾഗാട്ടി.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ.
1: ഊഹം നിങ്ങൾ ഉപേക്ഷിക്കുക, നിശ്ചയം ഊഹിച്ചുള്ള സംസാരം ഏറ്റവും വലിയ തെറ്റാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ഇന്റർനാഷണൽ ഡേ ഓഫ് ഫുട്ബോൾ ഇൻ അസോസിയേഷൻ വിത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് അക്കാദമി. എലീറ്റ് ടീം സെലക്ഷൻ ട്രയൽസിനായി കോൺടാക്ട് 3343-3597. ഫോർ മോർ ഡീറ്റെയിൽസ് വിസിറ്റ് blasterskata.com.

വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് റേഡിയോ സോണ 91.7 FM. ഇത് 917 ഇവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ കുറച്ചു മുന്നേ നമ്മൾ എ ഐ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയി. അപ്പോ പല സ്ഥലങ്ങളിലും തന്നെ എ ഐ യൂസ് ചെയ്യാണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്യുന്നു. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അഡ്വാൻസ്മെന്റ്സ് കൊണ്ട് തന്നെ ഇപ്പൊ പലയിടത്തും ഡെത്ത് സോണുകൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ അറിയേണ്ട ഒരു കാര്യം. ഡെത്ത് സോൺസ് ആസ് ഇൻ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴായിട്ട് നമ്മൾ പറയുന്ന ഒരു കള്ളമായിരിക്കാം, ഹൈറേഞ്ച് അല്ലേ, നെറ്റ്വർക്ക് കിട്ടില്ല എന്നുള്ളത്. ബട്ട് ദെൻ ഈ ഒരു കാര്യം ഇനിയിപ്പോ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഫോൺ ഒരു ടവറുമായിട്ട് കണക്ട് ചെയ്യാനല്ല, ഒരു സാറ്റലൈറ്റുമായിട്ട് കണക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ആണ് അവൈലബിൾ ആക്കുന്നത്. ട്രാവലിംഗ് ടൈം ആയിക്കോട്ടെ, നാച്ചുറൽ ഡിസാസ്റ്ററിന്റെ സമയം ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ ഫോണിന് നോ സർവീസ് എന്നുള്ള ആ ഒരു സംഭവം വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ ഏറ്റവും അധികം എംപ്ലോയ് ചെയ്യുന്നത് സാറ്റലൈറ്റുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ തന്നെയാണ്. ഇതൊരു മേജർ ചേഞ്ച് ആണ്, ഒരു മേജർ ബ്രേക്ക് ത്രൂ ആണ്. ഇതിന്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റിയൽ ടൈം ആയിട്ടുള്ള ട്രാൻസ്ലേഷൻസ് ആണ്. പല ഭാഷകളും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പഠിക്കാനായിട്ട്. ചിലപ്പോൾ ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പല പല സ്ഥലങ്ങളിൽ പോയിട്ട് അവിടുത്തെ ഭാഷ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പൊ അത് റിയൽ ടൈം ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നത് എ ഐയുടെ ഒരു ബ്രേക്ക് ത്രൂ തന്നെയാണ്. അപ്പൊ എ ഐ എവിടെയാണ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, സെൻസേഴ്സ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഇത് അറിയാനായിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ നോളജ് എല്ലാവർക്കും ഉണ്ടാവണം. സോ ഓൾവേസ് ബി അപ്ഡേറ്റഡ് എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു ടൈമിൽ പറയാനുള്ളത്. അതിന്റെ കൂടെ ദാ ഇത്തരം അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ റൈറ്റ് ആയിട്ട് നിങ്ങളുടെ അരികിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും ത്രൂ യോർ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Everyone, Jyotsna here.
4: You are listening to
3: Radio Suno. Radio Suno, Kete Kete, Kootukudam.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ സുനോ 91.7 FM-ൽ. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയി. പ്രത്യേകിച്ച് ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞെങ്കിലും നമ്മളൊരു യാത്രയ്ക്കൊക്കെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ യാത്രകൾ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ബോർഡിംഗ് പാസ്.
1: Ladies and gentlemen, please fasten your seat belts. Boarding pass. Dear passengers, have a safe and comfortable flight.
0: അപ്പോൾ ഇന്നത്തെ ബോർഡിംഗ് പാസിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, യൂറോപ്പ് ട്രാവൽ പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. വെരി ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ആസ് വി ആർ ക്രോസിംഗ് ദ ബോർഡേഴ്സ്, ട്രസ്റ്റ് മീ, മാസീവ് ആയിട്ടുള്ള ഡിജിറ്റൽ അപ്ഗ്രേഡ് ആണ് പല സ്ഥലങ്ങളിലും വരുന്നത്. അത് യൂറോപ്യൻ എംബസി ദേ റോൾ ഔട്ട് ചെയ്തിരിക്കുകയാണ്, കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ്ഡ് ഷെങ്കൻ വിസ. ഇത് ബേസിക്കലി എന്തിനാണെന്ന് വെച്ചാൽ, പേപ്പർ വർക്ക്സ് നല്ല രീതിയിൽ തന്നെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ബേസിക്കലി ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഓൺലി ബയോമെട്രിക് ആൻഡ് ഓൾസോ ഫേഷ്യൽ സ്ക്രീനിങ്സ് ആയിരിക്കും എന്നുള്ളതിന്റെ ആ ഒരു തുടക്കമാണ് ദ യൂറോപ്യൻ കൺട്രീസ് ഇപ്പൊ തുടങ്ങി വെച്ചിരിക്കുന്നത്. യെസ്, ഈ ഒരു കാര്യം പറഞ്ഞു പോകുമ്പോൾ ടെക് എക്സ്പേർട്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ റെക്കോർഡ്സും ഒക്കെ ആയിട്ട് നമ്മുടെ പാസ്പോർട്ട് പെർഫെക്റ്റ്ലി മാച്ച് അല്ലാന്നുണ്ടെങ്കിൽ പല രീതിയിലും പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ട്രാവൽ ചെയ്യുന്നവരെ ഒന്ന് സൂക്ഷിക്കാനായിട്ട് മറക്കണ്ട. ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നു ബോർഡിംഗ് പാസിലൂടെ.
1: Ladies and gentlemen, please fasten your seat belts.
2: Boarding pass. Dear passengers, have a safe and comfortable flight.
0: This is Qatar's happiness frequency 91.7 FM. Sandeep Anakhodi alada kete kete kootu kooda.

0: പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ.
1: ആഹാ, ഇന്ന് പാട്ടും പാടിയാണല്ലോ ഷോപ്പിങ്ങിന് പോകുന്നത്.
0: പിന്നല്ലാതെ മാർസല കിട്ടിലൻ മാംഗോ ഫെസ്റ്റിനാ പോകുന്നത്.
2: 60 പരം വെറൈറ്റി മാങ്ങകൾ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. ഒപ്പം മാങ്ങ ഉപ്പിലിട്ടത്, ജ്യൂസുകൾ തുടങ്ങി എല്ലാ മാംഗോ ഐറ്റംസും മർസ മാംഗോ ഫെസ്റ്റിവലിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മർസ മാംഗോ ഫെസ്റ്റിവൽ May 30 വരെ. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613. റേഡിയോ സുനോ 91.7.

97 evenings. Evenings.

0: What you got?
1: You're listening to
2: 917 Evenings. 917 Evenings.
3: Joy Alucas 917 Evenings.
4: Presented by Joy Alucas, world's favorite jeweler.
5: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
7: In association with
8: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
9: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
10: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
11: ആൻഡ്
12: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
13: Once again, welcome back. Radio Sonu 91.7 FM, 917 Evenings in the time. ചെറുതായിട്ടൊന്ന് ദേ നമ്മുടെ ഷോ ഒക്കെ വൈൻഡ് അപ്പ് ചെയ്ത് എനിക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായി വരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആരും ആ ഒരു പ്ലാനിങ്ങിൻ്റെ കാര്യം മറക്കണ്ട. അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മൊമെൻറ്റ് അയ്യോ എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല, ഇവിടെ പോകാൻ പറ്റിയില്ല എന്നുള്ള റിഗ്രറ്റ്സ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഫോർ എവറി വൺ, എനി ഏജ് ഗ്രൂപ്പ്, എല്ലാവർക്കും തന്നെ എല്ലാ രീതിയിലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ദ സെലിബ്രേഷൻസ് ഒക്കെ ഈ ഒരു ഫെസ്റ്റിവൽ സീസണിന് വേണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് കൂടുതൽ വിശേഷങ്ങൾ, കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാനായിട്ട് കീപ് ലിസ്ണിംഗ് ടു ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ, നമ്മുടെ ഫോണിന് എത്രമാത്രമാണ് ഒരു പുതിയ അപ്ഡേറ്റ് ആവശ്യമുള്ളത്, അതേപോലെ തന്നെ കീപ് ആർസെൽവ്സ് അപ്ഡേറ്റഡ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ടുഡേ ദിസ് ഇസ് സന്ദീപ് സൈനിങ് ഓഫ് ഫ്രം 917 ഈവനിങ്സ്. നാളെ വീണ്ടും പാക്കലാം. ഒരുപാട് ഒരുപാട് ഫൺ എന്റർടൈനിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസുമായിട്ട് ഓൺലി ഓൺ യോർ ആർ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. See you all. Ta-ta-ta-ta-ta-ta.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
2: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
3: റെസ്റ്റോറന്റ് പാർട്ണർ
4: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നുമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
5: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
6: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
7: ബ്രാഡ്മാ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് and spices. Visit Bradma Wholesale Market at Selva Road.
8: Golden, flaky, irresistible snacks croissant from Cubic. Baked to perfection, filled with delicious chocolate anytime, snacks time.
9: And Grand Mall Hypermarket.
10: Supported by Ajwa Native Supermarket. Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
9: And
10: പാർത്താസ് ബർവ വില്ലേജ്. ഈദ് ആഘോഷിക്കാം പാർത്താസിനൊപ്പം.
11: നമസ്കാരം, ഇത് ലക്ഷ്മി ഗോപാൽ സ്വാമിയാണ്.
12: യു ആർ ലിസ്ണിംഗ് ടു
11: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Services. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Huawei App Gallery.
1: പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ.
2: ആഹാ, ഇന്ന് പാട്ടും പാടിയാണല്ലോ ഷോപ്പിങ്ങിന് പോകുന്നത്.
1: പിന്നല്ലാതെ മാർസയിലെ കിട്ടിലൻ മാംഗോ ഫെസ്റ്റിനാ പോകുന്നത്.
3: അറുപതിൽ പരം വെറൈറ്റി മാങ്ങകൾ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. ഒപ്പം മാങ്ങ ഉപ്പിലിട്ടത്, ജ്യൂസുകൾ തുടങ്ങി എല്ലാ മാംഗോ ഐറ്റംസും മർസ മാംഗോ ഫെസ്റ്റിവലിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മർസ മാംഗോ ഫെസ്റ്റിവൽ May 30 വരെ. മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
4: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ്.
0: റേഡിയോ സുനോ 91.7.

ടു റേഡിയോ സെനോ. സെനോ മെലഡീസിന്റെ ടൈം, കൂടെയുള്ളത് ബോബിയാണ്. സെനോ മെലഡീസിലൂടെ കഥകൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് യാത്ര തുടങ്ങുമ്പോൾ ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ ആയിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. എസ് ഇന്നത്തെ ദിവസം May 25 ഒരു സ്പെഷ്യൽ ഡേ തന്നെയാണ്, ഒരാളുടെ ബർത്ത്ഡേ ആണ്. പാട്ട് വീട്ടിൽ നിന്ന് വന്ന ഒരു വലിയ ലെജൻഡറി സിംഗർ. മലയാളികൾക്ക് ഇദ്ദേഹത്തിന്റെ പാട്ടില്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. ഒരു പാട്ടെങ്കിലും നമ്മൾ ഡെയിലി കേൾക്കുന്നുണ്ടാകും. സിംഗർ MG ശ്രീകുമാർ. അച്ഛൻ സംഗീത ലോകത്ത് പ്രശസ്തനായ മലബാർ ഗോപാലൻ നായരാണ്. അമ്മ സംഗീതാധ്യാപിക കൂടിയായ കമലാക്ഷി അമ്മ. സഹോദരൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗീത സംവിധായകൻ MG രാധാകൃഷ്ണൻ സാറും സഹോദരി സംഗീതാധ്യാപികയായ ഡോക്ടർ കെ ഓമനക്കുട്ടി അമ്മയുമാണ്. സോ ആ ഒരു വീടും അന്തരീക്ഷവും എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. കുട്ടിക്കാലം മുതൽ MG ശ്രീവാസ് സാറ് പാട്ട് പാടുന്നതും പഠിക്കുന്നതും കേട്ടാണ് വളരുന്നത്. എന്നിട്ടും ട്രിവാൻഡ്രത്ത് മോഡൽ സ്കൂൾ കാലത്ത് ഒരു ഗാനമത്സരത്തിൽ പോലും ഇദ്ദേഹം പാടിയിട്ടില്ല. സ്കൂളിലൊക്കെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ പദ്യപാരായണത്തിനൊക്കെ ആയിരുന്നു MG ശ്രീവാസ് സാറ് പോയി പങ്കെടുത്തോണ്ടിരുന്നത്. പിന്നീട് സ്കൂൾ അസംബ്ലിയിൽ ഈശ്വര പ്രാർത്ഥനാ സംഘത്തിലും കയറി പറ്റി. എന്തിനാന്നറിയോ, വെയിലത്തൊക്കെ പോയി നിൽക്കണ്ടല്ലോ, അതിൽ നിന്നൊന്ന് എസ്കേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് സ്കൂൾ അസംബ്ലിയിലെ ഈശ്വര പ്രാർത്ഥനാ സംഘത്തിലൊക്കെ പോയി നിന്നത്. പിന്നീട് എപ്പോഴായിരിക്കും MG ശ്രീകുമാർ സാർ നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ഗായകനായി മാറിയിട്ടുണ്ടാവുക? കഥകൾ കേൾക്കാം. സുരവ് മെലഡീസിലൂടെ ഇനി MG ശ്രീകുമാർ സാറിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ പാട്ടുകളും കഥകളുമായുള്ള യാത്ര.

ലിസ്ണിംഗ് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസിൽ എം ജി ശ്രീകുമാർ സാറിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആണ്. കുറച്ചു മുന്നേ നമ്മൾ പറഞ്ഞായിരുന്നു സ്കൂൾ കാലഘട്ടത്തിലൊന്നും പാട്ട് പാടാനോ കോമ്പറ്റീഷനിൽ പോവാനോ സംഗീതം കേട്ട് വളർന്ന എം ജി ശ്രീകുമാർ സാറിന് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് എപ്പോഴാണ് ഇങ്ങനെ ഒരു ഗായകനായി മാറിയതെന്ന് ചോദിച്ചാ, തരക്കേടില്ലാതെ പാട്ട് പാടുന്ന ഈ പാപം പയ്യൻ കൂട്ടുകാരെയും ടീച്ചേഴ്സിനെയൊക്കെ ഞെട്ടിച്ചത് 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു. സ്വന്തമായിട്ടൊരു സംഗീത കച്ചേരി തന്നെ അന്ന് നടത്തി കളഞ്ഞു എന്നാണ് പറയുന്നത്. അന്ന് ഹാർമോണിയം വായിച്ചത് അച്ഛനുമായിരുന്നു. അങ്ങനെ പാട്ട് വീട്ടിൽ ശ്രീകുമാർ സാറിനും അതോടൊരു ഗായകന്റെ വിലാസം ഒക്കെ കിട്ടി. പിന്നീട് ചേട്ടന്റെ കച്ചേരികളിൽ പോകുന്നതും ട്രിവാൻഡ്രത്തെ വിവിധ ട്രൂപ്പുകൾക്കൊപ്പം ഗാനമേളകൾക്ക് പോകുന്നതും പതിവായി. സംഗീത ട്രൂപ്പുകളിൽ പോയി ചാൻസ് ചോദിച്ച് ഇടിച്ചു കയറിയൊക്കെ ആയിരുന്നു തുടക്കകാലത്ത് പാട്ട് പാടിയിരുന്നതെന്നും അക്കാലത്ത് അങ്ങനെ അത് വില ചെയ്യുന്നു എന്നൊക്കെ ശ്രീകുമാർ സാർ തന്നെ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. 5 രൂപയായിരുന്നു അത്ര അക്കാലത്ത് പ്രതിഫലം. പിന്നീട് അദ്ദേഹം കേരള കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിലും SBTയിലും ഒക്കെ ജോലി ചെയ്തു. പക്ഷെ സംഗീതം എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ പുറത്തേക്ക് കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ കൂട്ടുകാർ തന്നെയാണ്. അതാരാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്തായാലും ഈ കൂട്ടുകാര് ഈ ഗായകനെ എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിച്ചതെന്നുള്ള കഥ നമുക്ക് കേൾക്കാം 2 പാട്ടിന് ശേഷം.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിൽ ഇന്ന് നമ്മൾ ആഘോഷമാകട്ടെ, പ്രണയമാകട്ടെ, വിരഹമാകട്ടെ, ഇന്നും കൂട്ടായിട്ട് എം ജി ശ്രീകുമാർ സാർ പാട്ടും നമുക്കൊപ്പം ഉണ്ടാവും. ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ്. പാട്ടു മനസ്സിലുള്ളിൽ ഒതുക്കിക്കൊണ്ട് കേരള കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിലും എസ് പി ടിയിലും ഒക്കെ വർക്ക് ചെയ്ത എം ജി ശ്രീകുമാർ സാർ സിനിമയിൽ എത്തിയത് എങ്ങനെയാണ്? ഒബ്വിയസ്ലി ബ്രദറായ എം ജി രാധാകൃഷ്ണൻ സാറിന്റെ സംഗീത സംവിധാനത്തിൽ ട്രാക്കുകൾ പാടിയെങ്കിലും ഒരു സോളോ ഹിറ്റ് അപ്പോഴും കിട്ടിയിട്ടില്ല. ശ്രീകുമാർ സാറിന്റെ കാത്തിരിപ്പ് കണ്ട് കരുണ തോന്നിയ പ്രിയദർശൻ സാറ് സുരേഷ് കുമാർ സാറിനോട് റെക്കമെൻഡ് ചെയ്തിട്ടാണ് കൂലി എന്ന സിനിമയിൽ പാടാനായിട്ട് ഒരു ഓഫർ കിട്ടുന്നത്. എം ജി ശ്രീകുമാർ സാർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നേരെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലേക്ക് വെച്ച് പിടിച്ചു. ഐശ്വര്യമായിട്ട് ആദ്യ സിനിമാ ഗാനം പാടി. രവീന്ദ്രൻ മാഷിന്റെ കയ്യിൽ നിന്ന് ഒരു വെള്ളി രൂപയും പ്രതിഫലമായിട്ട് വാങ്ങി. പക്ഷെ അപ്പോഴും നമ്മൾ എം ജി ശ്രീകുമാർ എന്ന ഗായകനെ ശരിക്കും തിരിച്ചറിഞ്ഞോ എന്ന് ചോദിച്ചാൽ അതിന് ഇതേ സൗഹൃദ വലയം തന്നെ വേണ്ടി വന്നു. 1988 പുറത്തിറങ്ങിയ പ്രിയൻ സാർ ലാലേട്ടൻ കൂട്ടുകെട്ടിൽ വന്ന ചിത്രം സിനിമയിലൂടെയാണ് ശ്രീകുമാർ സാറിനെ മറ്റ് ഗായകരിൽ നിന്നൊരു വ്യത്യസ്ത ഗായകനായിട്ട് ആളുകൾ ശ്രദ്ധിച്ചതും ജനപ്രിയ ഗായകൻ എന്ന രീതിയിലേക്ക് മാറ്റുന്നതും ഒക്കെ. പിന്നീട് ഈ പാട്ടിലൂടെ നമുക്കറിയാം ലാലേട്ടൻ എം ജി ശ്രീകുമാർ സാർ കോംബോ എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു ഫേവറേറ്റ് കോംബോ ആയി മാറി.

0: happiness frequency. Now, available on Vodafone Shuf app.
1: Hello, ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജുരി.
2: You are listening to
1: Radio Suno, favorite radio station ആയ Radio

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. സുനോ മെലഡീസിന്റെ സമയം, കൂടെയുള്ളത് ബോബിയാണ്. ഇന്നത്തെ ദിവസം May 25 നമ്മൾ എം ജി ശ്രീകുമാർ സാറിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. മലയാള പാട്ടുകൾ പറയുമ്പോൾ തമിഴിലേക്കൊന്ന് പോകും. എനിക്ക് തോന്നുന്നു എം ജി ശ്രീകുമാർ സാർ ഏറ്റവും നല്ല ഗാനങ്ങൾ കൊടുത്തിട്ടുള്ള ഒരാളാണ് മ്യൂസിക് ഡയറക്ടർ എ ആർ റഹ്മാൻ സാർ. അദ്ദേഹം ദിൽ സേ ഹിന്ദിയിൽ എടുത്തപ്പം ഒരു ചെറിയ പോർഷൻ പാടാനായിട്ടാണെങ്കിൽ പോലും ശ്രീകുമാർ സാറിനെ തന്നെയായിരുന്നു ചൂസ് ചെയ്തിരുന്നത്. സോ ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഒരിക്കൽ ശ്രീകുമാർ സാറിനോട് ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞ ആ ഒരു കഥ നമുക്കൊന്ന് കേട്ടാലോ.
1: അദ്ദേഹം എന്റെ സുഹൃത്താണ്. ഇത് അദ്ദേഹം പ്രായം വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് റഹ്മാൻ എന്ന് പറയുന്ന ദിലീപ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അയിത്തം എന്നുള്ള സിനിമയിൽ, വേണുനാഗരുടെ സിനിമയിലൊക്കെ കീബോർഡ് വായി, കീബോർഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു അന്ന്. ദിലീപ് എന്നുള്ള പേരായിരുന്നു കീബോർഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. റഹ്മാനായാലും ദിലീപ് ആയാലും മറ്റു പേരായാലും ആ വ്യക്തി എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. കാരണം ഞാൻ മിക്കവാറും വിളിക്കാറുണ്ട് അന്ന്. ഇപ്പം വല്ലപ്പോഴും ആ ഒരു മാസത്തിൽ രണ്ടു മാസത്തിൽ ഒരിക്കൽ എന്തെങ്കിലും വെച്ചിട്ട് ശ്രീകുട്ടൻ സൗഖ്യമാ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങള് മരിച്ചുപോയൊരു ഗിറ്റാർ ജോണി എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, മലയാളിയാണ്. അപ്പൊ ജോണിയും റഹ്മാൻജിയും ഓജ എന്നുള്ളൊരു പടത്തിൽ മാത്രം ചെയ്തിരുന്നു. ആ സമയത്തൊക്കെ അങ്ങനെ ഞങ്ങള് വളരെ ഒരുമിച്ച് കൂടുന്ന സമയങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അന്ത കാലം.

0: യു ആർ ലിസ്റ്റിംഗ് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിൽ നമ്മൾ അങ്ങനെ കഥ കേട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സിംഗർ എം ജി ശ്രീകുമാർ സാറിന്റെ ബർത്ത്ഡേ ആണ്. പാട്ടുകൾ ഒരുപാടുണ്ട് എം ജി ശ്രീകുമാർ സാറിന്റെ പറയാൻ, പക്ഷേ കിരീടത്തിലെ കണ്ണീർ പൂവിൻ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം എന്തായാലും മുന്നോട്ട് പോകാൻ കഴിയില്ല. എം ജി ശ്രീകുമാർ സാറോട് സംസാരിച്ചപ്പോഴും ഈ പാട്ടിനെ പറ്റിയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സർ, കണ്ണീർ പൂവിൻ കവിളിൽ തലോടി, എനിക്ക് തോന്നുന്നു മലയാളികൾ എത്ര ജനറേഷൻ കഴിഞ്ഞാലും ഈ പാട്ടിനോടുള്ളൊരു കണക്ഷൻ മാറില്ല. അത് ഏതൊക്കെ പാട്ടുകൾ വന്നു എന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു ഫേവറേറ്റ് ഒരു 10 പാട്ടുകൾ എടുക്കുമ്പോൾ എവിടെങ്കിലും ഈ ഒരു പാട്ടിനും ഒരു പ്രത്യേക സ്ഥാനം കാണും.
1: പിന്നെ അത് സൂപ്പർ ഹിറ്റിലും ബാക്കിയെല്ലാം വരുന്ന ഈ കണ്ണീർ പൂവിന്റെയാണ് ഒരു എന്താണ് എല്ലാവർക്കും ലോകമെമ്പാടുമുള്ള ആൾക്കാർക്ക് ഇഷ്ടം കണ്ണീർ. അത് ഞാൻ ചിലപ്പോ വിത്തൗട്ട് ഓർക്കസ്ട്ര ജോൺസൺ മാസ്റ്റർ എനിക്ക് പഠിപ്പിച്ച് തന്ന പോലെ ഞാൻ പാടാറുണ്ട്.
0: അതെങ്ങനെയായിരുന്നു സാർ ഒരു കേൾക്കാൻ ഒരു ആഗ്രഹം?
1: അതായത് ഞാൻ എന്റെ വലിയ തെറ്റോ പറഞ്ഞ അത് വരുന്നത് വെറും കീബോർഡ് മാത്രം ഇട്ടിട്ട് The feel, original feel of Kanneer Poovin.
0: Okay.
1: That is, Kanneer Poovinde avilil thalodi Eenam mulan palam paattil mungi Aruvaakku kelkaan kaattu nilkaadhe Poothumbi endhe maran endhe ൂടം പോലെ ഇതാണെന്റെ ആ ഒരു
0: വാവ്. ഭയങ്കര ബ്ലെസ്ഡും ഭയങ്കര ഗൂസ് ബംസും ഒക്കെ വരുന്നു സാർ പാടി കഴിഞ്ഞപ്പോഴേക്ക്.
1: അതാണ് അതിന്റെ ഒരു ശരിക്കുള്ള ആ ഒരു ഫീൽ. അതാണ് പക്ഷെ നമ്മൾ അന്ന് എപ്രാളോ എല്ലാം കൂടെ പിടിച്ചെടുക്കും ഫീല് അവിടെ കൊണ്ടു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ന് ഞാൻ എന്റെ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തതിന് ഈ ഇമോഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്.
0: ശരിക്കും അന്ന് സാർ ഇത് ഒത്തിരി ടേക്ക് എടുക്കേണ്ടി വന്നു. സാർ ഈ പറഞ്ഞ പോലെ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ പോകുന്ന സേതുമാധവന്റെ ഒരു സിറ്റുവേഷനിലാണ് ആ പാട്ട് പോകുന്നത്.
1: ഇല്ലില്ല, അന്ന് ഈ കിരീട ഉണ്ണിയും ദിനേശ് പണിക്കരും ലോഹിയേട്ടനും എല്ലാം തന്നെ നേരെ പ്രസാദ് 70 mm ലാബ് തിയേറ്ററിൽ നേരെ പോയി. അവിടെ ചെന്ന് ഉച്ചയ്ക്ക് അവിടെ തന്നെ പ്രൊഡക്ഷന്റെ ഫുഡ് ഉണ്ടായിരുന്നു. അത് കഴിച്ചു കഴിച്ചിട്ട് 2:00 കോൾ ഷീറ്റ് ആണ്. അതിനകത്ത് ഈ പാട്ട് ഒന്നോ രണ്ടോ ടേക്ക് എടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഒന്ന് പാടിയപ്പോഴത്തേക്ക് ഇനി ഇത്രയും ഹിറ്റാവുന്നൊന്നും ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല.
0: ഇന്നും ഇന്നും ഒരു വേദനയാണ് സത്യത്തിൽ ആ പാട്ട് സർ കേൾക്കുന്ന സമയത്ത്, സത്യം പറയാലോ.
1: അത് ഞാൻ ഈ ഇപ്പം പാടിയ ഫീലോട് കൂടി വെറുതെ ഓർക്കസ്ട്രയുടെ പിന്നെ കീബോർഡിന്റെ പാഡ് മാത്രം ഇട്ടിട്ട് ഈ ഫീൽഡിൽ പാടിക്കഴിഞ്ഞ ഒരുപാട് പേര് മൗനമായി പോകും, അതായത് നിശബ്ദരായി പോകും. ഞാൻ ഈ ഒരുപാട് പ്രസ്ഥാനമേളയ്ക്ക് ഇപ്പം വെളിയിലൊക്കെ പോയിട്ട് ഇത് ഇങ്ങനെ പാടി. ജോൺസൺ മാസ്റ്റർ എന്നെ എങ്ങനെ പഠിപ്പിച്ചോ ആ രീതിയിൽ ഞാൻ ഇത് നിനക്ക് വേണ്ടി പാടി. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൈയടിക്കാൻ ഭയങ്കര കൈയടിക്കാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിന്റെ ഇപ്പം ഓരോ സ്ഥലങ്ങളും ഉണ്ട് അതിനകത്ത്. മഞ്ഞ പൂഞ്ചോല എന്തോ തിരഞ്ഞ് ആരെയോ തേടി കിടഞ്ഞ് കാറ്റും ഒരുപാട് നാളായി പൂന്തന്നലി പൊന്നോളമാ ഒരു പായ് കിരീടം മറഞ്ഞു കദരങ്ങളിൽ ദരിരാരിരാതെ ഒരുങ്ങുന്ന മൗനം എന്നോ ഉള്ളൂർ കുടം പോലെ.

0: ബാക്ക് ടു റേഡിയോ സിനോ സിനോ മെലഡീസിന്റെ ടൈം. കൂടെയുള്ളത് ബോബിയാണ്. ഇന്ന് എം ജി ശ്രീനിവാസ് സർ ബർത്ത്ഡേ സ്പെഷ്യൽ. എം ജി ശ്രീകുമാർ സാറ് പാടാൻ സ്റ്റുഡിയോയിൽ വന്നാൽ ഒരു വലിയ പ്രശ്നം ഉണ്ടെന്നേ. ഈ പ്രശ്നം എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണം എന്നൊന്നും ഇല്ല. എന്താ പ്രശ്നം എന്നുള്ളത് ഒരിക്കൽ രവീന്ദ്രൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ പഴയ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. നമുക്ക് അന്ന് കേട്ടുവരാം.
1: എം ജി ശ്രീകുമാർ, അതായത് ഞങ്ങള് കുട്ടൻ എന്ന് വിളിക്കുന്ന പാട്ടുകാരൻ, വളരെ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്. മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ എന്നാണ്, മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ എന്ന് താരേ. അതായത് നന്നായിട്ട് ഫീൽ ചെയ്ത് ശ്രീകുട്ടൻ അത് പാടിയിട്ടുണ്ട്. അതായത് ശ്രീകുട്ടന് പ്രശ്നം വേറൊന്നുമില്ല, ഏത് പാട്ടായിരുന്നാലും ശരി എത്ര പാടിയായാലും തൃപ്തിയാവില്ല. ചേട്ടാ ഒന്നുകൂടെ പാടിക്കട്ടെ ചേട്ടാ. പക്ഷെ അതൊരു നല്ല രീതിയാണ്, കാരണം അതിനോടുള്ള ആ ഒരു എന്താ പറയാ, അതിനോടുള്ള ആത്മാർത്ഥത. അതുകൊണ്ട് തന്നെയാണ് ശ്രീകുമാർ ഇപ്പോഴും ഇൻട്രസ്റ്റിൽ പാട്ടുകാരനെടുത്ത് നിൽക്കുന്നത്. ആ ഒരു സിൻസിയറിറ്റി, നന്നായി വരണം നന്നായി വരണം, വീണ്ടും പാടണം വീണ്ടും പാടണം, അതിന് എന്ത് റിസ്കും എന്ത് സഹിക്കാൻ തയ്യാറുള്ള ഒരു പാട്ട് തന്നെയാണ്.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ dazzling new designsുമായി.
2: In association with
3: Commercial Bank, we are saving more. Turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: सुनो मेलोडीज
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിൽ മെലഡികളുടെ രാജാവ് എം ജി ശ്രീകുമാർ സാറിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാണ്. ഒരുപാട് കഥകൾ പറയുമ്പോഴും നമുക്ക് ലാലേട്ടൻ എം ജി ശ്രീകുമാർ കോമ്പറ്റീഷൻ, അതും നമ്മളൊന്ന് പറഞ്ഞു പോകണമല്ലോ. ലാലേട്ടൻ അഭിനയിച്ച ഭൂരിഭാഗം സിനിമയിലും ഗാനങ്ങൾക്ക് പിന്നണിയിൽ സ്വരമായത് എം ജി ശ്രീകുമാർ സാർ ആയിരുന്നു എന്ന് നമുക്കറിയാം. മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ ഒരു കാലഘട്ടം തന്നെ അടയാളപ്പെടുത്തുന്നത് അങ്ങനെയാണല്ലോ. എം ജി ശ്രീകുമാർ സാറിന്റെ 40 വർഷം നീണ്ട സംഗീത സബരയിൽ 90% പാട്ടുകളും പാടിയിരിക്കുന്നത് ലാലേട്ടിന് വേണ്ടി തന്നെയാണ്. പക്ഷെ ഇവരുടെ സൗഹൃദം സിനിമയിൽ നിന്ന് തുടങ്ങിയതല്ല, അതിനും വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നും നമുക്കറിയാം. ആദ്യമായിട്ട് ലാലേട്ടിന് വേണ്ടി പാടിയ പാട്ട് ഏതാന്ന് സത്യത്തിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ എം ജി ശ്രീകുമാർ സാർ തന്നെ ഉണ്ട്. ബിക്കോസ് പൂച്ചയ്ക്കൊരു മൂക്കത്തി എന്ന സിനിമയിൽ ശ്രീകുമാർ സാർ പാടിയിട്ടുണ്ട്. പക്ഷെ അത് ലാലേട്ടിന് വേണ്ടി ആയിരുന്നില്ല, ശങ്കർ സാറിന് വേണ്ടിയായിരുന്നു എന്നാണ് ഓർമ്മ. അദ്ദേഹത്തിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ താളവട്ടത്തിലെ പൊൻവീണ എന്ന ഗാനമാണ് ആദ്യമായിട്ട് ലാലേട്ടിന് വേണ്ടി പാടുന്നത്. ആദ്യകാലമൊക്കെ പാട്ട് റെക്കോർഡിംഗ് ടൈമിൽ ലാലേട്ടനും സ്റ്റുഡിയോയിൽ വരുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ കാലഘട്ടമൊക്കെ മാറിയല്ലോ. പാട്ട് പാടി കഴിയുമ്പോൾ സർപ്രൈസ് ആയിട്ട് ലാലേട്ടന്റെ ഒരു ഫോണാണ് വരുന്നതെന്ന് ശ്രീകുമാർ സാറ് പറയും. അണ്ണാ, പാട്ട് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയും. എന്നിട്ട് ഞാൻ പാടിയ പാട്ട് എന്നെ പാടി കേൾപ്പിക്കും. എനിക്ക് തോന്നുന്നു അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തത് ഈ അടുത്ത് തുടരും സിനിമയിലെ പാട്ടായിരിക്കും ഒരു ഒരു ബ്രേക്കിന് ശേഷം ഇവരൊന്നിച്ചു വന്നതിലെ വീണ്ടും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട കാര്യം.

91.7 FM. 91.7 FM. Qatar's favorite radio station.

ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. എം ജി ശ്രീകുമാർ സാർ, ബർത്ത്ഡേ സ്പെഷ്യൽ. കിളിക്കത്തിലെ പാട്ടുകൾ മാറ്റി നിർത്താൻ കഴിയില്ല. ആ പാട്ടോടുകൂടിയായിരിക്കാം ഇന്നത്തെ സുനോ മെലഡീസിൽ തൽക്കാലം നമ്മൾ ചർച്ച പറയാൻ പോകുന്നത്. അതിലെ എല്ലാ പാട്ടുകളോടും നമുക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഇപ്പൊ നമ്മൾ കേൾക്കാൻ പോകുന്നത് കിളികിൽ പമ്പരം എന്ന സോങ്ങാണ്. നീലാംബരി രാഗത്തിൽ ചെയ്തൊരു പാട്ട്. ഈ പാട്ടാണ് ആദ്യം റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. ചിത്രത്തിന്റെ പൂജ കഴിഞ്ഞതിന് ശേഷം അന്ന് കോതണ്ടപാണിയിൽ രണ്ട് കോൾ ഷീറ്റാണ് ഉണ്ടായിരുന്നത്. 7 മണി മുതൽ 12 മണി വരെയും 2 മണി മുതൽ 9 മണി വരെയും. ആദ്യത്തെ ഷിഫ്റ്റിലായിരുന്നു കിളികിൽ പമ്പരം റെക്കോർഡ് ചെയ്യാൻ വരുന്നത്. പക്ഷെ പാട്ട് കിട്ടിയില്ല. പാട്ട് എഴുതാൻ കൈതപുരം സാറിനെയാണ് തീരുമാനിച്ചിരുന്നത്. പിന്നെ അത് ബിച്ചു തിരുമല സാറിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. പാട്ടിന്റെ റെക്കോർഡിങ്ങിന്റെ തലേന്നാണ് അദ്ദേഹത്തോട് അത് വിളിച്ചു പറഞ്ഞതും. ബസ് പിടിച്ച അദ്ദേഹം പൂജയുടെ അന്ന് മധുരയിൽ വന്നിറങ്ങി. ട്യൂൺ പറഞ്ഞു കൊടുത്തിട്ട് ഇവർ പൂജയ്ക്കും പോയി. ഇതിന്റെ ഇടയിൽ പ്രിയൻ സാർ വിളിച്ചു ചോദിച്ചുകൊണ്ടേയിരുന്നു, എടാ പാട്ടായോ എന്ന്. 1 മണിക്ക് മുൻപേ പല്ലവിയും അനുപല്ലവിയും എന്തായാലും കിട്ടി. ഫോൺ വഴി ബിച്ചു തിരുമല സാറ് പറഞ്ഞു കൊടുത്തത് എം ജി ശ്രീകുമാർ സാർ എഴുതിയെടുത്തു. അങ്ങനെ ഫോൺ വഴി എഴുതിയെടുത്ത് പാടിയൊരു പാട്ടാണ് കിളികിൽ പമ്പരം. സ്റ്റുഡിയോയിൽ വെച്ച് വരികളും ഈണവും ചേർത്ത് വെച്ചപ്പോൾ ഗംഭീരമായ ഒരു പാട്ട്. 1 മണി തികയാൻ 10 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ സ്റ്റുഡിയോയിൽ കയറി എം ജി ശ്രീകുമാർ സാർ ഫസ്റ്റ് ടേക്കിൽ തന്നെ പാട്ട് സെറ്റാക്കി. കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ ഫീലോടുകൂടി പാടിത്തന്നൊരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. എന്നാൽ എം ജി ശ്രീകുമാർ സാർ ഇനിയും ഒരുപാട് പാട്ടുകൾ നമുക്ക് പാടിത്തന്നുകൊണ്ട് ഇനി കുറേ കാലം നമ്മളോടൊത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഇമോഷൻസിലും കൂട്ടായി അദ്ദേഹത്തിന്റെ ശബ്ദവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം സുനോ മെലഡീസിൽ നിന്ന് ചാച്ച പറയുന്നു. മറ്റൊരു ദിവസം മറ്റു കുറെ കഥകളുമായി നമുക്ക് കേട്ട് കേട്ട് കൂട്ടു.

0: സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
3: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ശോഭി തിലകൻ.
0: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ
3: 91.7 FM.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency now available on Amazon Music action
2: മോനെ ദിനേശ അതിമോഹമാണ് അതിമോഹം
1: horror
3: തനിക്ക് പോകാൻ അനുവാദമില്ല
1: ഓ ഡ്രാമ
4: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്യം
1: ഇഷ്ട ജോണർ ഇതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ
5: ബ്രോട്ട് യു ബൈ സഫാരി World class shopping experience Doha Qatar and
6: shine smarter this season with Malabar Golden Diamonds Smart Exchange making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി

0: suno 91.7 FM Qatar's favorite radio station.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്, റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
2: Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler.
3: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
4: Khatrine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam. Call 4001707
5: in association with
6: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
7: Foldable chairs, picnic balls, thodangi ningalude outdoor camping inum barbecue sinum avashyamayathellam oriki Daiso.
8: Daiso, let's make every outing unforgettable.
9: And
10: Marza Hypermarket, be fresh, be you. Visit your nearest store today.
11: Hi, this is Aparna Balamurli. You're listening to Radio Suno 91.7.

सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.